ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 15, കൊല്ലവർഷം 1201 ഇടവം 22, 2026 ജൂൺ 5 വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും. 101.9 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ബോധിനി പ്രഭാകരൻ നായർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയും ജീവന്റെ താളവും. 1972 June 5 മുതൽ 16 വരെ സ്റ്റോക്ക്ഹോമിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിലെടുത്ത തീരുമാനപ്രകാരം 1973 June 5 മുതൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു വരുന്നു. പ്രപഞ്ചതാളമെല്ലാം തെറ്റി ജീവന്റെ നിലനിൽപ്പ് തന്നെയും അപകടത്തിലായി മാറുന്ന സാഹചര്യത്തിലും നമ്മൾ വിവേകമില്ലാതെ സ്വാർത്ഥമോഹവുമായി കഴിയുന്നതിനെതിരെയും ശക്തമായ ഇടപെടലുകളുമായി നമുക്ക് പങ്കുചേരേണ്ടിയിരിക്കുന്നു. പ്രപഞ്ചത്തിലെ ജീവന്റെ ആദ്യത്തെ തുടിപ്പ് മുതൽ നിലനിന്നു വരുന്ന സന്തുലിതാവസ്ഥ അപ്പാടെ മാറ്റിമറിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. സമസ്ത ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആവശ്യമായവയെല്ലാം പ്രകൃതി നമുക്ക് ചുറ്റും ഒരുക്കിയിരിക്കുന്നു. എന്നാൽ ഓരോ മനുഷ്യന്റെയും സ്വാർത്ഥമോഹത്താൽ ജീവജാലങ്ങളെല്ലാം തമ്മിലുള്ള പാരസ്പര്യവും സഹായവും ആവശ്യാനുസരണമുള്ള അടുപ്പവും അകൽച്ചയുമെല്ലാം സമന്വയിപ്പിച്ച് നടപ്പിലാക്കി വരുന്ന സന്തുലിതാവസ്ഥ ഇല്ലാതാവുന്നു. ഫലമോ, അന്തരീക്ഷ താപനം ക്രമാതീതമായി ഉയരുകയും അതിവർഷമുണ്ടാകുകയും തൽഫലമായി പ്രകൃതി ദുരന്തങ്ങൾ തുടർക്കഥയായി മാറുകയും ചെയ്യുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികാസം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ നിലനിന്നു വന്ന പ്രകൃതി നിയമങ്ങളെല്ലാം മനുഷ്യൻ തിരസ്കരിക്കപ്പെട്ടപ്പോൾ ദുരന്തങ്ങൾ ഒന്നൊന്നായി വന്നു തുടങ്ങി. മനുഷ്യരൊഴിച്ച് ബാക്കി എല്ലാ ജീവജാലങ്ങളും പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായി വളർന്നപ്പോൾ മനുഷ്യൻ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും തങ്ങൾക്ക് മാത്രമാണെന്ന ചിന്തയിൽ യഥേഷ്ടം സഞ്ചരിച്ച് എല്ലാം വെട്ടിപ്പിടിക്കുവാൻ ശ്രമിച്ചതുകൊണ്ടുണ്ടായ ദുരന്തങ്ങൾ ആർക്കും അഥവാ പ്രകൃതിക്ക് തന്നെയും തടയാൻ കഴിയാത്ത വിധമായി. നമുക്ക് ചുറ്റുമായി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ മനുഷ്യന്റെ നിസാരത പെട്ടെന്ന് ബോധ്യപ്പെടും. വംശപരമ്പരകളുടെ തുടർച്ചയ്ക്ക് പ്രത്യുൽപാദനമെന്ന വിശിഷ്ടമായ പ്രക്രിയയ്ക്കായി ചെടികളിൽ കാണുന്ന പരാഗണം ലളിതമായി ക്രമീകരിച്ചിരിക്കുന്ന എത്ര കുറ്റമറ്റതാണെന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇടനിലക്കാരനായി ഒരു വണ്ടിനെ നിയോഗിച്ച് അവയെ ആകർഷിക്കുന്നതിന് പൂക്കൾക്ക് നിറവും മണവും നൽകി പൂവിനുള്ളിൽ തേൻ നിറച്ച് കാത്തിരിക്കുന്ന പൂവിലേക്ക് വണ്ടു വന്ന് തേൻ കുടിക്കുമ്പോൾ അവയുടെ തലയിലും കൊമ്പിലും പറ്റിപ്പിടിക്കുന്ന പരാഗണപ്പൊടി അടുത്ത പൂവിൽ നിക്ഷേപിച്ച് തൻ്റെ ദൗത്യം താൻ പോലും അറിയാതെ പൂർത്തീകരിക്കുന്ന വണ്ടിൻ്റെ നിയോഗം എത്ര ലളിതമായാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. ഇതുതന്നെയാണ് പ്രകൃതിയുടെ ഓരോ പ്രവർത്തനങ്ങളും. ഇത്തരത്തിൽ എല്ലാ ജീവജാലങ്ങളും സ്വീകരിക്കുന്ന വിവിധ രീതികളെല്ലാം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന തരത്തിലാണ്. അന്തരീക്ഷവായുവിലെ ഓക്സിജന്റെയും മറ്റു വാതകങ്ങളുടെയും ബാലൻസ് ക്രമീകരിക്കുന്നതിനായി മനുഷ്യൻ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അധിക ശേഖരം ഒഴിവാക്കാനായി വൃക്ഷലതാദികൾ അവയെ ഉപയോഗിക്കുന്നത് എത്ര ശാസ്ത്രീയമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മനുഷ്യർ ഒഴികെ എല്ലാ ജീവജാലങ്ങളിലും പ്രകൃതി സൗഹൃദമായി ജീവിക്കുമ്പോൾ വിവേകി എന്ന ധാർഢ്യത്താൽ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നു മനുഷ്യൻ. വനനശീകരണവും അശാസ്ത്രീയമായ നിർമ്മിതികളും നിലനികത്തലും ജലസ്രോതസ്സുകളുടെ മലിനീകരണവും കാർഷിക മേഖലയിൽ നിന്നുള്ള പിൻപോക്കും പ്രകൃതി സൗഹൃദമല്ലാത്ത വ്യാവസായിക വ്യാപനവും ഫോസൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗവും നിയന്ത്രിച്ചാൽ മനുഷ്യർ നേർപാതയിലായി എന്ന് നമുക്ക് വിലയിരുത്താം. ഉപരിതലത്തിലുള്ള ജലസ്രോതസ്സുകൾ ശുദ്ധമായി സംരക്ഷിച്ച് ആവശ്യാനുസരണം ഉപയോഗിച്ച് കുഴൽക്കിണറുകളുടെ നിർമ്മിതി പരിമിതപ്പെടുത്തേണ്ടിയിരുന്നത് അത്യാവശ്യമായി കണ്ട് ഇത്തരം പ്രധാന കാര്യങ്ങൾ നിയമപരമായി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയാൽ മാനവരാശി നേരിടുന്ന ഗുരുതരമായ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയും. അതിനായി നമുക്ക് പ്രതിജ്ഞയെടുക്കാം. പരിസ്ഥിതി സംരക്ഷണം നമുക്ക് ദിനചര്യയാക്കാം.

0: കവി ശ്രീ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എഴുതിയ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇതാണ് മാനവരാശിയോടുള്ള ചോദ്യം. നമുക്കൊത്തൊരുമിച്ച് പ്രവർത്തിക്കാം. പരിസ്ഥിതി ദിന ആശംസകൾ.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് ബോധിനി പ്രഭാകരൻ നായർ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ദാമനിലും സന്ദർശനം നടത്തും. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹിയിലായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സുഭാഷ് കശ്യപിന്റെ നിർവ്യാണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു. അഗാധമായ പാണ്ഡിത്യത്തിലൂടെയും രചനകളിലൂടെയും പൊതുസേവനത്തിലൂടെയും ഇന്ത്യയുടെ ഭരണഘടനയെയും പാർലമെന്ററി ജനാധിപത്യത്തെയും മനസ്സിലാക്കുന്നതിൽ ഡോക്ടർ കശ്യപ് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ തീരദേശ സ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം ഇന്ന്. കൊച്ചി തേവര GRFTH സ്കൂളിൽ മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ഇന്ന്. അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. ജപ്പാനിൽ രാവിലെ 9:30 മത്സരം. FM News Headlines, ഇനി 8 മണിക്ക്.

അറിവിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി. പി ഭാസ്കരന്റെ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിത ആലാപനം ആരോമൽ ബി എസ്. തുടർന്ന് ഉദയഗീതം മുഖത്തല വി ശിവജി, ടി ജി ജയശ്രീ എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 39, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. രാവിലെ 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകുന്നേരം 5:00, 6:00, രാത്രി 8:00. ഈ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 സഞ്ചാരി, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:02 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തിരൈപ്പൂക്കൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാര, ഫുഡ് അലർജി അറിയേണ്ട കാര്യങ്ങൾ, കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 പ്രണയഗീതങ്ങൾ, 2:02 വെള്ളി വെളിച്ചം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി, 3:00 ഹലോ സന്ദേശഗാനം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 മഴവില്ല്, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട് പണ്ട് പണ്ട്, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവനെ സംരക്ഷിക്കുക, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭാമിനി എല്ലൻ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മെഹഫിൽ, 9:30 സംഗീതസുധ, നെടുങ്കുന്നം വാസുദേവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലേ.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 18.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 16 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.

0: ശ്രോതാക്കളെ, നന്മയും സന്തോഷവും സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു നല്ല ദിവസത്തിന് തുടക്കമിട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നമസ്തേ അനന്തപുരി. ഇന്ന് നമസ്തേ അനന്തപുരിയുമായി ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. പതിവ് പോലെ ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് പി ഭാസ്കരൻ രചിച്ച കവിത ഓർക്കുക വല്ലപ്പോഴും, പാരായണം ചെയ്യുന്നത് ആരോമൽ ബി എസ്.

ഇനി കേൾക്കാം ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ മുഖത്തല വി ശിവജി, ടി ജി ജയശ്രീ എന്നിവർ പാടിയത് കേൾക്കാം. ആദ്യം തായേ ഭാരതാവനി എന്ന് തുടങ്ങുന്നു. പാടിയത് മുഖത്തല വി ശിവജിയും സംഘവും.

0: പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷമെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു. ഈ മാസം 10 വരെ കനത്ത മഴയ്ക്ക് സാധ്യത. ഈ മാസം 10 മുതൽ ജൂലൈ 31 വരെ കടലിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇക്കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത യാനങ്ങളിലെ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ നൽകും. ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ നിയന്ത്രിക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടുകളിലും സ്ഥാപനങ്ങളിലും ഇനി 4 തരംതിരിച്ചാകും മാലിന്യ സംസ്കരണം. കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങളും സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങളും അടിസ്ഥാനമാക്കിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ ഭാഗമായി നല്ല 4 വർത്തമാനം എന്ന പേരിൽ ഒരാഴ്ച നീളുന്ന ക്യാമ്പയിനുകൾക്ക് പരിസ്ഥിതി ദിനമായ ഇന്ന് തുടക്കമാകും. ഊർജ രംഗത്ത് ദീർഘകാല പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇന്ത്യയും വെനസ്വേലയും തമ്മിൽ ധാരണ. ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനം. ജപ്പാനിൽ ഇന്ന് നടക്കുന്ന ഏഷ്യാകപ്പ് അണ്ടർ 18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. ബാസ്കറ്റ്ബോൾ ലീഗ്, കേരള ആദ്യ സീസണ് കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ കൊച്ചി സ്റ്റാലിയൻസിന് ജയം.
1: നീലക്കടലിന്റെ സമൃദ്ധി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക സ്രോതസ്സും ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധിയുമാണ്. എന്നാൽ നമ്മുടെ കടലിന്റെ മടിത്തട്ട് ഇന്ന് കടുത്ത ചൂഷണങ്ങൾക്കാണ് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. നിയമവിരുദ്ധമായ പ്രകാശ മത്സ്യബന്ധനവും നിരോധിത വലകളുടെ ഉപയോഗവും നമ്മുടെ തനത് മത്സ്യസമ്പത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്നുണ്ട്. ജൂൺ 5 അനധികൃതവും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും നിയന്ത്രണരഹിതവുമായ മത്സ്യബന്ധനത്തിനെതിരെയുള്ള അന്താരാഷ്ട്ര പോരാട്ട ദിനമായി ആചരിക്കുമ്പോൾ കേരളതീരത്ത് നാം പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്.
2: മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തീരപ്രദേശങ്ങളിലെ സമുദ്ര മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടി 1980 കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം നിലവിൽ വന്നു.
1: കടലിലെ നിയമലംഘനങ്ങൾ തടയാൻ ഫിഷറീസ് വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എസ് രാജേഷ്.
2: അന്ന് മുതൽ നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങൾ രജിസ്ട്രേഷൻ, ലൈസൻസിങ്, അതിന്റെ പെർമിറ്റ്, മറ്റുള്ള അനധികൃത മത്സ്യബന്ധനം നടത്തുകയാണെങ്കിൽ അതിനെ കസ്റ്റഡിയിലെടുക്കുകയും അതിന്റെ പിഴ ചുമത്തുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ തന്നെ ഒരു സ്ലാബ് ഉണ്ട്, നമുക്ക് ഹോഴ്സ് പവർ, അതായത് മത്സ്യത്തൊഴിലാളികളുടെ യാനം പോകുന്ന എഞ്ചിന്റെ ഹോഴ്സ് പവർ അനുസരിച്ചാണ് നമ്മൾ ഫൈൻ ഈടാക്കുന്നത്. ഇപ്പൊ 9.9 HP ഹോഴ്സ് പവർ ഉള്ള ഒരു എഞ്ചിന് 5,000 rupees ആണ് ഫൈൻ വരുന്നത്. ഇപ്പോ ഒരു വയലേഷൻ കണ്ടെത്തിയാൽ മാത്രമാണ് ഈ ഫൈൻ വരുന്നത്. അതുപോലെ 280 HP മുകളിലാണെങ്കിൽ 2,00,000 രൂപ വരെ ഫൈൻ ഈടാക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കടലിലെ മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ KMFR ആക്ട് നിലവിൽ വന്നിരിക്കുന്നത്. അത് പ്രകാരമാണ് നമ്മൾ വയലേഷൻ കണ്ടെത്തുകയും അതിന് നമ്മളെ മറൈൻ എൻഫോഴ്സ്മെന്റ് വിങ് ഉണ്ട്, ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥര് ഇതിനു വേണ്ടി ഡ്യൂട്ടിയിൽ നിയോഗിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഈ KMFR ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ വിപരീതമാണെന്നാണ് നമ്മുടെ വിലയിരുത്തൽ. കാരണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന മത്സ്യത്തൊഴിലാളികൾ കേരള തീരത്ത് വന്ന് മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. അത് നമ്മൾ കണ്ടെത്തുകയും അതിന് പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെയില്ല, നമ്മൾ കേരളയിലുള്ള മത്സ്യത്തൊഴിലാളികളാണ് കൂടുതലും ഇപ്പോൾ ഈ സീസൺ ടൈമില് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ, അതായത് മൺസൂൺ സീസണിൽ ഇവിടെ മത്സ്യബന്ധനത്തിനായിട്ട് വരുന്നത്. ഏകദേശം ഇപ്പം ഒരുപാട് പേര് ഇപ്പം രജിസ്ട്രേഷന്റെ ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് വന്നിട്ടുണ്ട്, ലൈസൻസ് എടുക്കുന്നുണ്ട്. എല്ലാവരും ഒരു അവബോധം ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ നമ്മൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: ചെറിയ മീനുകളെ പിടിക്കുന്നത് വഴി കടലിലെ പ്രകൃതിദത്ത സന്തുലിതാവസ്ഥ എങ്ങനെയാണ് തകരുന്നത്?
3: മത്സ്യബന്ധന മേഖലയിൽ സുസ്ഥിര മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനായി നിരവധി ശാസ്ത്രീയ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ ചട്ടങ്ങളുണ്ട്, നയങ്ങളുണ്ട്.
1: CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ്.
3: കേരള സർക്കാർ ചെറുകിട മത്സ്യബന്ധന നിരോധനം ഉറപ്പുവരുത്താനായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സെൻട്രൽ മറീൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CMFRI ശാസ്ത്രീയമായി പരിഷ്കരിച്ച മിനിമം ലീഗൽ സൈസ് എന്ന സമ്പ്രദായം നടപ്പിലാക്കുന്നുണ്ട്. ചെറു മത്സ്യങ്ങളുടെ മത്സ്യബന്ധനം മത്സ്യോൽപാദനത്തിൽ ഗണ്യമായ കുറവ് വരുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറു മത്സ്യങ്ങളെ ഒരു ജീവിത കാലഘട്ടത്തിൽ പ്രത്യുൽപാദനത്തിനൊരുക്കി അടുത്ത തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു അവസരം നൽകുവാനുള്ള ഒരു ബാധ്യതയായിട്ടാണ് നമ്മൾ MLS കരുതുന്നത്, മിനിമം ലീഗൽ സൈസ് കരുതുന്നത്. ഒരു നോട്ടിഫിക്കേഷൻ മുഖേന കേരള സർക്കാർ നടപ്പാക്കിയ ഈ പദ്ധതി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സിമോഫാറയുടെ സഹായത്തോടുകൂടി മറ്റനവധി സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. സുസ്ഥിരമായ മത്സ്യബന്ധനം അടുത്ത തലമുറയ്ക്കും കൂടി മത്സ്യ ലഭ്യത ഉറപ്പുവരുത്തുന്ന ഒരു നിരന്തര പ്രക്രിയ ആയതുകൊണ്ട് ഈ മേഖലയിൽ കൂടുതൽ ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ട്രോൾ ബാൻ പോലെയുള്ള നടപടികൾ നമ്മൾ ട്രോൾ ബാനിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു മാർഗം മാത്രമാണ്. ഇതിൽ ദിവസങ്ങൾ ദൈർഘ്യം കൂട്ടേണ്ടതിൻ്റെയും കുറയ്ക്കേണ്ടതിൻ്റെയും ഒക്കെ ഒത്തിരി സ്റ്റേക്ക് ഹോൾഡർ പെറ്റീഷനുകൾ പലപ്പോഴും നമുക്ക് ലഭ്യമാവുകയുണ്ടായി. എങ്കിലും ശാസ്ത്രീയമായ നിജപ്പെടുത്തലിലൂടെ മാത്രമാണ് ഇതിലൊരു മാറ്റം വരുത്താൻ സാധിക്കുക. ഇത്തരം സംരംഭങ്ങളും അതോടൊപ്പം ചെറുകിട മത്സ്യബന്ധനം ഉപേക്ഷിക്കുന്നതിന് തക്കതായിട്ടുള്ള ഫലപ്രദമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതിനോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജാഗ്രത തീരപ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്ക് മനസ്സിലാകുന്നതിനായി ഒത്തിരി നടപടിക്രമങ്ങളും സിമോഫറയി നടപ്പിൽ വരുത്തുന്നുണ്ട്.
1: വലിയ ട്രോളറുകൾ തീരക്കടൽ കയ്യേറുന്നത് കാരണം സാധാരണ വള്ളങ്ങൾക്ക് മീൻ ലഭിക്കാത്ത അവസ്ഥ നിലവിലുണ്ട്.
4: തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഫൈബർ വള്ളങ്ങൾ കൊച്ചി അടക്കം വന്നിട്ട് അടിത്തട്ടിലെ പെലാറ്റിക് വലകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗില്ലറ്റ് വല ഉപയോഗിച്ചുകൊണ്ട് പിടിക്കുന്ന മീനുകൾ, കിളിമീൻ അടക്കമുള്ള മീനുകൾ പിടിച്ചിരിക്കുന്ന നടപടി നടയേണ്ടതുണ്ടോ?
1: കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി പ്രസിഡന്റ് ചാൾസ് ജോർജ്:
4: 6 വർഷം മുമ്പ് ഞങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് 3 ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികളും ഈ ജില്ലയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഗവേഷകരും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് യോഗം വിളിച്ചു ചേർത്തു. 5 ദിവസം മുഴുവൻ നീണ്ടിരുന്ന ചർച്ചയ്ക്കായിട്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു. ചെറു മത്സ്യങ്ങളെ ഞങ്ങൾ പിടിക്കില്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കേരളത്തിന് വെളിയിൽ 68 മത്സ്യ തീറ്റ കോഴിത്തീറ്റ ഫാക്ടറി പ്രവർത്തിക്കുന്നു. അവർക്ക് വേണ്ട മുഴുവൻ മീനും പോകുന്നത് കേരളത്തിൽ നിന്നാണ്. ഞങ്ങൾ ആ തീരുമാനം നടപ്പാക്കി. അപ്പോൾ പ്രത്യേകിച്ച് എല്ലിനോ പ്രതിഭാസത്തിന്റെ കാലമാണ്. എല്ലിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യം പൂർണ്ണ അപ്രത്യമായ കാലത്താണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. പക്ഷെ പിന്നീട് ജില്ലയ്ക്ക് വെളിയിൽ തൃശ്ശൂരിലും ആലപ്പുഴയിലും തൊഴിലാളികൾ തന്നെ മീൻപിടുത്തം ആരംഭിച്ചു, മീനും പിടിക്കാൻ തുടങ്ങി. അതുകൂടാതെ ബോട്ടുകൾ, മൾട്ടിഡേ ഫിഷിംഗ് നടത്തുന്ന ബോട്ടുകൾ തിരിച്ചു വരുമ്പോൾ പെലാജിക് എന്ന് പറയുന്ന വല ഉപയോഗിച്ചുകൊണ്ട് ചെറുമീനുകൾ വ്യാപകമായി പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഗവൺമെന്റ് അപ്രോച്ച് ചെയ്തു, ഗവൺമെന്റ് നിയമം നിർമ്മിച്ചു. പക്ഷേ അവർക്ക് പഴയ 2 ലക്ഷം രൂപ വേണം. 9 ലക്ഷം രൂപയുടെ മീൻ ചെറുമീൻ പിടിച്ചുകൊണ്ട് വിൽക്കുമ്പോൾ 2 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പരിഹാരം വരെ ഞങ്ങൾ പറയേണ്ടായിരുന്നു. അതിപ്പോ നടക്കുന്നത്.
2: ജാക്സൺ പിള്ളയിൽ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ്: അശാസ്ത്രീയമായ നിരവധി മത്സ്യബന്ധന രീതികൾ പരമ്പരാഗത യന്ത്രവൽകൃത മേഖലയിൽ നിന്നുണ്ടാകാറുണ്ട്. ആ മേഖലയിൽ തന്നെ എതിർപ്പുകളും ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ ഈ മേഖല കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ പരമ്പരാഗത മേഖലയുടെ സമ്പത്ത്, ഉപരിതല മത്സ്യങ്ങളായ മത്തി, അയില, നത്തോലി, ചെമ്മീൻ, കണവ, ഇത്തരത്തിലുള്ള ജീവവർഗങ്ങളുടെ വംശനാശത്തിന് തന്നെ ഇടവരുത്തുന്ന തരത്തിലാണ് നിലവിൽ വലിയ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് യന്ത്രവൽകൃത മേഖലയിലെ ഒരു വിഭാഗം തൊഴിലാളികളും അതിന്റെ ഉടമകളും ചേർന്നുകൊണ്ട് ശാസ്ത്രീയമായ മത്സ്യബന്ധനം, നമ്മുടെ KMFR ആക്ട് പ്രകാരം കേരളത്തില് നിരോധിച്ചിട്ടുള്ളതാണ് ശാസ്ത്രീയമായ മത്സ്യബന്ധന രീതികളിൽ. അപ്പൊ അത് ആ നിയമത്തെ പോലും ലംഘിച്ചുകൊണ്ടാണ് ഈ പെലാജിക് ബോട്ടുകൾ, 2 ബോട്ടുകൾ കൂടി ചേർന്നുകൊണ്ട് 1 വല വലിക്കുകയും 3 ബോട്ടുകൾ ചേർന്നുകൊണ്ട് 2 വല വലിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പെയർ ട്രോളിംഗ് എന്നും പെലാജിക് ട്രോളിംഗ് എന്നും അറിയപ്പെടുന്നത്. ഇതുമൂലം സംഭവിക്കുന്നത് കടലിന്റെ അടിത്തട്ട് ഇളക്കിമറിക്കുകയും മത്സ്യ കുഞ്ഞുങ്ങളെയും മത്സ്യയിടുന്ന മുട്ടകളെയും പൗഴക്കുറ്റികളും അതുപോലെ തന്നെ കടലിന്റെ ആവാസ മേഖല ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് യന്ത്രവൽകൃത സംവിധാനങ്ങൾ കടലിൽ അരങ്ങേറുന്നത്.
1: അതിർത്തി ലംഘിച്ചെത്തുന്ന വിദേശ ബോട്ടുകളെയും അനധികൃത ലൈറ്റ് ഫിഷിംഗിനെയും അടിച്ചമർത്താൻ നടത്തുന്ന മിന്യൂട്ട് പരിശോധനകളെക്കുറിച്ച് മറൈൻ എൻഫോഴ്സ്മെന്റ് ബേപ്പൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ TK രാജേഷ്:
5: നമുക്ക് അനുവദനീയമായിട്ടുള്ള ബോട്ടുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വാട്ട്സ് ബൾബുകളെ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. നിലവില് ലൈറ്റ് ഫിഷിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അത് വെച്ചാൽ അതിശക്തമായിട്ടുള്ള 3000-4000 വാട്ട്സ് വരെയുള്ള ലൈറ്റുകൾ ഉപയോഗിച്ച് കടലിൽ രാത്രി കാലങ്ങളിൽ ഫിഷിംഗ് നടത്തുന്നതിനാണ് ലൈറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അത് KMFR ആക്ട് പ്രകാരം നിരോധിക്കപ്പെട്ടതാണ്. പണ്ട് കാലത്തൊക്കെ അത് കർണാടക സൈഡിൽ നിന്നുള്ള വഞ്ചികളാണ് പൊതുവെ ലൈറ്റ് ഫിഷിംഗ് നടത്തിയിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ അവർക്ക് ആ ഒരു തരം നിയമവിരുദ്ധമായുള്ള ലൈറ്റ് ഫിഷിംഗ് വെച്ച് മീൻ പിടിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം മീൻ കിട്ടുന്നുണ്ട് എന്ന് കണ്ടിട്ട് നമ്മളെ നാട്ടിലുള്ള ബോട്ടുകാരും ഇത്തരം അനധികൃത മത്സ്യബന്ധനം രീതിയിലേക്ക് തിരിയുന്നുണ്ട്. അതിന് KMFR ആക്ട് പ്രകാരം ബോട്ടിന്റെ എഡ്ജിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് 5,000 മുതൽ 2,50,000 രൂപ വരെ നമ്മൾ ഫൈൻ ഈടാക്കുന്നുണ്ട്. കർണാടക ബോട്ടുകൾ ധാരാളം നമ്മൾ സീസണിൽ തന്നെ ഫൈൻ ഈടാക്കിയിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക, ലക്ഷദ്വീപ് ബോട്ടുകൾ നമ്മളിവിടെ ഫിഷിംഗ് നടത്താറുണ്ട്. യഥാർത്ഥത്തിൽ അത് കേരള അതിർത്തിയിൽ 12 നോട്ടിക്കൽ മൈലിന്റെ ഉള്ളില് അവരത് ഫിഷിംഗ് നടത്താൻ പാടില്ല എന്നാണ് നിയമം. പക്ഷെ അവർക്ക് പ്രത്യേക പെർമിറ്റ് അനുവദിക്കുന്നുണ്ട്. അത് അവർക്ക് ഫിഷ് പിടിച്ച ഫിഷ് കേരള അതിർത്തിക്ക് പുറത്തുനിന്ന് പിടിച്ച ഫിഷുകൾ നമുക്ക് ഇവിടെ ഇറക്കാൻ വേണ്ടിയിട്ട്, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ടോ ഐസ് കയറ്റാൻ വേണ്ടിയിട്ടോ അവർക്ക് നമുക്ക് ഹാർബർ ഉപയോഗിക്കാനുള്ള പെർമിറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അതല്ലാതെ ഫിഷിംഗ് നടത്തുന്ന ബോട്ടുകൾക്കെതിരെ KMFR ആക്ട് പ്രകാരം തന്നെ നമ്മൾ നടപടിയെടുക്കാറുണ്ട്. പൊതുവെ ഇപ്പൊ ട്രോൾ ബാൻ സമയത്ത് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്, ഇത്തരം പട്രോളിങ്ങുകൾ ശക്തമാക്കാൻ വേണ്ടിയിട്ട്.
1: കടലിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കേണ്ട കൺട്രോൾ റൂം സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ഗോപി ഡി.
6: ഈ സാഗർ കവച എക്സസൈസ് കോസ്റ്റൽ പോലീസ് നടത്തുന്ന ഒരു എക്സസൈസ് ആണ്. അത് കടലിൽ പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികളുമായിട്ട് അവരിൽ നിന്ന് മാക്സിമം ഇന്റലിജൻസ് കളക്ട് ചെയ്ത് സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന എന്തെങ്കിലും അവർ കാണുകയാണെങ്കിൽ അത്തരം ഇൻഫർമേഷൻ നമുക്ക് തരുന്നതിനും അവരുമായിട്ട് ഒരു റാപ്പോർട്ട് കീപ്പ് ചെയ്യുന്നതിനുള്ള ഒരു എക്സസൈസ് ആണ്.
1: കടൽ സംരക്ഷിക്കപ്പെടേണ്ടത് കടലിന്റെ മക്കളുടെ മാത്രമല്ല, ഓരോ പൌരന്റെയും ആവശ്യമാണ്. ഹാനികരമായ മത്സ്യബന്ധന രീതികൾ വഴി കടലിന്റെ അടിത്തട്ട് ഉഴുതുമറിക്കുന്നത് വരും തലമുറയ്ക്ക് മീനുകൾ ലഭ്യമാകാതെ വരുന്ന അവസ്ഥ സൃഷ്ടിക്കും. വലിപ്പം കുറഞ്ഞ കുഞ്ഞു മീനുകളെ വിപണിയിൽ വിൽക്കുന്നതും വാങ്ങുന്നതും നിയമപ്രകാരം കുറ്റകരമാണ്. നിയമവിരുദ്ധമായ മത്സ്യബന്ധനമോ സുരക്ഷാ ലംഘനങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ തൊട്ടടുത്തുള്ള ഫിഷറീസ് സ്റ്റേഷനിലോ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലോ ഉടൻ വിവരമറിയിക്കുക. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കടലിന്റെ ആവാസ വ്യവസ്ഥയെ തനിമയോടെ നിലനിർത്താൻ ഒരുമിച്ച് കൈകോർക്കാം.

0: പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ഇനിയൊരു ഗാനം കേൾക്കാം. മുദ്രമോതിരം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും സംഘവും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാർ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിലും ദാമനിലും സന്ദർശനം നടത്തും. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. സൂറത്തിലെ ESIC ആശുപത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് ഗവൺമെന്റിന്റെ വിവിധ പ്രധാന സംരംഭങ്ങൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. വൈകിട്ട് ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. നമോ വിമാനത്താവളത്തിന്റെയും നമോ ആശുപത്രിയുടെയും പുതിയ ടെർമിനൽ കെട്ടിടം ഉൾപ്പെടെ 1,340 കോടി രൂപയുടെ പദ്ധതികളും ദാമനിൽ മോദി ഉദ്ഘാടനം ചെയ്യും. യോഗ ഇന്ത്യൻ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സമ്മാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യോഗ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഏകീകരിക്കുകയും ആരോഗ്യകരവും കൂടുതൽ ഐക്യമുള്ളതുമായ ഒരു ലോകത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അഹമ്മദാബാദിലെ ഏക അരീനയിൽ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യോഗാസന സ്പോർട്സ് ആഗോളതലത്തിൽ വികസിപ്പിക്കുമ്പോൾ അത് അത്ലറ്റുകൾക്ക് വൈവിധ്യമായ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. രാജ്യം നേരിടുന്ന ഉയർന്ന പണപ്പെരുപ്പം, അസംസ്കൃത എണ്ണവില വർദ്ധനവ്, രൂപയുടെ മൂല്യത്തകർച്ച, ദുർബലമായ മൺസൂൺ സാധ്യത തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ റിപ്പോ നിരക്ക് ഉയർത്തുന്നത് ഉചിതമായ നടപടിയാവില്ലെന്ന് SBI റിസർച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലെയും പശ്ചിമേഷ്യയിലെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഇപ്പോഴത്തെ പണപ്പെരുത്തത്തിന് പ്രധാന കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹിയിലായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് നിയമചട്ടക്കൂട് തയ്യാറാക്കുന്നതിന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയിൽ അംഗമായിരുന്നു കശ്യപ്. 100-ലധികം പുസ്തകങ്ങൾ രചിച്ച അദ്ദേഹം 1983 മുതൽ 1990 വരെ ലോക്സഭയുടെ സെക്രട്ടറി ജനറലായിരുന്നു. സുഭാഷ് കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ അനുശോചിച്ചു. അഗാധമായ പാണ്ഡിത്യത്തിലൂടെയും രചനകളിലൂടെയും പൊതുസേവനത്തിലൂടെയും ഇന്ത്യയുടെ ഭരണഘടനയെയും പാർലമെന്ററി ജനാധിപത്യത്തെയും മനസ്സിലാക്കുന്നതിൽ ഡോക്ടർ കശ്യപ് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. പാർലമെന്റ് ഭരണഘടനാ ചർച്ചകൾക്ക് നൽകിയ സംഭാവനകൾ സമൂഹത്തെ സമ്പന്നമാക്കിയ ഇന്ത്യയിലെ മുൻനിര ഭരണഘടനാ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ കശ്യപെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെയും പാർലമെന്ററി സംവിധാനത്തിന്റെയും ജീവിക്കുന്ന വിജ്ഞാനകോശമായിരുന്നു ഡോക്ടർ കശ്യപെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അനുസ്മരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേരെ അറസ്റ്റ് ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനം ലഹരിമുക്തമാക്കാനും ലഹരി വ്യാപനത്തിന്റെ സ്രോതസ് കണ്ടെത്തി തടയുന്നതിനും ഈ മാസം 2-നാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ആരംഭിച്ചത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഓപ്പറേഷൻ തൂഫാൻ വഴി കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. 84 പോലീസ് സബ് ഡിവിഷനുകളിൽ 4 വീതം സ്പെഷ്യൽ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. കൊല്ലത്ത് 27 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വരും ദിവസങ്ങളിലും ലഹരി സംഘങ്ങളെ കണ്ടെത്താൻ സിറ്റി പരിധിയിൽ പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത IPS അറിയിച്ചു. ഈ മാസം 18-ന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പിനും 11 സ്ഥാനാർത്ഥികളുടെ പേരുകൾ BJP പുറത്തിറക്കി. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് മധ്യപ്രദേശിൽ നിന്നും മറ്റൊരു ജനറൽ സെക്രട്ടറി ഡോക്ടർ അൽക്ക ഗുർജാർ രാജസ്ഥാനിൽ നിന്നും മത്സരിക്കും. ഒഡീഷയിൽ BJDയിൽ നിന്ന് രാജിവെച്ച് അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന ദേബാഷിസ് സമന്ത്ര മത്സരിക്കും. രാജ്യസഭയിലെ 24 സീറ്റുകളിലേക്കും ഒഡീഷ, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ യുകെ വിഷൻ 2035 ഒന്നാം വാർഷിക അവലോകന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഇവറ്റ് കൂപ്പറും പങ്കെടുത്തു. സാമ്പത്തിക വളർച്ച, സാങ്കേതിക വിദ്യ, രാജ്യരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസം എന്നീ പ്രധാന മേഖലകളിലെ പുരോഗതി ഇരുനേതാക്കളും വിലയിരുത്തി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എത്രയും വേഗം നടപ്പാക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ആഗോള സ്വാധീനത്തിനായി പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എക് പേഡ് മാ കെ നാം ക്യാമ്പയിന് കീഴിൽ ന്യൂഡൽഹിയിലെ നമോ ഓക്സിജൻ പാർക്കിൽ വൃക്ഷത്തൈ നടീൽ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും പങ്കെടുക്കും. സംസ്ഥാനതല പരിപാടികൾക്ക് മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിർ പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വനം വകുപ്പ് ആസ്ഥാനത്ത് വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടത്തും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഹരിതസേനയുടെ കോഴിക്കോട്ട് കാച്ചിലാട് സ്കൂൾ യൂണിറ്റും നാട്ടുവെളിച്ചം നെല്ലിക്കോടും ചേർന്ന് വൃക്ഷത്തൈ വിതരണവും നടിയിലും നടത്തും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമുണ്ട്. ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒഴികെ എല്ലായിടത്തും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും ഇന്ന് അതിരാവിലെ 5 മില്ലിമീറ്റർ മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
0: ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ തീരദേശ സ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം ഇന്ന്. കൊച്ചി തേവര GRFTH സ്കൂളിൽ മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. ഉത്സവത്തിൽ പങ്കെടുക്കാനായി നിത്യേന അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. അക്കരെ ക്ഷേത്രത്തിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയായതോടെ വൈശാഖോത്സവത്തിലെ നിത്യപൂജകളും പുരോഗമിക്കുകയാണ്. June 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമി ഫൈനലിൽ ജപ്പാനിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. രാവിലെ 9:00 മത്സരം. വൈകിട്ട് 3:00 ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെയും നേരിടും. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 23 ഇനങ്ങളിലായി 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500 കായിക താരങ്ങൾ പങ്കെടുക്കും. കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 233 വർഷത്തിനുശേഷം മിക്സഡ് സ്കൂളാകുന്നു. ഈ അധ്യയന വർഷം മുതൽ +1 അടുത്ത വർഷം മുതൽ 5 ക്ലാസിലേക്കും ഘട്ടംഘട്ടമായി പെൺകുട്ടികളെ പ്രവേശിപ്പിക്കും. പ്രത്യേക സൌകര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: നമസ്തേ, അനന്തപുരി തുടരുന്നു.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളിലൊന്നായ പഴകിയ തുണികളെ സംസ്കരിച്ചെടുക്കുന്ന പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? ചോദ്യം ആവർത്തിക്കാം. പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളിലൊന്നായ പഴകിയ തുണികളെ സംസ്കരിച്ചെടുക്കുന്ന പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം 8 മണിയുടെ FM ന്യൂസ് ഹെഡ്ലൈൻസിനു ശേഷം കേൾക്കാം. അതുവരെ കാത്തിരിക്കും.

0: കാർഷിക മേഖലാ വാർത്തകൾ. വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻ സയൻസ് ടെക്നോളജി ട്രാൻസ്ഫർ ഏകദിന പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ 8891540778 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓരോ ക്ലാസിനും രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക. പരിശീലന പരിപാടിയുടെ വിശദാംശങ്ങൾ ഇനി പറയുന്നു. 9/6/2026 തെങ്ങുകൃഷി നടീലും പരിപാലന രീതികളും, 12/6/2026 പഴങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണം, 18/6/2026 ശാസ്ത്രീയ പച്ചക്കറി കൃഷി, 23/6/2026 കൂൺ കൃഷി, 27/6/2026 വാണിജ്യ പുഷ്പകൃഷി രീതികൾ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കൃഷിവകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന സംസ്ഥാനതല ഫലവൃക്ഷത്തൈ നടീൽ പദ്ധതിക്കും വിദ്യാലയതല കതിര് കാർഷിക ക്ലബ്ബുകൾക്കും ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി V.D. സതീശൻ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. കൃഷിവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് N. ശംസുദ്ദീൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃഷി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കും. ചടങ്ങിന്റെ ഭാഗമായി കൃഷിയിൽ മികച്ച നേട്ടം കൈവരിച്ച 5 കുട്ടിക്കർഷകരെ മുഖ്യമന്ത്രി ആദരിക്കും. വിദ്യാലയങ്ങളിൽ ഹരിതവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഫലവൃക്ഷ തൈകളും പച്ചക്കറി വിത്തുകളുമടങ്ങുന്ന പ്രത്യേക ഹരിത കിറ്റുകളും വിതരണം ചെയ്യും. ഓണക്കാലത്ത് സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറികളുടെയും പൂക്കളുടെയും ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്ന ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം 2026 പദ്ധതിയുടെ ഭാഗമായി സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ സജ്ജമാക്കിയ മാതൃകാ പച്ചക്കറിത്തോട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി V.D. സതീശൻ ഇന്ന് നിർവഹിക്കും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം, പ്രകൃതി സ്നേഹം, പരിസ്ഥിതി ഉത്തരവാദിത്ത ബോധം എന്നിവ വളർത്തുന്നതിന് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്ന കതിര് കാർഷിക ക്ലബ്ബുകളിലൂടെ കാർഷിക സാങ്കേതിക വിദ്യ, പാരമ്പര്യ അറിവുകൾ, പരിസ്ഥിതി സംരക്ഷണം, ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി, വിഷരഹിത ഭക്ഷ്യോൽപാദനം തുടങ്ങിയ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രാവീണ്യം നൽകും. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ June 4 മുതൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8281200673. ചങ്ങനാശ്ശേരി തുരുത്തി മൃഗാശുപത്രിയിൽ 45 ദിവസത്തിനുമേൽ പ്രായമുള്ള ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളെ 130 രൂപ നിരക്കിൽ ഈ മാസം 7 രാവിലെ 9 മണി മുതൽ വിതരണം ചെയ്യുന്നു. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9744927580. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആന്റ് ഫുഡ് ടെക്നോളജിയിലെ M.Tech റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0494268621414. റബ്ബർ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിവിധതരം നടീൽ വസ്തുക്കൾ, അവയുടെ തിരഞ്ഞെടുപ്പ്, റബ്ബർ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധിച്ച് കർഷകർക്കുള്ള സംശയങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ഫേബ ജോസഫ് ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഫോണിലൂടെ മറുപടി നൽകുന്നു. കോൾ സെന്റർ നമ്പർ 04-81-2576-622. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചരിത്രത്തിൽ ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. 1972 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നടന്ന മനുഷ്യ പരിസ്ഥിതി സമ്മേളനത്തിലാണ് ഇങ്ങനെയൊരു ദിനാചരണത്തിന് തുടക്കമിട്ടത്. അതിനുശേഷം 1974 മുതലാണ് ഒരേയൊരു ഭൂമി എന്ന പ്രമേയവുമായി ആഗോളതലത്തിൽ ഈ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. 1981 June 5 ലോകത്ത് ആദ്യമായി എയ്ഡ്സ് രോഗബാധ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അമേരിക്കയിലെ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ 5 യുവാക്കളിൽ അപൂർവമായ ശ്വാസകോശ രോഗബാധ കണ്ടെത്തിയതോടെയാണ് ഈ മാരക രോഗത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. തുടക്കത്തിൽ ഇതിനെ ഗ്രിഡ് എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് 1982 സെപ്റ്റംബറിലാണ് ഈ രോഗത്തിന് അക്വയേർഡ് ഇമ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പേരിട്ടത്. 1983 ഫ്രഞ്ച് ശാസ്ത്രജ്ഞരും 1984 അമേരിക്കൻ ശാസ്ത്രജ്ഞരുമാണ് രോഗത്തിന് കാരണമായ HIV വൈറസിനെ വേർതിരിച്ചറിഞ്ഞത്. 1967 June 5 പശ്ചിമേഷ്യയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള 6 ദിവസത്തെ യുദ്ധം ആരംഭിച്ചത്. ഈ മിന്നലാക്രമണത്തിലൂടെ ഈജിപ്ത്, ജോർദാൻ, സിറിയ എന്നീ രാജ്യങ്ങളെ പരാജയപ്പെടുത്തി ഇസ്രായേൽ വലിയ തോതിൽ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുത്തു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയുടെ സഹോദരനും പ്രമുഖ ഡെമോക്രാറ്റിക് നേതാവുമായ റോബർട്ട് എഫ് കെനഡി 1968 June 5 കാലിഫോർണിയയിൽ വെച്ച് വെടിയേറ്റത്. പിറ്റേ ദിവസം അദ്ദേഹം മരണപ്പെടുകയും ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ആഘാതം സൃഷ്ടിക്കുകയും ചെയ്തു. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാരിൽ ഒരാളായ ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജോൺ മെയ്നാർഡ് കെയ്ൻസ് ജനിച്ചത് 1883 June 5 വിപണി തനിയെയെല്ലാം ശരിയാക്കിക്കൊള്ളും എന്ന പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്ര രീതിയെ അദ്ദേഹം തിരുത്തി. കടുത്ത സാമ്പത്തിക മാന്ദ്യമുണ്ടാകുമ്പോൾ വിപണി സജീവമാക്കാൻ സർക്കാർ പണം ചെലവഴിക്കുകയും വിപണിയിൽ ഇടപെടുകയും വേണമെന്ന് അദ്ദേഹം വാദിച്ചു. 1930 ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് ലോകരാജ്യങ്ങളെ കരകയറ്റാൻ സഹായിച്ചത് കെയ്ൻസിന്റെ ഈ സിദ്ധാന്തങ്ങളായിരുന്നു. 2nd World War ശേഷം അന്താരാഷ്ട്ര നാണയനിധി, ലോകബാങ്ക് എന്നിവ രൂപീകരിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. പ്രശസ്ത കവി ഒളപ്പമണ്ണ മനക്കൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് എന്ന ഒളപ്പമണ്ണ അന്തരിച്ചത് 2000 June 5 നമ്പൂതിരി സമുദായത്തിലെ ആചാരങ്ങളെയും മാറ്റങ്ങളെയും മനുഷ്യത്വപരമായ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിച്ചവയായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾ. 8 വർഷത്തെ നീണ്ട അടച്ചിടലിന് ശേഷം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി സൂയസ് കനാൽ വീണ്ടും തുറന്നുകൊടുത്തത് 1975 June 5 1967 ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നടന്ന 6-ദിന യുദ്ധത്തെ തുടർന്നാണ് ഈ പ്രധാന ജലപാത ഈജിപ്ത് അടച്ചുപൂട്ടിയത്. കനാൽ വീണ്ടും തുറന്നത് കപ്പലുകളുടെ യാത്രാസമയവും ഇന്ധനച്ചെലവും വൻതോതിൽ കുറയ്ക്കാൻ സഹായിച്ചു. അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിൽ ഈ സംഭവം ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി മാറി. ട്വിസ്റ്റുകളുള്ള കഥകളിലൂടെ ലോകമെമ്പാടുമുള്ള വായനക്കാരെ വിസ്മയിപ്പിച്ച അമേരിക്കൻ ചെറുകഥാകൃത്ത് ഓ ഹെൻറി അന്തരിച്ചത് 1910 June 5 ദ ഗിഫ്റ്റ് ഓഫ് ദി മാജൈ, ദി ലാസ്റ്റ് ലീഫ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ കഥകൾ ലോകസാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളായി കണക്കാക്കപ്പെടുന്നു.

0: യൂസഫ് അലി കേച്ചേരി രചിച്ച് മോഹൻ സിതാര ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം വർണ്ണക്കാഴ്ചകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി.

0: ഞാൻ തിരുവനന്തപുരം.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
4: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് ചെങ്കണ്ണ് കാരണങ്ങളും ലക്ഷണങ്ങളും ഇതേക്കുറിച്ച് ഡോക്ടർ കൃഷ്ണ എസ് നായർ സംസാരിക്കുന്നു.
6: കണ്ണിന്റെ മുൻഭാഗത്തുള്ള സുതാര്യമായ ഒരു പാളിയാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. ഈ പാളി കണ്ണിന്റെ വെളുത്ത ഭാഗത്തെയും കണ്ണിമയുടെ അകത്ത ഭാഗത്തെയും മൂടി സംരക്ഷിക്കുന്നു. ഏതെങ്കിലും കാരണത്താൽ ഈ കൺജങ്ക്റ്റൈവയ്ക്ക് അണുബാധയോ അലർജിയോ മൂലം ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴാണ് അതിനെ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് വിളിക്കുന്നത്. കൺജങ്ക്റ്റൈവയിലെ ചെറിയ രക്തക്കുഴലുകൾ വീർത്ത് നിറയുന്നതിനാൽ കണ്ണ് ചുവന്നതായി കാണപ്പെടുന്നു. അതുകൊണ്ടാണ് സാധാരണ ഭാഷയിൽ ഇത് ചെങ്കണ്ണ് എന്ന് വിളിക്കുന്നത്. കൺജങ്ക്റ്റിവൈറ്റിസ് പല കാരണങ്ങളാൽ ഉണ്ടാകാം. പ്രധാനമായും ഇതിനെ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ്. ഇത് ഏറ്റവും സാധാരണമായ രൂപമാണ്. സാധാരണയായി അഡിനോ വൈറസ് പോലുള്ള വൈറസുകളാണ് ഇതിന് കാരണം. ഈ രോഗം വളരെ പെട്ടെന്ന് പകരുന്ന സ്വഭാവമുള്ളതാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈസ്പർശം, ടവൽ, കണ്ണിലെ സ്രവങ്ങൾ എന്നിവ വഴി ഇത് പകരാം. വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ഉള്ളവർക്ക് കണ്ണ് ചുവക്കുക, കണ്ണുനീർ കൂടുതലാകുക, ചെറിയ അസ്വസ്ഥത, ചിലപ്പോൾ തൊണ്ടവേദനയോ പനി പോലുള്ള ലക്ഷണങ്ങളും ഉണ്ടാകാം. രണ്ടാമത്തേത് ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസ്. ഇത് സാധാരണയായി സ്റ്റാഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, ഹീമോഫിലസ് പോലുള്ള ബാക്ടീരിയകളാൽ ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ കണ്ണിൽ നിന്ന് കട്ടിയുള്ള മഞ്ഞ നിറത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാകുന്നത് സാധാരണമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിമകൾ ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തേത് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ്. പൊടി, പൂമ്പൊടി, പുക, ചില രാസവസ്തുക്കൾ തുടങ്ങിയവയോട് ശരീരത്തിനുണ്ടാകുന്ന അലർജി മൂലമാണിത് സംഭവിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ചൊറിച്ചിൽ, കണ്ണുനീർ രണ്ട് കണ്ണിലും ഒരുമിച്ച് കാണാം. കൺജങ്ക്റ്റിവൈറ്റിസ് സാധാരണയായി ഗുരുതരമായ രോഗമല്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ കോർണിയയെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടാകാം. അതിനാൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്വമേധയാ മരുന്നുകൾ ഉപയോഗിക്കാതെ ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് അത്യാവശ്യമാണ്. കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാകുമ്പോൾ കാണുന്ന പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ച് നോക്കാം. കണ്ണ് ചുവക്കുക, കണ്ണുനീർ കൂടുക, കണ്ണിൽ മണൽ പോലെ എന്തോ കിടക്കുന്നത് പോലെ തോന്നുക, വെളിച്ചം കാണുമ്പോൾ അസ്വസ്ഥത, ഡിസ്ചാർജ് ഉണ്ടാവുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചിലപ്പോൾ പ്രീ ഓറിക്കുലാർ ലിംഫ് നോഡ് എൻലാർജ്മെന്റ് പോലുള്ള ലക്ഷണങ്ങളും വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസിൽ കാണാം. കൺജങ്ക്റ്റിവൈറ്റിസ് വളരെ എളുപ്പത്തിൽ പകരുന്ന രോഗമായതിനാൽ പ്രതിരോധ നടപടികൾ വളരെ പ്രധാനമാണ്. രോഗം ബാധിച്ച ആളുകളുടെ ടവൽ, തലയണ, റുമാൽ തുടങ്ങിയവ മറ്റുള്ളവർ ഉപയോഗിക്കരുത്. കണ്ണിൽ കൈ വയ്ക്കുന്ന ശീലം ഒഴിവാക്കണം. കൈകൾ ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നത് രോഗവ്യാപനം കുറയ്ക്കാൻ സഹായിക്കും. ചിലർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ചെങ്കണ്ണുള്ള ആളിന്റെ കണ്ണിലേക്ക് നേരിട്ട് നോക്കിയാൽ രോഗം പകരുമെന്ന്. ഇത് ശാസ്ത്രീയമായി ശരിയല്ല. രോഗം പ്രധാനമായും ഡയറക്റ്റ് കോൺടാക്ട് വഴിയാണ് പകരുന്നത്. ചികിത്സയുടെ കാര്യത്തിൽ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് സാധാരണയായി സ്വയം കുറയുന്ന രോഗമാണ്. എന്നാൽ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ചില ഡോക്ടർമാർ ലൂബ്രിക്കേറ്റിംഗ് ഐ ഡ്രോപ്സ് അല്ലെങ്കിൽ ആവശ്യമായ മരുന്നുകൾ നിർദ്ദേശിക്കാം. ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസ് ആണെങ്കിൽ ആന്റിബയോട്ടിക് ഐ ഡ്രോപ്സ് ഉപയോഗിക്കേണ്ടി വരും. അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസിൽ ആന്റി ഹിസ്റ്റമിൻ ഐ ഡ്രോപ്സ് ആണ് ഉപയോഗിക്കാറ്. രോഗമുണ്ടായിരിക്കുന്ന സമയത്ത് കണ്ണുകൾ ശുചിയായി സൂക്ഷിക്കുക, കണ്ണുകൾ അമർത്തി തിരുമാതെ ഇരിക്കുക, കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവർ താൽക്കാലികമായി അത് ഒഴിവാക്കുക, ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് ചെങ്കണ്ണ് കാരണങ്ങളും ലക്ഷണങ്ങളും ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
3: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
7: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
8: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
9: ആന്റി ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
8: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: എന്റെ ഭാര്യക്കിന് ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും. അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
10: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
0: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
2: നഗരപുരാണം.
3: ഗ്രന്ഥശാലയും ഗ്രന്ഥകാരനും ഗ്രന്ഥക്കെട്ടും മലയാളത്തിലെ ജനകീയ പദങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗ്രന്ഥവരി ഒരു ശരാശരി മലയാളിക്ക് അത്ര പരിചിതമല്ല. യൂറോപ്യന്മാരിൽ നിന്ന് പരിശീലിച്ച് ഇപ്പോൾ കേരളീയ

0: പഠിച്ചു വരുന്ന തരത്തിലുള്ള ചരിത്രം നമുക്ക് പരിചിതമായിരുന്നില്ല. ക്രോഡീകൃതമായ ചരിത്ര രചനാ സമ്പ്രദായം അന്യമായിരുന്നെങ്കിലും അപൂർവമായി പുരാവൃത്ത സംഭവങ്ങളെ ആലേഖനം ചെയ്ത് സൂക്ഷിക്കുന്ന പതിവ് ഇവിടെ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനമാണ് ഗ്രന്ഥവരികൾ. കേട്ടറിവുകൾ, ഐതിഹ്യങ്ങൾ, അനുഭവങ്ങൾ എന്നിവ ഇടകലർത്തി തങ്ങളുടെ ലോകബോധ്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്ന ഏടുകളാണിവ. ഗ്രന്ഥവരിയുടെ ഉദ്ഭവം ഗ്രന്ഥത്തിൽ നിന്നാണ്. ഗ്രന്ഥം സംസ്കൃത പദമാണ്. 8 അക്ഷരം വീതമുള്ള 4 വരി പദ്യത്തിനാണ് പ്രാചീന കാലത്ത് ഗ്രന്ഥം എന്ന് പറഞ്ഞിരുന്നത്. ലക്ഷം ഗ്രന്ഥമത്രേ എന്നാണ് മഹാഭാരതത്തെക്കുറിച്ച് പറയാറുള്ളത്. ഗ്രന്ഥത്തിന് പുസ്തകമെന്ന വിശേഷാർത്ഥം ഉണ്ടായി വന്നത് വളരെ പിന്നീടാണ്. അതറിയണമെങ്കിൽ മലയാളത്തിന്റെ ലിപിചരിത്രം പരിശോധിക്കണം. അക്കാലത്ത് കേരളത്തിൽ 3 തരം ലിപി സമ്പ്രദായങ്ങൾ നിലവിലിരുന്നു. വട്ടെഴുത്ത്, കോലെഴുത്ത്, മലയാഴ്മ. 27 നൂറ്റാണ്ട് പഴക്കം കൽപ്പിക്കുന്ന ബ്രാഹ്മി ലിപിയുടെ തെക്കൻ രൂപമാണ് വട്ടെഴുത്ത് എന്ന് കരുതുന്നു. കേരളത്തിലെ ശിലാലിഖിതങ്ങളും പട്ടയങ്ങളും ഏറെക്കുറെ വട്ടെഴുത്തിലാണ്. കൊച്ചി മലബാർ പ്രദേശങ്ങളിൽ പ്രചരിച്ചിരുന്ന ലിപി സമ്പ്രദായമാണ് കോലെഴുത്ത്. വട്ടെഴുത്തിന്റെ ഒരു വകഭേദമാണിത്. മധ്യകാലഘട്ടത്തിലെ താളിയൂല ലിഖിതങ്ങളിലേറെയും കോലെഴുത്തിലാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ പൂർവ്വരൂപമായ കേരള രാമം ഇട്ടിയച്ചുതൻ രചിച്ചിരിക്കുന്നത് കോലെഴുത്തിലാണ്. വട്ടെഴുത്തിന്റെ തെക്കൻ കൈയെഴുത്ത് രൂപമാണ് മലയാഴ്മ. തെക്കൻ പാട്ടുകളിൽ പലതും കുറിച്ചിട്ടിരിക്കുന്നത് മലയാഴ്മയിലാണ്. പല പല കാരണങ്ങളാൽ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റം ശക്തമാവുകയും സംസ്കൃതം സാഹിത്യ ഭാഷയായി പരിണമിക്കുകയും ചെയ്യുന്നതോടുകൂടി സംസ്കൃത പദങ്ങൾ രേഖപ്പെടുത്താൻ വട്ടെഴുത്തും കോലെഴുത്തുമൊക്കെ പോരാതെ വന്നു. തുടർന്ന് ആദ്യ എഴുത്ത് അഥവാ ഗ്രന്ഥലിപിയെ ദത്തെടുക്കേണ്ടി വന്നു. കേരളത്തിൽ മധ്യകാലത്ത് എഴുതപ്പെട്ട രേഖകളിൽ സംസ്കൃത പദങ്ങൾ ഗ്രന്ഥ അക്ഷരത്തിലും ദ്രാവിഡ പദങ്ങൾ വട്ടെഴുത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ആയിരാജ്യരേഖയായ പാലിയം ചെപ്പേടിൽ ഈ രീതിയാണ് സ്വീകരിച്ചു കാണുന്നത്. ക്രമേണ മലയാളത്തിൽ സംസ്കൃത പദബാഹുല്യം കൂടി വരികയും മണിപ്രവാള ഭാഷ സവർണ സാഹിത്യ ഭാഷയായി പ്രതിഷ്ഠാപിതമാവുകയും ചെയ്യുന്നതോടുകൂടി ഗ്രന്ഥലിപി മലയാളത്തിന്റെ തനത് ലിപിയായി മാറാനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ആധുനിക മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ ആര്യലിപിയെ പരിഷ്കരിച്ചുപയോഗിച്ചതോടുകൂടി ഗ്രന്ഥാക്ഷരങ്ങൾ മലയാളിയുടെ സ്വന്തം ലിപിയായി മാറി. മലയാളം അച്ചടി സംഗീതത്തിൽ എത്തിയതോടുകൂടി അക്ഷരങ്ങൾക്ക് നിശ്ചിത രൂപം കൈവന്നു. കാലത്തിന്റെ പരിണാമദശയിൽ എവിടെയോ വെച്ച് ഗ്രന്ഥത്തിന് അർത്ഥവ്യതിയാനം സംഭവിച്ചു. 4 വരി പദ്യം എന്ന പ്രാചീന അർത്ഥത്തെ പട്ടടയിൽ വെച്ചുകൊണ്ട് ഗ്രന്ഥത്തിന് പുസ്തകമെന്ന അർത്ഥകൽപ്പനയുണ്ടായി. ഇക്കാലത്താവണം മഠങ്ങളിലും മനകളിലും കോവിലുകളിലും കോവിലകങ്ങളിലും പനയോലയിൽ കോറിയിട്ടിരുന്ന ഐതിഹ്യ അധിഷ്ഠിതവും എന്നാൽ പാരമ്പര്യത്തിന്റെ ചില നേരറിവുകൾ ഉൾക്കൊള്ളുന്നതുമായ താളിയോല കെട്ടുകൾക്കും ചെമ്പുപട്ടയങ്ങൾക്കും ഗ്രന്ഥവരികൾ എന്ന് വിളിപ്പേരുണ്ടായത്. ചിറക്കൽ ഗ്രന്ഥവരി ഉത്തരമലബാറിലെ കോലത്തുനാടിന്റെ ചരിത്രം പേറുന്നവയാണ്. പെരുമ്പടപ്പ് ഗ്രന്ഥവരി കൊച്ചി രാജപരമ്പരയുടെ പുരാവൃത്തമാണ്. മതിലകം ഗ്രന്ഥവരികൾ പലതുണ്ട്. മഹാക്ഷേത്രങ്ങൾക്കാണ് മതിലകമെന്ന് പറയപ്പെടുന്നത്. നിരണം ഗ്രന്ഥവരി മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടവക ചരിത്രം പറയുന്നവയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരു സ്വദേശി സഭയായി ശക്തിപ്പെട്ടുവരുന്ന കാലഘട്ടത്തിലെ, അതായത് 1770 മുതൽ 1830 വരെയുള്ള ചരിത്ര സംഭവങ്ങൾ ഇതിൽ വിവരിക്കുന്നു. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താരൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
5: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
4: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.

0: അപ്പീൽ ഏജൻസീസ്.
1: ഗ്രാമകേരളം
2: പരിസ്ഥിതി ദിനം, ചില ചിന്തകൾ.
1: ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിന ചിന്തകൾ ഒരു കവിതാഭാഗത്ത് നിന്ന് തുടങ്ങാം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി പുനലൂർ ബാലന്റെ ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളം എന്ന കവിതയിൽ നിന്ന്.

0: നമ്മുടെ ഭൂമിയെ, ഈ മണ്ണിനെ, അമ്മയെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഓർത്തുവെക്കേണ്ട വാക്കുകളാണ് ഇവ. ഈ ആണ്ടിലെ ലോക പരിസ്ഥിതി ദിനം കാലാവസ്ഥാ വ്യതിയാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ പരിഹരിക്കുന്നതിന് പുനരുപയോഗ ഊർജത്തിലേക്കും ആഗോള സഹകരണത്തിലേക്കും മാറേണ്ടതിന്റെ ആവശ്യകത 2026 പരിസ്ഥിതി ദിനാചരണം ലക്ഷ്യമിടുന്നു. ലോകമാകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾക്കെല്ലാം ഭൂമിയെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മനുഷ്യർ ദുരുപയോഗം ചെയ്തതിന്റെ ഫലമാണെന്നും ഓർക്കേണ്ടതുണ്ട്. മറ്റൊന്ന് എൽനിനോ പ്രതിഭാസമാണ്. ശാന്തസമുദ്രത്തിലെ ജലത്തിന്റെ താപനില അനിയന്ത്രിതമാവണ്ണം ഉയരുന്ന പ്രതിഭാസമാണ് എൽനിനോ. ശാന്തസമുദ്രത്തിലാണ് രൂപപ്പെടുന്നതെങ്കിലും നമ്മുടെ കേരളവും എൽനിനോയുടെ ഭീഷണിയിലാണ്. ഇവിടെ കടുത്ത ചൂടിനും വേനൽ മഴക്കുറവിനും എൽനിനോ കാരണമാകുന്നുവെന്ന് പരിസ്ഥിതി പഠന ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു. ഇത് നമ്മുടെ കാർഷിക വിളകളെയും പ്രതികൂലമായി ബാധിക്കുന്നു. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരിസര മലിനീകരണത്തിനും ജലമലിനീകരണത്തിനും കാരണമാകുന്നു. കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കീടനാശിനികളും വളങ്ങളും കുടിവെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമ്മുടെ ഉള്ളിൽ കടക്കുന്നു. കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം എല്ലാം മലിനമാകുന്ന ഒരു സാഹചര്യം നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ആഗോള പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയ്ക്ക് ഇത് കാരണമാകുന്നു. വികസനത്തിന്റെ പേരിലുള്ള വനനശീകരണം, പ്രകൃതി ചൂഷണം ഇവയൊക്കെ നിയന്ത്രിക്കാനാവശ്യമായ പൊതുബോധം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ, വീട്, പള്ളിക്കുടം, ജോലിസ്ഥലം ഇവയൊക്കെ മാലിന്യമുക്തമാവേണ്ടതുണ്ട്. അതിന് ഹരിതകർമ്മസേന മാത്രം വിചാരിച്ചാൽ ഫലപ്രദമായ പരിഹാരമുണ്ടാകില്ല. നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ചേ മതിയാകൂ. പരിസ്ഥിതി സംരക്ഷണം മനുഷ്യരുടെ മാത്രമല്ല സർവജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആധാരമാണെന്ന സത്യം ബോധ്യപ്പെട്ടേ തീരൂ. കുളിർമയുള്ള കാറ്റും തെളിനീരുറവുകളും സന്തുഷ്ടമായ പ്രകൃതിയും, അതാണ് ഈ പാരിസ്ഥിതിക ദിനത്തിൽ നമുക്ക് ഓർത്തെടുക്കാനുള്ള മഹാവാക്യം. കവി പറഞ്ഞ പോലെ, ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു.
1: പരിസ്ഥിതി ദിനം ചില ചിന്തകൾ, രചന പത്തിയൂർ ശ്രീകുമാർ, ആലാപനം കുരീപ്പുഴ സജീവ്, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: നമസ്തേ അനന്തപുരിയിൽ, ഇനി നമുക്കൊരു ഗാനം കേൾക്കാം. പപ്പു എന്ന ചിത്രത്തിന് വേണ്ടി വാണിജ്യറാമും സംഘവും പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾ, കെ ജെ ജോയുടെ സംഗീതം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ അനിൽകുമാർ.
1: ആത്മവിശ്വാസത്തോടുകൂടിയാണ് നാം മാതൃഭാഷയിൽ സംസാരിക്കുന്നതും എഴുതുന്നതും. എന്നാൽ നമ്മളറിയാതെ ഒട്ടേറെ തെറ്റുകൾ ഭാഷണത്തിലും എഴുത്തിലും കടന്നുകൂടുന്നു. അക്ഷരത്തെറ്റുകൾ, ഭാഷാപ്രയോഗത്തിലെ തെറ്റുകൾ, വാക്യഘടനാപരമായ തെറ്റുകൾ എന്നിങ്ങനെ പലതരത്തിലാണവ. തെറ്റുകൾ മനസ്സിലാക്കുകയും ഉപയോഗത്തിനും സന്ദർഭത്തിനും ചേർന്ന തരത്തിൽ ശരി പ്രയോഗിക്കുകയുമാണ് വേണ്ടത്. അപ്പോഴാണ് ഭാഷയ്ക്ക് ശക്തിയും സൗന്ദര്യവും ഉണ്ടാകുന്നത്. ക്ലാസ്സിൽ അശ്രദ്ധയോടെ ഇരിക്കുന്ന കുട്ടിയോട് അധ്യാപകൻ "നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ?" എന്ന് ചോദിച്ചപ്പോൾ അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. സന്തോഷം തോന്നിയ അധ്യാപകൻ "അങ്ങനെ തന്നെ ഇരിക്കണം" എന്നവനോട് പറഞ്ഞു. പ്രഭാഷണവേളയിൽ പലരും "അങ്ങനെ, ഇങ്ങനെ, എങ്ങനെ" എന്നൊക്കെ തെറ്റായി പ്രയോഗിച്ചു കാണുന്നു. അപ്രകാരം എന്ന അർത്ഥത്തിൽ "അങ്ങനെ" എന്നാണ് പറയേണ്ടത്. അതുപോലെ "ഇങ്ങനെ, എങ്ങനെ" എന്നാണ് ഉച്ചരിക്കേണ്ടത്. ആ, ഈ, ഏ എന്നിവയിൽ ഓരോന്നിനോടും പ്രകാരം എന്നർത്ഥമുള്ള "ങനം" എന്ന തമിഴ് ശബ്ദം ചേർന്നാണ് "അങ്ങനെ, ഇങ്ങനെ, എങ്ങനെ" എന്നീ വാക്കുകൾ ഉണ്ടായത്. ബഹുവചനപ്രയോഗത്തിൽ വളരെ താല്പര്യം കാട്ടുന്നവരാണ് മലയാളികൾ. കുപ്പായങ്ങൾ ധരിച്ച്, നാലഞ്ച് ദോശകൾ കഴിച്ച്, വെള്ളങ്ങൾ കുടിച്ച്, ബസ്സുകളിൽ കയറി, ആകാശങ്ങളെ നോക്കി എന്നിങ്ങനെ ബഹുവചനം വേണ്ടാത്തിടത്ത് അത് പ്രയോഗിച്ച് ഭാഷയെ വികലമാക്കുന്ന സ്വഭാവം നമുക്കുണ്ട്. കുപ്പായം ധരിച്ച്, നാലഞ്ച് ദോശ കഴിച്ച്, വെള്ളം കുടിച്ച്, ബസ്സിൽ കയറി, ആകാശം നോക്കി, അങ്ങനെ പോകുന്നതല്ലേ നല്ലത്? അക്ഷിദ്വന്ദ്വങ്ങൾ, കണ്ണിണകൾ, പദതാരിണകൾ എന്നീ പ്രയോഗങ്ങൾ തെറ്റാണ്. അക്ഷിദ്വന്ദ്വം, കണ്ണിണ, പദതാരിണ എന്നീ പ്രയോഗങ്ങളാണ് ശരി. അർത്ഥം മനസ്സിലാക്കാതെ പദങ്ങൾ അസ്ഥാനത്ത് പ്രയോഗിക്കുന്ന രീതി പലരും കൈക്കൊള്ളുന്നു. ഭീമമായ തുക നൽകി, ഭീമമായ കല്യാണം എന്നിങ്ങനെ പ്രയോഗിച്ച് കാണാറുണ്ട്. ഭീമം എന്ന വാക്കിന് ഭീഷണം എന്നാണ് അർത്ഥം. വലുത് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചു വരുന്നത് സംസ്കൃതഭ്രമം കൊണ്ടാണ്. വലിയ തുക നൽകി, ഗംഭീരമായ കല്യാണം നടന്നു എന്നെല്ലാം പറഞ്ഞാൽ മതിയാകും. ഗംഭീരം, പ്രസിദ്ധം, ഒച്ചപ്പാടുണ്ടാക്കിയ, ഗൗരവമുള്ള എന്നീ അർത്ഥങ്ങളിൽ പ്രമാദം എന്ന വാക്ക് ധാരാളം ഉപയോഗിച്ചു കാണുന്നു. പ്രമാദമായ കേസ്, പ്രമാദമായ ഉത്സവം എന്നെല്ലാം പറയുന്നവരുണ്ടല്ലോ. പ്രമാദം എന്ന വാക്കിനർത്ഥം തെറ്റ് എന്നാണ്. അതുപോലെ സമവായം എന്ന വാക്ക് പലരും അസ്ഥാനത്ത് പ്രയോഗിക്കുന്നത് കാണാം. മദ്യനയത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സമവായമുണ്ടാകണം എന്ന വാർത്ത അടുത്തിടെ നമ്മൾ വായിച്ചതാണ്. സമവായം എന്ന വാക്കിന്റെ അർത്ഥം അഭേദ്യ ബന്ധം എന്നാണ്. പൊതുസമ്മതം അല്ലെങ്കിൽ അഭിപ്രായ ഐക്യം എന്ന അർത്ഥത്തിലാണ് പലരും ഈ പദം പ്രയോഗിക്കുന്നത്. കാര്യം മനസ്സിലായാൽ പോരെ, അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതിലും എഴുതുന്നതിലും എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് ഇത്രമാത്രം: പ്രയോഗിച്ച് ശീലിച്ചത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്തുന്നതല്ലേ നല്ലത്.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ എൻ അനിൽകുമാർ.

ആകാശവാണി അനന്തപുരി FM 101.9 നമസ്തേ. അനന്തപുരിയാണ് കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ്.

0: മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: ഹൃദയം എന്ന ചിത്രത്തിനു വേണ്ടി വിമൽ റോയ്, ഭദ്രാരജുൻ എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾ ഹേഷാം അബ്ദുൾ വഹാബിന്റെ സംഗീതം.
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: തൊഴിൽ ദർശനം.
4: കംബൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ ഗ്രേഡ് 2 2026 യു പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 451 പേർക്കാണ് പ്രവേശനം. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഏഴിമല നാവിക അക്കാദമി, ഹൈദരാബാദിലെ എയർഫോഴ്സ് അക്കാദമി, ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമി എന്നിവിടങ്ങളിലാണ് പ്രവേശനം. വനിതകൾക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളും ഉണ്ട്. ബിരുദധാരികൾക്കാണ് അവസരം. തിരഞ്ഞെടുപ്പിനായുള്ള പരീക്ഷ 2026 സെപ്റ്റംബർ 13 നടക്കും. യോഗ്യത: മിലിറ്ററി അക്കാദമി, ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമി, ബിരുദം അല്ലെങ്കിൽ തത്തുല്യം, നേവൽ അക്കാദമി, എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഫിസിക്സ് പ്രധാന വിഷയമായോ ഐച്ഛിക വിഷയമായോ ബി എസ് സി, എയർഫോഴ്സ് അക്കാദമി, ഫിസിക്സും മാത്തമെറ്റിക്സും ഉൾപ്പെട്ട പ്ലസ് ടുവിന് ശേഷം നേടിയ ബിരുദം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം. മിലിറ്ററി അക്കാദമി, നേവൽ

0: അക്കാദമി എന്നിവയിലേക്ക് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാനാവുക. അപേക്ഷകർ പുരുഷന്മാരും വനിതകളും അവിവാഹിതരായിരിക്കണം. എയർഫോഴ്സ് അക്കാദമിയിലേക്ക് അപേക്ഷിക്കുന്ന 25 വയസ്സിന് മുകളിലുള്ളവർക്ക് വ്യവസ്ഥകളോടെ ഇക്കാര്യത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്. പ്രായം മിലിറ്ററി അക്കാദമി, നേവൽ അക്കാദമി എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നവർ 2003 ജൂലൈ 1 മുൻപോ 2008 ജൂലൈ 1 ശേഷമോ ജനിച്ചവരായിരിക്കരുത്. ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിലേക്ക് അപേക്ഷിക്കുന്നവർ 2002 ജൂലൈ 1 മുൻപോ 2008 ജൂലൈ 1 ശേഷമോ ജനിച്ചവരായിരിക്കരുത്. എയർഫോഴ്സ് അക്കാദമിയിലേക്ക് അപേക്ഷിക്കുന്നവർ 2003 ജൂലൈ 1 മുൻപോ 2007 ജൂലൈ 1 ശേഷമോ ജനിച്ചവരായിരിക്കരുത്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 200 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷ www.upssconline.nac.in വഴി ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോ, ലൈവ് ഫോട്ടോ ഒപ്പ് എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upssconline.nac.in. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://upssconline.nac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://upssconline.nac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 9. പെട്രോളിയം ആന്റ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയത്തിന് കീഴിൽ കൊൽക്കത്തയിലുള്ള മിനി രത്ന പൊതുമേഖലാ സ്ഥാപനമായ ബാൽമർ ലൌറി കമ്പനി ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികയിൽ 62 ഒഴിവുണ്ട്. MBA എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. എക്സിക്യൂട്ടീവ് ട്രെയിനി എഞ്ചിനീയറിംഗ് ഒഴിവ് 23. മെക്കാനിക്കൽ 9, കെമിക്കൽ 6, ഫുഡ് ടെക്നോളജി 1, ഇൻഫർമേഷൻ ടെക്നോളജി 6, ലെതർ ടെക്നോളജി 1. യോഗ്യത 65% മാർക്കോടെ മെക്കാനിക്കൽ, കെമിക്കൽ, ഫുഡ് ടെക്നോളജി, ഫുഡ് ടെക്നോളജി മാനേജ്മെന്റ്, ഫുഡ് ടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, ലെതർ ടെക്നോളജി, ഫുൾ ടൈം റെഗുലർ BE BTech. പ്രായം 25 വയസ്സ് കവിയരുത്. എക്സിക്യൂട്ടീവ് ട്രെയിനി ഒഴിവ് 39. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് 16, ഓപ്പറേഷൻസ് 11, IT മാനേജ്മെന്റ് 2, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് 5, HR 1, IT ഫിനാൻസ് 1. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ 65% മാർക്കോടെ MBA, PG ഡിപ്ലോമ, PG ബിരുദം. പ്രായം 27 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 500 രൂപ. SC ST ഭിന്നശേഷി വിഭാഗക്കാർ, വിമുക്തഭടന്മാർ, ട്രാൻസ്ജെൻഡർ എന്നിവർക്ക് ഫീസില്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 9. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.balmarlowry.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.balmarlowry.com.
1: തൊഴിൽ ദർശനം. ഇനിയൊരു ഗാനം കേൾക്കാം. ഇവിടെ എല്ലാവർക്കും സുഖം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. OMV കുറിപ്പിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

0: FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്ന് തറക്കല്ലിടും. നമോ വിമാനത്താവളത്തിന്റെയും നമോ ആശുപത്രിയുടെയും പുതിയ ടെർമിനൽ കെട്ടിടം ഉൾപ്പെടെ 1,340 കോടി രൂപയുടെ പദ്ധതികളും ദാമനിൽ മോദി ഉദ്ഘാടനം ചെയ്യും. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. ന്യൂഡൽഹിയിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹിയിലായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന വൃക്ഷത്തൈ നടൽ തണൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തൃശൂരിൽ മന്ത്രി എം ലിജു വിയൂർ സഹകരണ ബാങ്ക് പരിസരത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഫിഷറീസ് വകുപ്പിന് കീഴിലെ തീരദേശ സ്കൂളുകളിൽ പ്രവേശനോത്സവം ഇന്ന്. കൊച്ചി തേവര GRFTH സ്കൂളിൽ മന്ത്രി വി അബ്ദുൽ ഗഫൂർ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വാണിമേൽ സ്വദേശി റീജിത്തിന്റെ അസ്വാഭാവിക മരണത്തിൽ കേസെടുത്ത് പോലീസ്. ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് മെഡിസിൻ സർജറി അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ നിന്നും തലവന്മാരെ ഉൾപ്പെടുത്തി 3-അംഗ സമിതിയെ നിയോഗിക്കും. ഏഷ്യാകപ്പ് അണ്ടർ 18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. ജപ്പാനിൽ രാവിലെ 9:30 മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 10 മണിക്ക്.

ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളിലൊന്നായ പഴകിയ തുണികളെ സംസ്കരിച്ചെടുക്കുന്ന പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? ശരിയുത്തരം, നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായുള്ള ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി പദ്ധതി പ്രകാരമാണ് ഇത് നടപ്പിലാക്കിയത്. രാജ്യത്ത് ഒരു വർഷം 7.8 ദശലക്ഷം ടൺ തുണി മാലിന്യം പരിസ്ഥിതിയിലേക്ക് എത്തുന്നതായാണ് കണക്ക്.

0: അസ്ലം കൊടുങ്ങല്ലൂർ രചിച്ച് സ്വന്തം സംഗീതത്തിൽ ഹേഷാം അബ്ദുൾ വഹാബ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം സോൾട്ട് മാംഗോ ട്രീ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വലേഴ്സ് അമരവിള.
0: നമസ്തേ അനന്തപുരി, ഇനി കേൾക്കാം കാലം സാക്ഷി.
4: പന്മന രാമചന്ദ്രൻ നായർ മലയാള ഭാഷയുടെ ശുദ്ധിയും തനിമയും കാത്തുസൂക്ഷിച്ച ഭാഷാപണ്ഡിതനും അധ്യാപകനും ഗ്രന്ഥകാരനുമായിരുന്നു പന്മന രാമചന്ദ്രൻ നായർ. 1931 ഓഗസ്റ്റ് 13 കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹം ജനിച്ചത്. ഭൗതികശാസ്ത്രത്തിൽ ബിരുദവും മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം തുടർന്ന് മലയാളം ലെക്സിക്കൻ, പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള ഗ്രന്ഥശാല സംഘം, കേരള സാഹിത്യ അക്കാദമി, കേരള കലാമണ്ഡലം, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്നിവയുടെ സമിതികളിലും കേരള സർവകലാശാല സെനറ്റിലും അദ്ദേഹം അംഗമായിരുന്നു. തെറ്റില്ലാത്ത മലയാളം, ശുദ്ധ മലയാളം, തെറ്റും ശരിയും, നൈഷധവും നളചരിതമാട്ടക്കഥയും തുടങ്ങി നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ സർവ്വസാധാരണമായി സംഭവിക്കുന്ന അക്ഷരപിശകുകളും വ്യാകരണ പിശകുകളും ചൂണ്ടിക്കാണിച്ച് ആനുകാലികങ്ങളിൽ അദ്ദേഹം നിരവധി ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. നല്ല മലയാളം എഴുതാൻ ആഗ്രഹിക്കുന്നവരുടെ എല്ലാം വഴികാട്ടിയായിരുന്ന പന്മന രാമചന്ദ്രൻ നായർ 2018 ജൂൺ 5 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് പന്മന രാമചന്ദ്രൻ നായരുടെ ശബ്ദം.
5: മാതൃഭാഷയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ അടിത്തറ. ശുദ്ധവും ശക്തവുമായ മാതൃഭാഷ സ്വായത്തമാക്കിയാൽ മാത്രമേ ഏതൊരാൾക്കും ജീവിതമാർഗത്തിൽ അനായാസം സഞ്ചരിക്കാൻ കഴിയൂ. ഭാഷയിലെ തെറ്റുതിരുത്താൻ 3 കാര്യങ്ങൾ അത്യാവശ്യമാണ്. 1, തെറ്റ് തെറ്റാണെന്നറിയണം. 2, പകരം അവിടെ വേണ്ട ശരി എന്താണെന്നറിയണം. 3, ശരി മാത്രമേ പറയൂ എഴുതൂ എന്ന നിർബന്ധബുദ്ധിയും വേണം. ഇത് 3 ചേർന്നാലേ ഭാഷ നന്നാക്കാൻ കഴിയൂ. ഈ നിർബന്ധബുദ്ധി ഇല്ല എന്നതാണ് മിക്ക മുതിർന്നവരുടെയും കുഴപ്പം. ജനിച്ചപ്പോൾ മുതൽ പറയുന്ന ഭാഷയല്ലേ, ഇതിലെന്ത് തെറ്റുവരാൻ എന്ന വിചാരമാണ് അവർക്ക്. എന്തെങ്കിലും തെറ്റു വന്നുപോകുമോ എന്ന ചിന്തയേ ഇല്ല. അതുകൊണ്ട് സംഭാഷണത്തിൽ വരവും ചിലവും പണ്ടുകാലത്ത് എന്നെല്ലാം പറയും. വരുന്നതാണ് വരവ് എന്ന് ശ്രദ്ധിക്കുന്നയാൾ ചെല്ലുന്നത് ചെലവ് എന്നും മനസ്സിലാക്കും. അപ്പോൾ വരവും ചെലവും എന്നേ പറയൂ. പണ്ട് എന്നാൽ പഴയകാലത്ത്. ഇത് ഓർക്കുന്നയാൾ പണ്ടുകാലത്ത് എന്ന് പറയുമോ? ഓടിയെത്തുന്നു മാൻപേട പോലവൻ എന്നെഴുതുന്ന പുത്തൻ കവിക്ക് പേട പെണ്ണാണെന്നറിയില്ലല്ലോ. കേരളം 3 ഇനങ്ങളിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു എന്ന സ്പോർട്സ് വാർത്ത ശരിയാണോ? പുതിയ എന്ന് വേണ്ടല്ലോ. പഴയ റെക്കോർഡ് ഇപ്പോൾ സ്ഥാപിക്കാൻ പറ്റുമോ? അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. വോട്ടഭ്യർത്ഥന ശരിയല്ല. അഭ്യർത്ഥനയോ അപേക്ഷയോ ഒന്നു മതി. കട്ടിലിൽ മൂട്ട അധികരിച്ചു എന്ന് പറയാറുണ്ടെങ്കിലും അത് തെറ്റാണ്. അധികരിക്കുക എന്ന് വച്ചാൽ ആധാരമാക്കുക, അടിസ്ഥാനമാക്കുക, അധികമാവുക എന്നർത്ഥമില്ല. കട്ടിലിൽ മൂട്ട അധികമായി എന്നു മതിയല്ലോ.
4: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് പന്മന രാമചന്ദ്രൻ നായരുടെ ശബ്ദം.

0: സ്വന്തം എന്ന പദം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും വാണിജ്യറാമും പാടിയ ഗാനമാണ് കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

ഇപ്പോൾ നമുക്ക് ചുറ്റും. തീവണ്ടി സർവീസുകളിൽ മാറ്റം. ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് 18:00 കണ്ണൂർ സൗത്ത് വരെയും തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് തലശ്ശേരി വരെയുമായിരിക്കും സർവീസ് നടത്തുക. ഹൈദരാബാദ് കൊല്ലം ഹൈദരാബാദ് പ്രത്യേക തീവണ്ടി സർവീസ് സെപ്റ്റംബർ വരെ നീട്ടി. ചെന്നൈ എഗ്മോർ കന്യാകുമാരി ചെന്നൈ എക്സ്പ്രസ് ജൂൺ 12-16 തീയതികളിൽ സർവീസ് നടത്തും. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സ് പ്രവേശനത്തിന് ജൂൺ 17 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് lbcenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആന്റ് ട്രാവൽ സ്റ്റഡീസിൽ MBA ട്രാവൽ ആന്റ് ടൂറിസം പ്രോഗ്രാമിൽ ഒഴിവുള്ള സീറ്റുകളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അഭിമുഖം നാളെ രാവിലെ 10:30 കിറ്റ്സ് തിരുവനന്തപുരം ക്യാമ്പസിൽ. വിശദവിവരങ്ങൾക്ക് kidsedu.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആന്റ് ട്രെയിനിംഗും സംയുക്തമായി തിരുവനന്തപുരത്തുള്ള ട്രെയിനിംഗ് ഡിവിഷനിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള 1 വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആന്റ് ഫിനിഷിംഗ് 2026-27 കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്നാണ്. അപേക്ഷാ ഫോം 100 രൂപയ്ക്ക് സെൻട്രലിൽ നിന്ന് നേരിട്ടും മണി ഓർഡറായി 135 രൂപ മാനേജിംഗ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ് പ്രിന്റിംഗ് ആന്റ് ട്രെയിനിംഗ് ട്രെയിനിംഗ് ഡിവിഷൻ സിറ്റി സെന്റർ പുന്നപുരം പടിഞ്ഞാറേക്കോട്ട തിരുവനന്തപുരം 6950024 എന്ന വിലാസത്തിൽ തപാലിലും വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ സി ആപ്റ്റിന്റെ പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന 100 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതവും അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 0471-2474728 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. വെബ്സൈറ്റ് captkerala.com. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-27 വർഷത്തെ പ്രവേശനത്തിന് ജൂൺ 10 വരെ അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദം അല്ലെങ്കിൽ BSc BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. പ്രോസ്പെക്ടസ് lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-256-0361 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറിപ്പ് രചിച്ച് ഔസേപ്പ് അച്ഛൻ ഈണം നൽകി ചിത്രപാടിയ ഗാനമാണ് കേട്ടത്.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ഇന്ന് എന്താ അല്ലേ, MRT ഹോം നീഡ്സിൽ പോണം.
4: എന്താ കാര്യം പറ,
3: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ

0: ണെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി?
1: ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
6: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
5: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
7: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
8: ഇനിയൊരു ഗാനം കേൾക്കാം. സരിത എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, സത്യനന്ദിക്കാടിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
4: നോവൽ സഞ്ചാരം.
6: ഉറുബേദിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
7: കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിനുള്ളിൽ ഒരഭിപ്രായം പ്രചരിച്ചു. കൈകൊട്ടിക്കളിക്കാർക്ക് കുറച്ച് കഥകളിച്ചുവടും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിൽ കാരണവന്മാർക്കും എതിരുണ്ടായിരുന്നില്ല. കുറുപ്പ് അവിടെ അധ്യാപകനായി നിയമിക്കപ്പെട്ടു. ലക്ഷ്മിക്കുട്ടിയും രണ്ട് ജ്യേഷ്ഠത്തിമാരും ചുവടുവയ്ക്കാനും തുടങ്ങി. അന്ന് തറവാട്ടിലെ നെൽപ്പത്തായത്തിൽ കൂറ റോന്തു ചുറ്റുവാൻ തുടങ്ങിയിരുന്നില്ല. കാലാന്തരത്തിൽ നെൽവയലുകൾ അന്യാധീനപ്പെട്ടപ്പോഴും കുറുപ്പിന്റെ ചുവട് തുടർന്നുപോയി. ഇനി മതി, പാച്ചുനായർ പറഞ്ഞു. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു നിലയ്ക്കെത്തും എന്ന് കുറുപ്പ് അഭിപ്രായപ്പെട്ടു. മതി, അവരെ ചൊല്ലി അടിക്കാനും മറ്റും പറഞ്ഞയക്കുന്നില്ലല്ലോ. പിന്നെ കുറുപ്പിന് ഒന്നും പറയാനില്ല. പടിയിറങ്ങി തളത്തിലെ ജാലകത്തിനുള്ളിലൂടെ താൻ ആ പോക്ക് നോക്കി നിന്നത് ഇന്നും ലക്ഷ്മിക്കുട്ടി ഓർക്കുന്നു. ഒരസത്തായിരുന്നു പാച്ചുവേട്ടൻ എന്ന് സ്വയം പറയുകയും ചെയ്തു. എവിടെ വീട് അമ്മേ എന്ന ശാന്തയുടെ ചോദ്യം അവരുടെ ചിന്തകളെ പരിതസ്ഥിതിയിലേക്ക് വലിച്ചിട്ടു. അഷ്ടാവക്രൻ കുഞ്ഞൻ നായർ പെട്ടിയും ചുമന്ന് മുമ്പിൽ ഇഴഞ്ഞു നീങ്ങുന്നു. ശംഖു പിന്നിൽ തന്നെയുണ്ട്. ഇപ്പോഴെത്തും മോളെ, അമ്മ മകളെ സമാധാനിപ്പിച്ചു. എനിക്ക് ഉറക്കം വരുന്നു. ഞാനെടുക്കണോ? ശംഖു അന്വേഷിച്ചു. വേണം. ശംഖു ശാന്തയെടുത്ത് വീണ്ടും നടന്നു. നാലടി വെച്ചപ്പോഴേക്കും ലക്ഷ്മിക്കുട്ടിയുടെ ഹൃദയം വർത്തമാനകാലത്തിന്റെ പിടിപെടർത്തോടിക്കഴിഞ്ഞു. എത്ര വേദനാമയമായിരുന്നു ആ ദിവസങ്ങൾ. ഇനി ആരെയും കാത്തിരിക്കേണ്ടതില്ല. കുറുപ്പ് അവിടെ ഇടയ്ക്കു വരും. കുറേ നേരമിരുന്ന് തിരിച്ചു പോവുകയും ചെയ്യും. വായകൾ ശബ്ദിച്ചില്ലെങ്കിലും കണ്ണുകൾ പ്രസംഗിച്ചിരുന്നു. നെടുവീർപ്പുകൾ ആ പ്രസംഗങ്ങൾക്ക് അർദ്ധവിരാമമിട്ട് പോരുകയും ചെയ്തു. ആ സമയത്താണ് മിസ്റ്റർ പണിക്കർ സിംഗപ്പൂരിൽ നിന്ന് വന്നു ചാടിയത്. വന്ന് കയറിയത് തന്നെ ഒരു കല്യാണാലോചനയുമായിട്ടാണ്. ആളാകെ മാറിയിരുന്നു. തടിച്ചു കൊഴുത്തിരുണ്ട ശരീരം, മേൽമീശ, കളസം, കരയുന്ന ഷൂസുകൾ, സ്വർണ്ണത്തുടലുള്ള വാച്ച്. സിംഗപ്പൂരിലെ ഏതോ റബ്ബർ എസ്റ്റേറ്റിൽ ഉദ്യോഗം. 600-ൽ പരം ഉറുപ്പിക ശമ്പളം. ആകെ ധടപടൽ തന്നെ. അയാൾ നടക്കുന്നത് ബഹളത്തോടെയാണ്, ഇരിക്കുന്നത് നടക്കുന്ന ഭാവത്തോടെയാണ്, കിടക്കുന്നത് തിരക്കു പിടിച്ച മട്ടിലാണ്. എപ്പോഴും വണ്ടിയും പ്രതീക്ഷിച്ച് നിൽക്കുന്നതുപോലെ ഒരു മട്ട്. ഏടത്തിയുടെ ആള് തകർപ്പനാണ്, ലക്ഷ്മിക്കുട്ടി ജ്യേഷ്ഠത്തിയോട് പറഞ്ഞു. എനിക്കല്ല, ജ്യേഷ്ഠത്തി വിഷാദം തുളുമ്പുന്ന സ്വരത്തിൽ പറഞ്ഞു. പിന്നെ നിനക്ക് തന്നെ. ഹോ, അവളുടെ ഹൃദയം നൊന്തു. അരുതേ അരുതേ എന്ന് മനസ്സ് നിലവിളിക്കുകയാണ്. പക്ഷേ ആര് കേൾക്കാൻ? പൊടിഞ്ഞു തകരുന്ന കുടുംബമാണത്. ഒന്നാം ലോകമഹായുദ്ധം പല ഇടത്തരം കുടുംബങ്ങളുടെയും അടിവേരുവരെ കുലുക്കി. എല്ലാറ്റിനും തീപിടിച്ച വില. വരവ് പണ്ടത്തെപ്പോലെ തന്നെ. പതുക്കെ വസ്തുക്കൾ പണയവും തീറുമായി കൈമാറേണ്ടി വന്നു. അത്തരത്തിലുള്ള കുടുംബം ഒരറുന്നൂറുപ്പിക ശമ്പളക്കാരനെ തള്ളിക്കളയുകയില്ല. ജ്യേഷ്ഠത്തിയില്ലെങ്കിൽ താൻ ബലിമൃഗമാകേണ്ടി വരും എന്നവൾക്കറിയാം. എന്നിട്ടും ആ നവതരുണി പ്രതിഷേധിച്ചു നോക്കി. ഫലമുണ്ടായില്ല. ഏച്ചപ്പൻ നായർ പെങ്ങളെ ഒന്നു നോക്കി.
8: നീ ഓട്ടുക്കത്തെയാണ്, ഓർത്തോ?
7: അതെ. ഏട്ടാ, ഏടത്തിയിരിക്കുന്നു.
8: അതൊക്കെ ഞങ്ങൾക്കറിയാം. ഇവിടെ ആണും തൂണുമില്ലാത്ത സ്ഥിതി വന്നിട്ടില്ല
7: മനസ്സിലായോ? അവൾക്ക് മനസ്സിലായി തനിക്ക് രക്ഷയില്ലെന്ന്. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളുമായി അവൾ ജാലകത്തിനടുക്ക് ചെന്ന് വെളിയിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. ആ കണ്ണുകൾക്ക് മുമ്പിൽ ഒരു നളൻ നിന്ന് ചൊല്ലിയാടുകയാണ്. ദൈതേ കേൾ നീ.
6: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
9: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
10: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
11: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ.

0: ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ, പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
2: പ്രിയ ശ്രോതാക്കളെ, പരിസ്ഥിതി ദിനമായ ഇന്ന് പ്രകൃതിയുടെ പച്ചപ്പും പുഴകളുടെ സംഗീതവും കാറ്റിന്റെ താളവും ഹൃദയത്തിൽ നിറച്ച് ഭൂമിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഓർമ്മിപ്പിക്കുന്ന ചില ഗാനങ്ങൾ ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ കേൾക്കാം. ആദ്യ ഗാനം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, യൂസഫലി കേച്ചരുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം ഇതും ഒരു ജീവിതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, കോന്നിയൂർ ഭാസിന്റെ വരികൾ, ആർ സോമശേഖരന്റെ സംഗീതം.

0: പ്രകൃതിയുടെ മനോഹാരിത ആവിഷ്കരിക്കുന്ന ചില ഗാനങ്ങളാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ നിങ്ങൾ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഇന്നീ പരിപാടിയിൽ പ്രായം ചെന്നവർക്കായി പരിശീലിക്കാവുന്ന യോഗാസനങ്ങളെ കുറിച്ച് കേൾക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
6: യോഗ ഇന്ന് പ്രചുരപ്രചാരം നേടിക്കിടിച്ചിരിക്കുന്നു. ഒട്ടുമിക്ക ആളുകളും യോഗയെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. ധാരാളം പേർ യോഗ പരിശീലകരായി മുന്നോട്ടിറങ്ങിയിട്ടുമുണ്ട്. യോഗ ആർക്കൊക്കെ ചെയ്യാമെന്ന

0: ചോദ്യത്തിന് ഖേരണ്ട സംഹിത ഇപ്രകാരം വ്യക്തമാക്കുന്നു. യുവോ വൃദ്ധോ അതിവൃദ്ധോ ദുർബലോ വ്യാധിതോപ സർവയോഗേഷു തന്ത്രിത എന്നാണ്. അതായത് യുവാക്കൾക്ക്, വൃദ്ധന്മാർക്ക്, അതിവൃദ്ധന്മാർക്ക്, ദുർബലന്മാർക്ക് എന്നിങ്ങനെ എല്ലാവർക്കും അവരുടേതായ പരിമിതിയിൽ നിന്നുകൊണ്ട് യോഗ പരിശീലിക്കാം. ഇപ്പോൾ നാം ചിന്തിക്കുന്നത് പ്രായം ചെന്നവർക്ക് എങ്ങനെ ലളിതമായ സൂക്ഷ്മാസനങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. പ്രായമുള്ളവർ നിലത്ത് നടുനിവർന്നിരിക്കുക, കാലുകൾ നീട്ടിവെക്കുക, കൈകൾ സൗരപ്രദമായി ഇരുവശങ്ങളിലോ പുറകിലോ വെക്കാവുന്നതാണ്. തുടർന്ന് കാൽ വിരലുകൾ മാത്രം ചലിപ്പിക്കുക, 5-10 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം കാലിന്റെ പാദങ്ങൾ മുമ്പോട്ടും പുറകോട്ടും സ്ട്രെച്ച് ചെയ്യുക. പാദം സാവധാനം ഇരുവശങ്ങളിലേക്കും ചലിപ്പിക്കുക. തുടർന്ന് കാൽപാദങ്ങൾ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് എന്ന രീതിയിൽ ചലിപ്പിക്കുക. ഏതെങ്കിലും തരത്തിൽ കാലിന്റെ വേദന ഉണ്ടെങ്കിൽ എണ്ണം കുറയ്ക്കേണ്ടതാണ്. കാലിന്റെ മുട്ടിന്റെ അടിയിൽ ആവശ്യമെങ്കിൽ തുണി മടക്കി വെച്ചതിന് ശേഷം മുട്ടുകൾ മുകളിലേക്കും താഴേക്കും ഒരു താളത്തിൽ ചലിപ്പിക്കുക. ഇപ്രകാരം കാലിന്റെ ചലനങ്ങൾ കഴിയുമെങ്കിൽ നിന്നും ചെയ്യേണ്ടതാണ്. പ്രായമുള്ളവർക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കസേരയിൽ ഇരുന്നു കൊണ്ടും ലളിതമായ രീതിയിൽ ഈ ആസനങ്ങളും പരിശീലിക്കാവുന്നതാണ്. അതായത് കസേരയിൽ ഇരുന്നു കൊണ്ട് കാൽപാദങ്ങൾ സാവധാനം മുന്നോട്ടും പുറകോട്ടും ചലിപ്പിക്കുക, ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് കറക്കുക, അതിനുശേഷം കാൽമുട്ടുകൾ സാവധാനം ചലിപ്പിക്കാം. ഇതെല്ലാം തന്നെ അതിൻ്റെതായ പരിമിതിയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. സാവധാനം നമ്മുടെ കൈകളുടെ വ്യായാമങ്ങളും നമുക്ക് ഇപ്രകാരം ചെയ്യാം. കൈപ്പത്തികൾ മുന്നോട്ടും പുറകോട്ടും ചലിപ്പിക്കാം, ഇരുവശങ്ങളിലേക്കും ചലിപ്പിക്കാം. അതിനുശേഷം സാവധാനം ഷോൾഡറിലേക്ക് നമുക്ക് വരാം. പ്രായമുള്ളവർക്ക് ഷോൾഡർ ചലനം ബുദ്ധിമുട്ടായതിനാൽ ആവശ്യമെങ്കിൽ തോർത്തിന്റെ സഹായം തേടാവുന്നതാണ്. ഇനി നമുക്ക് കഴുത്തിലേക്ക് വരാം. പ്രായമുള്ളവർക്ക് ഒരുപക്ഷെ കഴുത്തിന്റെ വേദന ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ കഴുത്തിന്റെ ചലനം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. കഴുത്തുകൾ റൊട്ടേഷൻ ചെയ്യേണ്ടത് ഒഴിവാക്കിക്കൊണ്ട് ഇരു കൈകളും കഴുത്തിന്റെ പുറവിലേക്ക് സപ്പോർട്ട് കൊടുത്തതിനു ശേഷം കഴുത്തിനെ മുന്നോട്ടും പുറകോട്ടും വശങ്ങളിലേക്കും ചലിപ്പിക്കാം. സാവധാനം അടുത്ത ഘട്ടമായ കണ്ണുകളാണ്. പ്രായമുള്ളവരെ സംബന്ധിച്ച് കാഴ്ചയ്ക്ക് മങ്ങൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ കണ്ണിന്റെ വ്യായാമം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ലളിതമായ രീതിയിൽ കാഴ്ചകൾ അനുകൂലമാക്കാൻ കണ്ണുകളെ നന്നായി ഇറുക്കിയടക്കുകയും നന്നായി തുറക്കുകയും ചെയ്യുക. ഇത്തരം വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ പ്രകൃതിയിലേക്ക് നോക്കി ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. കണ്ണുകൾക്ക് അതിൻ്റെതായ ചലനങ്ങൾ കൊടുക്കുക, മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കും ചലിപ്പിക്കുക. സാവധാനം കൈകൾ നന്നായി കൂട്ടിയുറച്ചിക്കൊണ്ട് കണ്ണിലേക്ക് ചൂട് കൊടുക്കുക. ഇനി നമ്മൾ എത്തുന്നത് പൂർണമായ സൂക്ഷ്മാസനത്തിലേക്കാണ്. പ്രായമുള്ളവരെ സംബന്ധിച്ച് ഓരോ ജോയിന്റുകളിലും വേദന അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ അവർ അവരുടെ കൈകൊണ്ട് തന്നെ കേശാദിപാദം സാവധാനം മസാജ് കൊടുക്കുകയും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി സൂക്ഷ്മാസനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. സ്ഥിരം സുഖം ആസനം എന്നാണ് യോഗസൂത്രത്തിൽ ആസനത്തെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായമുള്ളവർ സ്ഥിരമായും ലളിതമായും സുഖകരമായും ചെയ്യണം. പ്രായം കൂടുന്തോറും പക്വതയോടുകൂടി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ജീവിക്കാൻ യോഗ നമ്മളെ സഹായിക്കും. രാജകീയമായ ജീവിതവും രാജകീയമായ മരണവുമാണ് യോഗ പ്രദാനം ചെയ്യുന്നത്. ഇവിടെ രാജകീയത ഉദ്ദേശിക്കുന്നത് മനസ്സാണ്. മനസ്സാണ് രാജാവ്. യോഗ മനസ്സിന്റെ ശാസ്ത്രം കൂടിയാണ്.
1: പ്രായം ചെന്നവർക്കായി പരിശീലിക്കാവുന്ന യോഗാസനങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനുമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
5: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
4: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: എസ് രമേശൻ നായർ രചിച്ച വിദ്യാസഹകരണം നൽകി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ദൈവത്തിന്റെ മകൻ.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: നമസ്തേ. അനന്തപുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഒരു സിനിമാക്കാരൻ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരണും ശ്വേതാമോഹനും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബിജി ബാലന്റെ സംഗീതം.

ഇന്നത്തെ നമസ്തേ അനന്തപുരി സമാപിക്കുന്നു. പുതുമയർന്ന പരിപാടികളും വാർത്തകളും വിശേഷങ്ങളും മധുര ഗാനങ്ങളും ഒക്കെയായി നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ. ഇന്ന് നമസ്തേ അനന്തപുരിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ധന്യരാജ്.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
7: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
8: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
9: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിലേകദേശം 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.

ഗാനോപഹാരത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് ഗാനോപഹാരത്തിൽ 2001 മുതൽ 2010 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചതുരംഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ഷിബു ചക്രവർത്തിയുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ സംഗീതം.

0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം സ്വന്തം ലേഖകൻ എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണനും ശ്വേതയും പാടിയത്. അനിൽ പനച്ചൂരാന്റെ വരികൾ, ബിജി ബാലന്റെ സംഗീതം.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: ഗാനമെഴുതിയത് മങ്കൊമ്പു ഗോപാലകൃഷ്ണൻ, ഈണം നൽകിയത് രവി ബോംബെ, ചിത്രപാടിയത് ചിത്രം മയൂഖം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കും പ്രതിബദ്ധത ദിനം ഊട്ടിയുറപ്പിക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുമായി ദ്വിദിന ദേശീയ സമുദ്രോൽപ്പന്ന കയറ്റുമതി ശില്പശാല ഇന്ന് വിശാഖപട്ടണത്ത് ആരംഭിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായും ആന്ധ്രാപ്രദേശ് സർക്കാരുമായും സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി ദിനാചരണ സംസ്ഥാനതല പരിപാടി മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വനം വകുപ്പ് ആസ്ഥാനത്ത് വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടത്തും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. അക്കരെ കൊട്ടിയൂരിൽ നിത്യേന വലിയ ഭക്തജനത്തിരക്കാണ്. കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് കളക്ടറായി മാളവിക ജി നായർ ചുമതലയേറ്റു. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയായ ഇവർ 2025 ബാച്ച് IASകാരിയാണ്. ദേശീയപാത 66 തേഞ്ഞിപ്പലം കോഹിനൂരിലുണ്ടായ വാഹനാപകടത്തിൽ ദമ്പതികളടക്കം 3 പേർ മരിച്ചു. തൃശൂർ പന്നിത്തടം സ്വദേശികളായ ഷഹീദ്, ഭാര്യ ഷഹീന, ബന്ധു ജഹാന എന്നിവരാണ് മരിച്ചത്. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ PV സിന്ധു പുറത്തായി. ദക്ഷിണ കൊറിയയുടെ ആൻസി യാങ്ങാണ് PV സിന്ധുവിനെ പരാജയപ്പെടുത്തിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 11 മണിക്ക്.

0: സഞ്ചാരി ശ്രോതാക്കളെ, കഴിഞ്ഞ ആഴ്ച സഞ്ചാരിയിൽ പ്രശോഭിന്റെ നേപ്പാൾ വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് അല്ലേ? എങ്കിലിതാ ബാക്കി വിശേഷങ്ങൾ കേട്ടോളൂ.
1: എന്തായാലും വളരെ സാഹസികമായിരുന്നു, അതേ സമയത്ത് വളരെ സന്തോഷം നൽകുന്ന ഒരു യാത്രയും കൂടെ ആയിരുന്നു അല്ലേ.
2: അതില് മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് തന്നെ മനാങ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് സാധാരണ ആൾക്കാർ അന്നപൂർണ ബേസ് ക്യാമ്പിലേക്കുള്ള ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ല വണ്ടി പോകുന്നത് ഈ മനാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ പോവാം. അവിടെ നിന്നാണ് ഈ അന്നപൂർണ ബേസ് ക്യാമ്പ് വഴി നമുക്ക് മുസ്താങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റും. അതൊരു ട്രക്ക് റൂട്ടാണ്. അപ്പൊ ഇവിടെ നിന്നാണ് നോർമലി വണ്ടിയിൽ വരുന്നവർ മാക്സിമം ഇതുവരെ വന്നിട്ട് ഇവിടുന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ഇവിടുന്ന് താഴെ ബേസിസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരും ലെങ്തി ട്രക്ക് ചെയ്യുന്നവരുമുണ്ട്, ഷോർട്ട് ട്രക്ക് ആയിട്ട് ചെയ്യുന്നവരുമുണ്ട്. മനാങ്ങില് ഞാൻ പോകുമ്പോൾ ബിദാന്റെ സീനിയറായിട്ട് പഠിച്ച സ്കൂളിൽ പഠിച്ച ഒരു പുള്ളി അവിടെ ഒരു ഹോം സ്റ്റേ നടത്തുന്നുണ്ട്. മനാങ്ങിൽ പോകുമ്പോൾ പുള്ളിയായിട്ട് ഒന്ന് ടച്ച് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെയാണ് വരുന്നത് എന്നുള്ള നേരത്തെ പറഞ്ഞായിരുന്നു. പുള്ളിയും പുള്ളിയുടെ ഒരു ഫ്രണ്ട് കൂടെ പാർട്ണർഷിപ്പിലാണ് അവിടെ ഹോം സ്റ്റേ നടത്തുന്നത്. ഞങ്ങൾ ഈ മനാങ്ങിൽ പോയി തലേ ദിവസം ഫുൾ ക്ലിയർ ആയിട്ട്, എന്നുവെച്ചാൽ ഫുൾ കാണാം, നമുക്ക് റോഡ് കാണാം, എല്ലാം ദൂരെ നിന്ന് അന്നപൂർണ 2, 3 ഗംഗപൂർണ ഇതെല്ലാം കാണാൻ പറ്റും. ഓൾട്ടിറ്റ്യൂഡിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണെന്ന് പറയില്ല, അന്ന് എനിക്ക് നല്ല ഉറക്കം ആക്ച്വലി ശരിയായില്ല. ഞാനൊരു 3 മണിക്കൊക്കെ എണീച്ച് നോക്കുമ്പോൾ പുറത്ത് എന്തോ വീണുണ്ടെന്ന്, ജനൽ തുറക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിന്ന സ്ഥലം ഫുൾ വൈറ്റ്, രാത്രി ഒരു സ്നോഫോള്, ഒരു ലൈറ്റ് ഒരു സ്നോഫോള് തുടങ്ങി. ഏകദേശം ഒരു 4 മണിക്ക് ആ സമയമായിക്കാണ് ഞാൻ എണീച്ചപ്പം. ഇങ്ങനെ ജസ്റ്റ് ഒരു വെട്ടം കണ്ട് ഒന്ന് തുറന്നു നോക്കിയാന്ന്. എന്റെ ഒരു ഫോട്ടോ ഇപ്പോഴും ഞാൻ വെച്ചിരുന്നു, തലേ ദിവസം നിന്നെടുത്ത ഫോട്ടോ ഉള്ള അതേ സ്ഥലത്ത് ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് ആണ്. ബൈക്ക് ഫുൾ വൈറ്റ്, ചുറ്റുവട്ടം കംപ്ലീറ്റ് വൈറ്റ്, മഞ്ഞ് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ മഞ്ഞ് പെയ്തത് ആദ്യമായിട്ട് ഈ ഒരു നേപ്പാൾ ട്രിപ്പിൽ മഞ്ഞ് പെയ്യുന്നത് ലൈവായിട്ട് കാണുന്ന, അല്ലെങ്കിൽ മഞ്ഞിൽ കൂടെ ഓടിച്ചത് ഈ മനാങ് എന്ന് പറഞ്ഞ സ്ഥലം. അതാണ് ഒരു ദിവസത്തെ വ്യത്യാസം കൊണ്ട് എന്തുമാത്രം ആ ടെറൈൻ മാറിപ്പോയെന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ്. സ്നോ കണ്ടില്ല, സ്നോയിൽ കൂടെ ഓടിച്ചതേ ഉള്ളൂ എന്നുള്ളൊരു വിഷമത്തിൽ വന്നതാണ്. പിറ്റേ ദിവസം ആ വിഷമം അങ്ങ് മാറി. അത്രയ്ക്ക് ഫുൾ സ്നോഫോൾ നല്ലൊരു ലെവലിൽ വീഴ്ന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത്, ഞങ്ങൾ യാത്ര തന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു ദിവസം കൂടെ അവിടെ സ്റ്റേ ചെയ്യണോ എന്നുള്ള ആലോചനയിലായിരുന്നു. ഫ്രണ്ട് പറഞ്ഞു തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് ക്ലിയർ ആവുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതാണ് നല്ലത്, വേറെ ഒന്നും കൊണ്ടല്ല. ക്ലൈമറ്റ് വേഴ്സ് ആയി കഴിഞ്ഞാൽ, സ്നോഫോൾ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇവിടെ സ്റ്റക്കായി പോകും. ഓൾറെഡി പെർമിറ്റ് ഞങ്ങൾക്ക് കുറച്ച് ദിവസം എന്ന് വെച്ചാൽ റിന്യൂ ചെയ്യാനുള്ള ടൈമും ആയി. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും കാരണത്തിൽ ഈ പെർമിറ്റ് റിന്യൂ ചെയ്യാനുള്ള കറക്റ്റ് ടൈമിന് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫൈന് അങ്ങനെ എന്തെങ്കിലും വരവോ എന്നുള്ള ഒരു ടെൻഷനും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശരി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ടൊന്ന് ക്ലിയർ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഓൺ ദ വേ മഞ്ഞ് പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, സ്നോഫോളിൽ കൂടെ തന്നെയാണ് വണ്ടി ഓടിച്ചത്, വളരെ കെയർഫുള്ളായിട്ട് ഓടിക്കുന്നത്. പക്ഷേ അതും ഒരു എക്സ്പീരിയൻസ് ആണ്. ചെറുതായിട്ട് ഹെൽമെറ്റിന്റെ ആ വൈസർ ഒന്ന് പൊക്കി വെക്കുമ്പോൾ നമ്മളെ കണ്ണിലേക്ക് അല്ലെങ്കിൽ നമ്മളെ മുഖത്തേക്കൊക്കെ ചെറുതായിട്ട് പറയുമ്പോൾ നല്ല രസമുള്ള കാര്യം, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അതിലുപരി ആ കിട്ടുന്നൊരു എന്താണ് ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷനിൽ നമുക്ക് ഫിസിക്കൽ പെയിനെല്ലാം ഓട്ടോമാറ്റിക്കലി കുറച്ചൊന്ന് മറന്നു പോകും. അങ്ങനെ ഓടിച്ച് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പിന്നെ സ്നോഫോൾ എന്ന് പറയും. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ഹെയർ പിൻ ഉണ്ട്, അത് ആണ് ഞങ്ങൾ തിരിച്ച് കയറുമ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സ്നോഫോളിലൂടെ വീഴ്ന്നു കഴിഞ്ഞാൽ നല്ല സ്ലിപ്പറി ആയിരിക്കും. ഓൾറെഡി മഡെല്ലാം ആയിട്ട് നല്ല സ്ലിപ്പറി ആയിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പം ചെളിയും ഒരുപാട് മഞ്ഞും കൂടെ ആയി കഴിഞ്ഞാൽ ചെളി തീരെ അങ്ങ് ബുദ്ധിമുട്ടായി, നമുക്ക് മേളിൽ കയറാൻ പറ്റില്ല എന്നുള്ളതിന്. പക്ഷേ എന്തോ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങളത് മേളിൽ കയറിയതിനു ശേഷം ഞങ്ങൾ ഹെൽമെറ്റ് എടുത്ത് ഒരു ഒറ്റ ഒരു കൂക്കലായിരുന്നു അവിടെ നിന്ന് സന്തോഷം കൊണ്ട്. അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ്, കാരണം നമ്മൾ കയറി നിന്ന് നോക്കുമ്പോൾ താഴെ ഫുൾ സ്നോ ആണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു.

അത്രയും ഈ ഒരു ടൈം കൊണ്ട് ഞങ്ങൾ പോയി അത് കണ്ടു അത് കോൺക്വർ ചെയ്ത് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ്. എന്താ പറയാ, പുള്ളി ഇടയ്ക്ക് ചോദിക്കും എന്താണ് ഫീലിംഗ്. ഞാൻ ഫീലിംഗ് ബിയോണ്ട് വേർഡ്സ് ആണ്, നമുക്കത് എന്താണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്.

0: നമ്മൾ പലപ്പോഴും ഹിമാലയ ഇപ്പുറത്തു നിന്നാണല്ലോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണല്ലോ കാണുന്നത്. ശരിക്കും ഇത് അങ്ങനെയല്ല, മറ്റൊരു വ്യൂ ആണ് ഹിമാലയത്തിന്റെ.
1: ആ ഒരു റേഞ്ചിന്റെ, അതായത് ഇപ്പൊ മേജർ ഒരുപാട് ട്രക്കിംഗ് സ്പോട്ട് കംപ്ലീറ്റ് നേപ്പാളിലാണുള്ളോ, മാക്സിമം മൗണ്ടൻ പീക്സ് വരുന്നത് ഈ നേപ്പാളിലാണ്, ഇൻക്ലൂഡിംഗ് മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, ലോത്സെ, മാച്ചു പിച്ചർ, അത് ഏറ്റവും പൊക്രയിൽ നിന്ന് കാണാൻ പറ്റുന്ന ഫിഷ്ടെയിൽ എന്ന് പറഞ്ഞ ആ ഒരു മൗണ്ടൻ, അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. നമ്മളെ രാവിലെ വിൻഡോ തുറന്ന് നോക്കുമ്പോൾ കാണുന്നൊരു ഹിമാലയമാണ്, ഇന്നിതാണെങ്കിൽ നാളെ മറ്റൊന്നായിരിക്കും. അപ്പൊ അതൊരു കൺകുളിർക്കയുള്ള ആ കാഴ്ചകളാണ് ഭയങ്കര ഒരു ഒരു എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല രണ്ടാമത് ഇങ്ങനൊരു ഇതിൽ വന്ന് ഒന്നും പ്ലാൻ ചെയ്യുന്ന യാത്രകളല്ലോ, അല്ലെങ്കിൽ ഇത് കാണണമെന്ന് മനസ്സിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ടെങ്കിലും പെട്ടെന്ന് പ്ലാൻ ചെയ്തു വന്നു, ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അതാ എന്റെ ഫ്രണ്ട് കൂടെ ഉള്ളത് കൊണ്ടാണ്. യാത്ര ചെയ്യുമ്പോൾ ഡോക്യുമെന്റേഷൻ വളരെ മടിയുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ വലിയ യാത്ര പോയിട്ടും ഞാൻ എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് ഫുട്ടേജസ് കയ്യിലുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ആക്കി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇടുക എന്നുള്ളൊരു പ്ലാനിലൂടെയല്ല യാത്ര തുടങ്ങിയത് തന്നെ. അപ്പം നമുക്ക് കാണാം, ഒരിക്കലും യാത്ര ചെയ്യുകയും ഇതും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷേ എന്നെ കൊണ്ട് അത് സാധിക്കില്ല. നമ്മൾ കാണുന്ന കാഴ്ചകൾ ഏറ്റവും ഉള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യാതെ പോകും. അത് ബുദ്ധിമുട്ടായതുകൊണ്ട് എടുക്കും. നമ്മൾ ഓടിക്കുമ്പോൾ വെറുതെ ഒരു ഗോപ്രോ ഹെൽമെറ്റിൽ വെക്കുക, അല്ലെങ്കിൽ ഒരിടത്ത് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുക, അങ്ങനെ കുറച്ച് ബിറ്റ്സ് എല്ലാം ഈ നേപ്പാളിന്റെ ട്രിപ്പിന്റെ. വേറെ ഒന്നുമില്ല, ഞങ്ങളെ ഹൈ എൻഡ് ക്യാമറ ഗിയേഴ്സ് അങ്ങനെ ഒന്നുമില്ല. ഫോണിലും ഞങ്ങളുടെ ചെറിയ ഗോപ്രോ രണ്ടുപേരുടെ ഉണ്ടായിരുന്നു, ഒരു 360 ക്യാമറയും പുള്ളിയുടെയുണ്ട്. ഇതിലൊക്കെ എടുത്ത വീഡിയോസ് വെച്ചിട്ട് പുള്ളി ഒരു ചെറിയൊരു ഡോക്യുമെന്ററി പോയിന്റ്, പുള്ളിയുടെ ഒരു യൂട്യൂബ് ചാനല് പുള്ളി ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എടുത്ത വീഡിയോസ് റീവാച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ പോയ ഇതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മകൾ.
0: തീർച്ചയായിട്ടും ഒരു പാട്ടിന്റെ ഇടവേളയിലേക്ക് നമുക്കൊന്ന് പോവാം.

0: ഇപ്പൊ ഇന്ത്യ ഒട്ടാകെയും ഇപ്പൊ നേപ്പാളിലും ഇങ്ങനെ ബൈക്കിൽ വളരെ സാഹസികമായ യാത്ര പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ പലർക്കും ചോദിക്കാൻ തോന്നുന്ന ചോദ്യം, ഒരു പക്ഷേ യാത്രയും താല്പര്യമുള്ള തോന്നുന്ന ചോദ്യം, ഇതിന് എടുത്ത തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു?
1: ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടുള്ള വാഗമൺ യാത്ര മുതൽ എന്റെ തയ്യാറെടുപ്പ് ആരംഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് യാത്ര ചെയ്തപ്പോൾ നമുക്ക് ഇരിക്കാൻ സീറ്റിന്റെ ഒരുപാട് ലോങ് റൈഡിൽ ഒരുപാട് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള വേദന എങ്ങനെ നമുക്ക് മാറ്റാം, ഫോൺ ചാർജ് ചെയ്യുക. അപ്പൊ അത് എന്റെ ഈ വലിയ യാത്ര ഞാൻ തുടങ്ങുമ്പോഴത്തേനും കുറെ സാധനങ്ങൾ, ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ബാഗിൽ, അതായത് ഒരു സാഡിൽ ബാഗ്, ബാക്കിൽ അല്ലാതെ ഒരു ബാഗ്, തോളിലൊരു ബാഗ്, അങ്ങനെ ഭയങ്കര എന്ന് വെച്ചാൽ ലഗേജ്. ഇപ്പം ഡേ വണ്ണ് തുടങ്ങിയ ഞാനും എന്താ പറയുക, ഒരു വൺ ഇയർ കഴിഞ്ഞതിന് ശേഷമുള്ള ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒഴിവാക്കാൻ പറ്റുന്ന കുറെ സാധനങ്ങൾ. അപ്പൊ അതാണ്, ഈ യാത്ര ചെയ്താണ് നമുക്കൊരു എക്സ്പീരിയൻസ് വരുന്നത്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഇന്ന സാധനം അല്ലെങ്കിൽ ഇന്ന രീതിക്ക് നമുക്ക് ചിന്തിച്ചാൽ ഇന്ന രീതിക്ക് നമുക്കത് ചെയ്യാൻ പറ്റും. ഈ യാത്രയിൽ പോയപ്പോൾ ഇന്ന ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്ത് നെക്സ്റ്റ് യാത്ര വരുമ്പോൾ നമുക്കത് എങ്ങനെ ഒഴിവാക്കാം, ആ ഇന്ന ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ പോയ ചെറിയ ചെറിയ യാത്രകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി നന്നാക്കുന്നത്, എനിക്കൊന്ന് പഞ്ചർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ പഞ്ചർ ഒട്ടിക്കാനുള്ള പഞ്ചറിനുള്ള ടൂൾസോ പഞ്ചർ കിറ്റോ ഒന്നും ഞാൻ ഈ വലിയ ട്രിപ്പിലെടുത്ത്, ഈ 505 ദിവസം ട്രാവൽ ചെയ്തിട്ട് എനിക്ക് സീറോ പഞ്ചറാണ് ഉണ്ടായത്. ഒരു പഞ്ചർ പോലും എനിക്ക് കിട്ടിയിട്ടില്ല, അതിനുള്ള ടൂൾസും ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ എന്റെ ദൈവത്തിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ഈ ഒരൊറ്റ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടൂൾസും എടുക്കുന്നില്ല, അത് അവിടെ തന്നൊക്കെയാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട്, ഞാൻ എന്ത് വേണോ ചെയ്യാം. പക്ഷേ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് തോന്നില്ല, രണ്ട് പ്രാവശ്യം ടയർ ചേഞ്ച് ചെയ്ത് ആ ഒരു ഇത്ര ഒന്നര വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരു പ്രാവശ്യം പോലും ഇത്രയും ഡിഫിക്കൽട്ട് ടെറൈൻസ്, ഇത്രയും റഫായിട്ടുള്ള റോഡ്, ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ട് ഒരിടത്തും പോലും ഒരു പഞ്ചർ കിട്ടിയിട്ടില്ല. പിന്നെ മാക്സിമം വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ ചെലപ്പോൾ നല്ല മെക്കാനിക്കിനെ കിട്ടിയില്ല എന്നില്ല, ചിലപ്പോൾ മെക്കാനിക് ഇല്ലാത്തടത്ത് വെച്ചിട്ടേക്ക് നമുക്ക് വണ്ടിക്ക് ഒരു ചെറിയ പ്രശ്നം വരുന്നത്. അപ്പോൾ മാക്സിമം ചെറിയ ചെറിയ കാര്യങ്ങൾ വണ്ടിയിലത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞാൻ ഒരുപാട് എന്ന് വെച്ചാൽ ചെയ്യുമ്പോഴത്തേനും അവർ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നല്ലോ, ലോക്കൽ സർവീസ് സെന്ററിൽ കൊടുക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന് ഇതൊക്കെ എന്തൊക്കെയാണ് എങ്ങനെ പഠിച്ച് ഇത് ചെയ്താൽ ശരിയാവും, ഇന്ന ഓയിലിന് പകരം ഇന്ന ഓയിൽ യൂസ് ചെയ്താൽ കൊള്ളാം, ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം, ലൂബ് ചെയ്യുമ്പോൾ ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈഫ് കിട്ടും, ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാക്സിമം കാര്യങ്ങളെല്ലാം നമുക്ക് വണ്ടിക്കുള്ള വെയർ ആൻഡ് ടെയർ ഒഴിവാക്കി കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റും. വണ്ടിയെക്കുറിച്ച് ആദ്യം അറിയുക, അങ്ങനെ പിന്നെ യാത്ര ചെയ്യുമ്പോൾ വേണ്ട കയ്യിൽ കരുതേണ്ട സാധനങ്ങൾ, മരുന്നുകൾ, ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ തന്നെ ഏത് ടൈപ്പാണ് നല്ലത്, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് രാവിലെ കഴുകിയിട്ട് അപ്പം അകത്തിടുന്ന ജാക്കറ്റിന് അകത്തിടുന്ന ഡ്രസ്സ് എപ്പോഴും ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ടൈപ്പിലിടുന്ന നൈലോൺ മെറ്റീരിയൽ ഉള്ള ടീഷർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം കഴുകി വൈകുന്നേരം ചെല്ലുന്നിടത്തുനിന്ന് കഴുകി ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 50 ഉണങ്ങും. മോയ്സ്ചറൈസിംഗ് ഇതുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. അപ്പം അങ്ങനെയൊക്കെ പല ഇത് പലയിടത്തുനിന്ന് ഇപ്പം ചിലത് ഈ യാത്രയിൽ തന്നെ പഠിച്ച കുറേ കാര്യമുണ്ട്. കുറച്ച് ലഗേജ് കൂടുതലെടുത്ത് ഇത്രയും ലഗേജിൻ്റെ ആവശ്യമില്ല, ഇന്ന ഇന്നതൊക്കെ ഒഴിവാക്കിയ കുറച്ചുകൂടെ ലൈറ്റ് ആവും, കൊണ്ടുപോകാൻ എളുപ്പമാണ്. അങ്ങനെ കോമ്പാക്ട് ആയിട്ട് പാക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ വീടെത്തുമ്പോഴത്തേനും എന്റെ ബൈക്ക് എന്ന് പറഞ്ഞൊരു മിനി ഹോം തന്നെയായിരുന്നു. വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ എന്നാൽ ഓവർ വെയിറ്റും അല്ല, ഒറ്റ ബാഗിലാണ്. ഞാൻ പോയപ്പോൾ 3-4 ബാഗ് കൊണ്ടുപോയ, ഞാൻ തിരിച്ചു വന്നപ്പോൾ വെള്ളം കുടിക്കാനുള്ള ഒരു ഹൈഡ്രേഷൻ ബാഗും ഒരു സാഡിൽ ബാഗും മാത്രമാണ് എൻ്റെ ഉണ്ടായിരുന്നത്. അതിലേക്ക് ചുരുങ്ങി. അതാണ് ഈ യാത്രയിൽ നിന്ന് നേടിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ലൈറ്റായിട്ട് പാക്കിംഗ് എത്രത്തോളം ലൈറ്റ് ആക്കാന്നുള്ളത് ഈ പോയ വഴിക്ക് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്.
0: നമ്മൾ ഈ സോളോ ട്രിപ്പാണല്ലോ, നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ബൈക്കിലിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ കൂടെ ആരും ഇല്ല എങ്കിൽ ഒരുപക്ഷെ ചെവിയിലൊരു സംഗീതം ചിലപ്പോൾ കേൾക്കുന്നത് അല്പം സന്തോഷം നൽകുന്ന കാര്യമായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും പാട്ടുകൾ കേൾക്കാറുണ്ടോ?
1: ഞാൻ യാത്ര ചെയ്യുമ്പോൾ ആക്ച്വലി പാട്ട് കേൾക്കാറില്ല, കാരണം നമ്മുടെ ഒരു ഡിസ്ട്രാക്ഷൻ ആയിരിക്കും റൈഡിന്. പക്ഷെ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് ബോധഗയയിൽ ഞാൻ പോയപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ഇതുപോലെ ബ്രെഡ് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, കുറച്ച് പൈസ സേവിങ് മൈൻഡ് കൂടെ ആയതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഓർ ബ്രെഡ് മേടിച്ച് കുറച്ച് ജാം കയ്യിലുണ്ടായിരുന്നു, അതിങ്ങനെ എടുത്ത് ടിവിയുടെ ഒരു ചെറിയൊരു പ്രോഗ്രാമിൽ നീ എൻ

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
5: അതെ ഏട്ടാ,
4: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
5: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ.
4: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
7: ആ, എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ് ആൻഡ് അസിസ്റ്റൻസും.
8: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
9: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
10: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം സഞ്ചാരി തുടർന്ന് കേൾക്കാം. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
5: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
6: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 14,275 രൂപ നിരക്കിലും പവന് 280 രൂപ കുറഞ്ഞ് 114,200 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
5: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
6: സമർപ്പിച്ചത് റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: സഞ്ചാരി തുടരുന്നു.
8: മറ്റൊരു കൺസേൺ ആളുകൾക്ക് പക്ഷേ ചോദിക്കാവുന്നത് പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്, ഇത് നമുക്ക് അറിയുന്ന സ്ഥലങ്ങളാവണമെന്നില്ല. അപ്പോൾ ഇത് യാത്ര സേഫ് ആയിരിക്കുമോ, എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ, ഇങ്ങനത്തെ പേടിയായിരിക്കും ഒരുപക്ഷെ പലരെ യാത്ര എന്നൊക്കെ പിന്നോട്ട് വലിക്കുന്നത്. അതും ബൈക്ക് പോലൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയും കുറച്ചുകൂടെ പേടിക്കണമല്ലോ. അപ്പോൾ വീട്ടുകാർക്ക് പേടിയുണ്ടാവും. ഈ പേടി എങ്ങനെ മറികടന്നത്?
9: ഞാൻ വീട്ടിൽ തന്നെ ഒരുപാട് നാള് കഴിഞ്ഞ് പറഞ്ഞൊരു ഇൻസിഡന്റ്. യാത്ര ചെയ്ത് 30 ദിവസം ആയപ്പോൾ ഞാൻ ബോംബെയിലെത്തി അവിടെ 2 ദിവസം തങ്ങിയതിന് ശേഷം ഞാൻ എത്തുന്നത് എനിക്ക് ഈ ഗണേശ് വിസർജൻ ആ ഒരു ടൈമിലാണ്. അപ്പോൾ അതെല്ലാം കണ്ട് അവിടെ കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ ഈ ബൈക്കിംഗ് ഗ്രൂപ്പുണ്ട്, അതിൻ്റെ ഒരു വിങ് നമ്മുടെ ബോംബെയിലും ഉണ്ട്. അവിടെ ചെന്നപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്തു. ഞാൻ സ്റ്റേ ചെയ്ത ഒരു ഹോസ്റ്റലിലാണ്. അപ്പൊ അങ്ങനെ അവിടുത്തെ യാത്രകളെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് എന്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക്കിലേക്ക് ഞാൻ പോവുകയാണ്. അത് ഇഗത്പുരി എന്ന് പറഞ്ഞൊരു ഗാർഡ് റോഡ് വഴിയാണ് പോകുന്നത്. അവിടെ നെറ്റ്വർക്ക് കവറേജോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നല്ല മഴയാണ്. ഞാൻ ബോംബെയിൽ നിന്ന് ഇറങ്ങിയ ടൈം തൊട്ട് മഴയായിരുന്നു. ഇഗത്പുരി ഗാട്ട് ഏതാണ്ട് പകുതി എത്തിയപ്പോഴത്തേനും ഫ്രണ്ടിലൊരു കാറ് പോവുകയായിരുന്നു. അവരുടെ ഫ്രണ്ടിൽ ഒരു വലിയൊരു പോത്ത്ഹോള് കണ്ടിട്ട് ഈ പുള്ളി അങ്ങ് സഡൻ ബ്രേക്ക് ചെയ്തു. എനിക്ക് അത്രയും സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ബ്രേക്ക് ചെയ്തെങ്കിലും സ്കിഡ് ചെയ്ത് പുള്ളിയുടെ വണ്ടിയുടെ പുറകുവശത്ത് പോയി പിടിച്ച്. അൺഫോർച്ചുനേറ്റ്ലി എന്റെ പിറകെ വേറൊരു കാർ ഉണ്ടായിരുന്നു. ഈ കാർ വന്ന് എന്റെ വണ്ടിയുടെ പുറകെ ഇടിച്ച് ഞാൻ ഈ രണ്ട് വണ്ടിയുടെ ഇടയിൽ സാൻഡ്വിച്ച് പോലെ ആയിപ്പോയി. അപ്പൊ ഞാൻ അതിന്റെ ഇടയിലായി ഞാൻ വിഴുന്നു, വണ്ടി കംപ്ലീറ്റ് തകർന്നു. ഞാനിങ്ങനെ റോഡിൽ കിടക്കുമ്പോഴത്തേനും ഞാനിങ്ങനെ കിടന്നിട്ട് കാണണമെന്ന് പറഞ്ഞാൽ എന്റെ വണ്ടി മൊത്തത്തിൽ തകർന്നു എന്ന് വെച്ചാൽ ഫുൾ പ്ലാസ്റ്റിക്, ഓൾമോസ്റ്റ്

കുറച്ച് പ്ലാസ്റ്റിക് പാർട്സ് വെച്ചിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ അതിന്റെ ബാക്കിൽ ലഗേജിന് ഞാൻ ഒരു കാരിയർ വെച്ചിട്ടുണ്ടായിരുന്നു, അത് മടങ്ങി ആ ഇടിയുടെ ആഘാതത്തിൽ അത് മടങ്ങി ബാക്കിലിരുന്ന ലഗേജ് ഫ്രണ്ടിൽ വന്നു. ഫ്രണ്ടിലത്തെ കംപ്ലീറ്റ് ഫെയറിങ്സ് എല്ലാം തകർന്ന് ഞാൻ കിടക്കുമ്പോൾ ഇതാണ് കാണുന്നത്. ഫോർച്ചുനേറ്റ്ലി ഞാൻ ഫുൾ ഗിയറിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരവ് പറ്റിയതായിട്ടൊന്നും ഒന്നും തോന്നില്ല, ഒരവൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും എന്തോ പറ്റി, അതൊന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. പെട്ടെന്ന് ഞാൻ എങ്ങനെ ഈ ബാക്കിൽ നിന്ന് വന്ന വണ്ടി നിർത്തി, ആ ഫ്രണ്ടിൽ വന്ന വണ്ടി പുള്ളി അങ്ങ് വിട്ടുപോയി. ബാക്കിൽ വന്ന ആള് ഹസ്ബൻഡും വൈഫും മോളുമായിട്ട് പുള്ളി ഇരുന്ന, അപ്പൊ പുള്ളി ഇറങ്ങി എന്നെ ഒന്ന് എണീപ്പിച്ച് എന്തെങ്കിലും പറ്റിയോ, വെള്ളം എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഫോൺ നോക്കുമ്പോൾ ഫോണിന് റേഞ്ച് ഇല്ല, ആരെ വിളിക്കണമെന്ന് അറിയത്തില്ല, പുള്ളിയുടെ ഫോണിൽ റേഞ്ച് ഇല്ല. എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ കുറെ നേരം ഞാൻ ആ സൈഡ് റെയിലിംഗിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാനിത് പ്രോസസ് ചെയ്യാണ്. തുടങ്ങി 30 ദിവസം ആയതേ ഉള്ളൂ, പകുതി വഴി പോലും ആയില്ല. ബോംബെയിലെത്തി അടുത്ത ദിവസം എനിക്ക് ഇങ്ങനെയാണ് പറ്റിയത്. ഇനി ഇവിടുന്ന് മുന്നോട്ടുള്ള യാത്ര എങ്ങനെ, ഇതിന്റെ കിട്ടുമോ, അല്ലെ എന്റെ വണ്ടി ഓടിക്കുന്ന കണ്ടീഷനിലാക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഭയങ്കര കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ എന്താണ് നമുക്ക് വിഷം വന്ന് കരയണേ ആ ഒരു ലെവലില്ല. പക്ഷെ അതിനപ്പുറം അങ്ങ് പോയി, അപ്പൊ ആ കണ്ണിന്ന് കരച്ചിൽ വരുന്നുമില്ല, ബട്ട് നമ്മൾ വേറെന്തോ ഒരു ട്രാൻസ്ലേറ്റിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് പുള്ളി എന്നെ കുലുക്കി വിളിച്ചു. അപ്പൊ ഞാൻ വീണ്ടും തിരിച്ച് ആ ഒരു നമ്മളെ റിയാലിറ്റിയിലേക്ക് വന്ന് ഞാൻ അടുത്തുള്ള സ്ഥലത്ത് നോക്കുമ്പോൾ തൊട്ടടുത്തൊരു കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ആള് കാറിൻ്റെ അകത്തിരിക്കുന്നു. പുള്ളി ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ അടുത്ത് ഞാൻ ഓടിച്ചെന്നിട്ട് പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങളെ ഫോണുണ്ടോ, ഒന്ന് റേഞ്ച് ഉള്ള ഫോണുണ്ട്, എനിക്കൊന്ന് കോള് ചെയ്യാനെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു. അപ്പം നോക്കിയപ്പോഴത്തേന് പുള്ളിയുടെ BSNL ആണ്, ആ അത്രയും റിമോട്ടായിട്ടുള്ള സൈഡിൽ അതിന് റേഞ്ച് കണ്ടു. പെട്ടെന്ന് ഞാൻ ബോംബെയിൽ ഉള്ള ആ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ദീപ് എന്നാണ് പുള്ളിയുടെ പേര്, അപ്പം ദീപിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ആക്സിഡന്റ് പറ്റി ഇഗത്പുരി ഘാട്ടിൽ വെച്ചിട്ടാണ്, നാസിക്കിന് ഇവിടുന്ന് ഓൾമോസ്റ്റ് എനിക്കൊന്നൊരു കുറച്ച് ദൂരേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്കൊന്ന് 1.5 hour drive ഉള്ളൂ നാസിക്ക് വരെ. അപ്പം അതാണ് അടുത്ത സ്ഥലം, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഞാനിങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വെയിറ്റ് ചെയ്യാം, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി ഉടനെ, നമുക്ക് ഈ ബൈക്കിംഗ് ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കണക്ടിവിറ്റിയാണ്. ഇപ്പം തന്നെ ഈ ബൈക്കിംഗ് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, എന്താ പറയുക, ഓരോ സ്റ്റേറ്റിന് ഓരോ ഗ്രൂപ്പുണ്ട്, കോമൺ ആയിട്ടുള്ള ഈ ഓൾ ഇന്ത്യ റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ പുള്ളി ഒരു കുറി ഇട്ടി, ട്രിപ്പിന് ഇറങ്ങിയ ഒരു പുള്ളി ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ വണ്ടി ഒരു ആക്സിഡന്റ് പറ്റി മൊത്തത്തിൽ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തന്നെ ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ മറ്റേ ഫോണിലേക്ക് ഒരുപാട് കോൾസ് ആണ് പല സ്ഥലങ്ങളിൽ നിന്ന്. ഈ നാസിക്കിൽ നിന്ന് തന്നെ 3 പേര് എന്നെ വിളിച്ചത്, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ നിൽക്കുന്ന ലൊക്കേഷൻ ഉദ്ദേശം പറഞ്ഞാൽ മതി, ഞങ്ങൾ അവിടേക്ക് ടോയിങ് വെഹിക്കിൾ അയക്കാം, നിങ്ങൾ അതിലെല്ലാ സാധനങ്ങൾ അത് കയറ്റിട്ട് നിങ്ങൾ ആ വണ്ടിയിൽ കയറി നിങ്ങളങ്ങ് വന്നാൽ മതി, ഏറ്റവും അടുത്ത നാസിക്കിലുള്ളതാണ്, നമുക്ക് വണ്ടി വന്നിട്ട് നോക്കാം എന്ത് ചെയ്യണമെന്നുള്ളത്. ഞാൻ പിന്നെ വണ്ടി ഒന്ന് ഒതുക്കി വെച്ച് നോക്കിയാൽ വണ്ടിയിലെ ഫ്രണ്ടിലെ ഫെയറിംഗ് പാർട്സ് എല്ലാം ഒടിഞ്ഞു പോയതും ബാക്കിലെത്തതും മടങ്ങിയതും അല്ലാതെ വണ്ടി ഓടിക്കുന്നതിന് വലിയ പ്രശ്നമില്ല, എന്ന് വെച്ചാൽ ഹാൻഡിൽ ഒന്ന് തിരിഞ്ഞിട്ടുണ്ട്, എന്നാലും ഓടിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ ഈ പുറകു വശത്ത് വന്ന് ഇടിച്ച പുള്ളി എന്തോ നല്ലൊരു മനുഷ്യനാണ്, പുള്ളി ഓടി വണ്ടി നിർത്തി, ആദ്യം എന്നെ നിർത്തി ഒന്ന് എണീപ്പിച്ചിരുന്നിട്ട് പുള്ളി അങ്ങ് വിട്ടുപോയി. അപ്പം ഞാൻ വെച്ച് പുള്ളി പോയതായിരിക്കുന്നു, ആക്ച്വലി പുള്ളി പോയതല്ല, ഫ്രണ്ടിൽ പോയ വണ്ടിയെ ഓടിച്ച് പിടിച്ച് കാര്യം ധരിപ്പിച്ചിട്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ അവര് നിർത്തി വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് അവരെ അങ്ങ് പോയി, എന്തായാലും ഫോട്ടോ എടുത്ത് പുള്ളി അവിടുന്ന് തിരിച്ചിങ്ങി വന്ന് എന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നാസിക്കിലോട്ടാണ് പോകുന്നത്, നിങ്ങളെ ലഗേജൊക്കെ ഒരു കാര്യം ചെയ്ത് എന്റെ കാറിലോട്ട് എടുത്തിട്ട് ഞാനും കൂടെ വരാം, എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് അവിടെ കൊണ്ടുവന്ന് ആക്കിത്തരാം. എനിക്ക് ഈ പറഞ്ഞല്ലോ ഒരു പരിചയമില്ലാത്ത ഒരാൾ വണ്ടി പുറകിൽ ഒന്ന് ഇടിക്കുകയും ചെയ്ത് എന്റെ ലഗേജെല്ലാം പുള്ളിയുടെ വണ്ടിക്കകത്ത് ഇടാൻ പറയുന്നു, ഇട്ട് കഴിഞ്ഞാൽ പുള്ളി വണ്ടിയും കൊണ്ട് പോകുമോ, മനസ്സിൽ പല കാര്യങ്ങളാണ് ഓടുന്നത്. അപ്പം നമ്മളൊരു ഇൻസ്റ്റിങ്ക്റ്റില് ശരി ഇനി എന്ത് പോകാനിരിക്കുന്നില്ല, ഇത് ഏതാണ്ട് നമുക്ക് എന്തോ പറഞ്ഞ ട്രിപ്പ് ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിൽ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് പുള്ളിയുടെ പറയുക, പുള്ളി വണ്ടി ഇപ്പം എൻ്റെ ഇപ്പോഴും ആ വീഡിയോ ഞാൻ ഗോപ്രോ ഓൺ ചെയ്തതുകൊണ്ട് എനിക്ക് തെളിവ് വേണമല്ലോ പുള്ളിയുടെ വണ്ടിയുടെ ഇത് കാണാൻ വേണ്ടിയിട്ടെന്നുള്ള ഇതിൽ ഞാൻ ഗോപ്രോ ഓൺ ചെയ്ത് അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. പുള്ളി വണ്ടി ഫ്രണ്ടിൽ ഓടിച്ച് പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്, ഗ്ലാസ്സിൽ കൂടെ കാണാം. ഈ മഴയത്താണ് ഇപ്പോൾ പല കാര്യങ്ങളും മനസ്സിൽ വന്നു, കരച്ചിലാണ്, എൻ്റെ കൂട്ടത്തിൽ വണ്ടി ഓടിക്കുന്നു, ഓടിച്ച് നാസിക്കിലെത്തി. പറഞ്ഞാൽ വിശ്വസിക്കില്ല, 2 ദിവസം കൊണ്ട് വണ്ടി ഫുൾ പണിഞ്ഞു, day 3 ഞാൻ അടുത്ത റൈഡിന് വേണ്ടിയിട്ട് റെഡിയാണ്. അത് ഈ ഗ്രൂപ്പിൻ്റെ ഒരു സഹായം കൊണ്ട് സാധനങ്ങൾ, അവിടെ പരിചയപ്പെട്ട മുകുൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് പുള്ളി ആ സാധനങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ ഉള്ളൊരു അതായത് ഒരു സർവീസ് സെന്ററിലൊരു ബായി ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഈ വണ്ടി കംപ്ലീറ്റ് സർവീസ് ചെയ്ത് അനിൽ എന്നാണ് പുള്ളിയുടെ പേര്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പുള്ളി നമ്മളെ സർവീസ് സെന്ററിൻ്റെ അടുത്ത് ഞാനൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വരും. പുള്ളി ഭയങ്കര കമ്പനിയായിട്ട് ലാസ്റ്റ് പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് വീട്ടിൽ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, പുള്ളി സൺഡേ ഒക്കെ ആകുമ്പോഴത്തേന് വീഡിയോ കോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. സുഖമായിട്ടിരിക്കുന്ന വൈഫ്, 2 കുട്ടികളുണ്ട്, അവരെല്ലാവരെയും മറ്റ് ടച്ചാണ്. അതാണ് ഈ ഒരു പുള്ളി 2 ദിവസം കൊണ്ട് വണ്ടി റെഡിയാക്കി തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ വരുമ്പോഴത്തേനും ആക്ച്വലി അവർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ പാക്ക് ചെയ്ത് ട്രെയിനിൽ കയറ്റി നാട്ടിൽ വിടാനുള്ള പരിപാടിയിലായിരുന്നു, ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ. പക്ഷെ എൻ്റെ ഒരു വിൽ പവർ കണ്ടിട്ട് അവർക്ക് തോന്നി അല്ല പുള്ളി അത് ചെയ്യും എന്നുള്ള ഇതിലാണ്. പിന്നെ അവർക്കൊരു ഇൻട്രസ്റ്റഡ് ആയി അവർ ആ 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് പാർട്സും സോഴ്സ് ചെയ്ത് ബ്രാൻഡ് ന്യൂ വണ്ടി, സെയിം കളർ, ഈവൻ കളറ് ബ്ലാക്ക് ആയിരുന്ന ആ സമയത്ത് അവൈലബിൾ ഉണ്ട്, ഫെയറിംഗ് എല്ലാം ബ്ലാക്ക് ആക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവരെന്തോ ഒരുപാട് സ്ഥലത്ത് ട്രൈ ചെയ്ത് ഞാൻ എൻ്റെ യെല്ലോ ബൈക്കായിരുന്നു, ആ യെല്ലോ പാർട്സ് തന്നെ
സോഴ്സ് ചെയ്ത് അവൈലബിൾ ആക്കി

0: രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഡേ 3 അവിടുന്ന് വീണ്ടും യാത്ര ചെയ്യണം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരാണ്, അവർക്ക് എന്നെ സഹായിക്കണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആ ഫോൺ തരണം, അല്ലെങ്കിൽ ആ ഫോൺ ഒരു ദിവസം ഉള്ള പരിചയം വെച്ചിട്ടാണ് അവർ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നത്. അതൊക്കെ നോക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ബ്ലെസ്സിങ് പല രീതിക്ക് കിട്ടുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അത്രയും ഇതാണ്. നമ്മൾ വിചാരിക്കും പോലെയല്ല പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ആൾക്കാരുടെ മെൻറ്റാലിറ്റി. നമ്മൾ നല്ലതായിട്ട് ആൾക്കാരെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഇരട്ടി നല്ലതായിട്ട് ആൾക്കാർ നമ്മളെ ട്രീറ്റ് ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഈ മൊത്തത്തിലുള്ള ട്രിപ്പിൻ്റെ എല്ലായിടത്തുനിന്ന് ഒരിടത്തുനിന്ന് പോലും ആൾക്കാരുടെ ഒരു ഭാഗത്തു നിന്ന് എനിക്കൊരു നെഗറ്റീവ് ഉണ്ടായിട്ടില്ല.
1: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലം കാണുക എന്നതിലുപരിയായിട്ട് ആളുകളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ അങ്ങയുടെ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
0: അതെ.
1: മറ്റൊരു ചോദ്യം ഉള്ളത്, ഇപ്പോൾ ഇത് നമ്മൾ ഇത്രയധികം യാത്ര ചെയ്തു, ഏകദേശം 1.5 വർഷത്തോളം എടുത്തു ഇന്ത്യ മൊത്തം ചുറ്റിക്കറങ്ങാൻ വേണ്ടി, 1 മാസത്തോളം എടുത്തു നേപ്പാൾ ചുറ്റിക്കറങ്ങാൻ വേണ്ടി. ഇപ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് മീറ്റ് ചെയ്തത്?
0: ഞാൻ ജോലി ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ജോലി രാജിവെച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഇതുപോലെ സേവിങ്സ്, അന്ന് യാത്ര ഈ തുടങ്ങണമെന്ന് പ്ലാന് ഇട്ടപ്പോൾ തന്നെ കുറച്ച് കുറച്ച് ക്യാഷായിട്ട് ഞാനിങ്ങനെ സേവ് ചെയ്ത് കുറച്ച് എമൗണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സ് ഈ യാത്ര വലിയ യാത്രയായപ്പോൾ ഫ്രണ്ട്സ് സഹായിച്ചിട്ടുണ്ട്, എൻ്റെ ഫാമിലി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടേതായ കോൺട്രിബ്യൂഷൻസ്, ഈവൻ റോഡിൽ പോകുന്ന ഒരാൾ ഒരു നേരത്തെ ആഹാരം എനിക്ക് തന്നു കഴിഞ്ഞാൽ അവരും ഒരു രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് വേണം പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, മാക്സിമം ചിലവ് ചുരുക്കി പറ്റുമെന്നുള്ള സ്ഥലത്തെല്ലാം ഞാൻ ടെൻറ്റും എല്ലാം കൊണ്ടുപോയാണ് സ്റ്റേ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വില്ലിങ് ആയിരുന്നുള്ള രീതി, പല സ്ഥലങ്ങളിൽ ഇവിടുന്ന് തുടക്കം ഞാൻ അങ്ങനെ ടെൻറ്റൊന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്കൊരു കൺസേൺ ഉണ്ട്, സേഫ്റ്റി പ്രശ്നം ബുദ്ധിമുട്ട് എന്തൊക്കെയൊക്കെ വരുമോ എന്നുള്ളത്. ആദ്യമായിട്ട് ടെൻറ്റ് സ്റ്റേ ചെയ്തതെന്ന് പറയുമ്പോൾ നേപ്പാളിലേക്ക് കടക്കണതിന് തൊട്ട് മുന്നേ, ഒരു 2 ദിവസം മുന്നേ ഒരിടത്താണ് ആദ്യമായിട്ട് സ്റ്റേ ചെയ്തത്. ഒരാളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ചെറിയൊരു ടെൻറ്റ് പിച്ച് ചെയ്ത്, അത് അവർ പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോഴത്തേനാണ് ഇതുപോലെ പറഞ്ഞത്. അവർക്ക് നമ്മൾ അറിഞ്ഞുകൂടല്ലോ നമ്മൾ എങ്ങനെയാണ് ഉള്ള ആളാണ്, നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നുള്ള. പുള്ളി ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ട് പറമ്പിൽ ഒരു ചെറിയൊരു ടെൻറ്റ് പിച്ച് ചെയ്യാൻ വേണ്ടി, വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നാണ് പുള്ളി ഓഫീസിൽ പറഞ്ഞത്. ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അകത്ത് അതാണ് വെൽക്കമിംഗ് ആണ്. പിന്നെ നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. ഒരാൾ വന്ന് റാൻഡം ആയിട്ട് നമ്മുടെ അടുത്തായിരുന്നാലും ടെൻറ്റ് പിച്ച് ചെയ്യാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരണം, നമ്മൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം അതേപോലെയാണ്. പക്ഷേ എന്നാലും ഫുഡെല്ലാം അവരെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ സേവിങ്സ് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ പറഞ്ഞല്ലോ നമ്മൾ ഇന്നലെ സ്പോൺസേർഡ് റൈഡ് എന്നുള്ള നിലയ്ക്കല്ല, എൻ്റെ സ്വന്തം എക്സ്പെൻസ് ഞാൻ തന്നെയാണ് കവർ ചെയ്ത് ഈ യാത്രയെല്ലാം ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കിട്ടിയ കുറച്ച് എമൗണ്ട് ഇതെല്ലാം വച്ചിട്ടാണ് ഞാൻ 2 നേപ്പാൾ ട്രിപ്പ് ചെയ്യുന്നത്.
1: ഇങ്ങനെ പോയ സ്ഥലങ്ങളിൽ പൊതുവേ ജസ്റ്റ് ഇങ്ങനെ പോകുന്ന ഇത്രയധികം കിലോമീറ്ററുകൾ 100 കണക്കിന് കിലോമീറ്റർ ദിവസം യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നുക?
0: ഞാൻ ഈ ബീച്ച്, എല്ലാവരും ഒന്നീ ബീച്ച് അല്ലെങ്കിൽ മൗണ്ടൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ പൊതുവെ ഒരു മൗണ്ടൻ ഗൈ ആണെന്ന് വേണം എൻ്റെ ഒരു ഇത് വെച്ചിട്ട്. എനിക്ക് മല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ആ ഒരു സ്ഥലം, അപ്പോൾ നമുക്കൊരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ചെല്ലുന്നു, അവിടുന്ന് ചെറിയൊരു വൈകുന്നേരം ആണെങ്കിൽ ഒരു ചായ കയ്യിൽ പിടിച്ച് ആ പുറത്തിരുന്ന് അവിടുത്തെ ചുറ്റുമുള്ളൊരു കാഴ്ച, ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ പോയി അവിടെ ഒരു ചെറിയൊരു ചായക്കടയിൽ നിന്ന് ഒരു ചായ വാങ്ങിച്ച് പുറത്ത് വന്നിരുന്ന് ആ ഈവനിങ് സൺസെറ്റ് ആസ്വദിച്ച് അതും കുടിച്ച് റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും, അങ്ങനെ ഒരുപാട് കൗണ്ട്ലെസ് ആണ് അങ്ങനത്തെ അനുഭവങ്ങളുള്ളത്. അപ്പോൾ ഈ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സ്ഥലം എത്തുമ്പോൾ നമ്മളറിയാതെ അവിടെ പോയിരുന്നിട്ട് ഇതാണ് എന്ന് വെച്ചാൽ ലൈഫിൽ ഇതെങ്കിലും എക്സ്പീരിയൻസ്. അതായത് നമ്മൾ ഈ ഒരു പഴയൊരു സെയിങ് ഉണ്ട്, നമുക്ക് 3 കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ഒരുമിച്ച് കിട്ടൂല. നമുക്ക് ആരോഗ്യം, സമയം, പണം, ഇത് 3 നമ്മളെ ഒരു സ്റ്റേജിലും നമുക്ക് ഒരുമിച്ച് കിട്ടത്തില്ല. പറ്റുമോ എന്നുള്ള രണ്ട് കമ്പോണൻസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം അത് എൻജോയ് ചെയ്യുക ചെയ്യുക. എന്താ പറയുക, നമ്മൾ പ്രായമാകുമ്പോൾ ഇതൊന്നും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ്, എല്ലാവർക്കും പ്രായമാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളത്. നമ്മൾ ഞാൻ ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മളൊരു മൂലയ്ക്ക് വടിയും കുത്തി ഇരിക്കുമ്പോൾ നമ്മൾ ബാക്കിൽ നമ്മളെ ലൈഫിൽ എന്ത് ചെയ്തു എന്ന് നമ്മൾ പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. അറ്റ്ലീസ്റ്റ് ഐ ഹാവ് ഡൺ സംതിങ് ഇൻ മൈ ലൈഫ് ടൈം എന്നുള്ളൊരു തോന്നൽ, അതൊരു വലിയ ഒരു അച്ചീവ്, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ്. നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ നമ്മുടെ ഈ ഒരു ലൈഫിൽ വെച്ചിട്ട്, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്തു, അത് ചെറിഷ് ചെയ്ത്. ഇനി പോയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മെമ്മറീസിൽ കൂടെ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്.
1: തിരിച്ചപ്പോൾ ഏത് വഴിയാണ് തിരിച്ച് ഇന്ത്യയിലേക്ക് കയറിയത്?
0: തിരിച്ചു വരുന്നത് ഹൈവേ ആണ്. പുള്ളിക്കാരൻ്റെ വൈഫ് കാഠ്മണ്ഡുവിലാണ് താമസിക്കുന്നത്. പുള്ളി കല്യാണം കഴിച്ചിരിക്കുന്നത് നേപ്പാളിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ആളുടെ പേര് ശിഖ എന്നാണ്. നേരെ പൊക്ര പോയി, അവിടുന്ന് കാഠ്മണ്ഡു വന്ന് പുള്ളിക്കാരിയുടെ വീട്ടിൽ താമസിച്ച് അവിടെ നിന്ന് നേരെ ഹൈവേ എടുത്ത് 2 ഡേയ്സ് കൊണ്ട്, അതായത് 10 ഡേയ്സ് കൊണ്ട് ഈ കാഠ്മണ്ഡു ഞങ്ങൾ എത്തിയത്, 2 ഡേയ്സ് കൊണ്ട് ഞങ്ങൾക്ക് കാഠ്മണ്ഡുവിൽ നിന്ന് വെളിയിലിറങ്ങാം. അവിടുന്ന് നേരെ പുള്ളിയുടെ വീട്ടിലേക്കുള്ള കാക്കട്ട് ബിത്ത എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡർ ഉണ്ട്, അവിടെ അത് ബോർഡർ വഴിയാണ് ഞങ്ങൾ എക്സിറ്റ് ചെയ്ത് പുള്ളിയുടെ വീട്ടിൽ പോയി.

0: റെസ്റ്റൊക്കെ എടുത്ത് എന്നിട്ട് ഞാൻ തിരിച്ച് യാത്ര ട്രിവാൻഡ്രത്തേക്ക്.
1: തീർച്ചയായിട്ടും ഈ നമ്മുടെ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പ്രചോദനം കൊടുക്കുന്ന ഒരു വാക്കാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനി അങ്ങും അങ്ങയുടെ ബൈക്കും എങ്ങോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത്?
0: എൻ്റെ വലിയ ആഗ്രഹം ഇന്ത്യ കണ്ടു കഴിഞ്ഞ് ഇന്ത്യയിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയും പെൻഡിങ് ഉള്ള ഒരു ആഗ്രഹം, ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് മെയിൻ ലാൻഡ്. ഇപ്പം ഓൾ ഇന്ത്യ നമ്മൾ റൈഡ് ചെയ്തു എന്ന് പറഞ്ഞാലും ഇന്ത്യ മൊത്തം റൈഡ് ചെയ്തു എന്ന് വെച്ചാൽ ഇല്ല. കാരണം മെയിൻ ലാൻഡ് കണക്ട് ചെയ്യാത്ത രണ്ട് സ്ഥലങ്ങളുണ്ട്, ആൻഡമാനും നിക്കോബാറും. അവിടെ നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റിയാൽ ഭയങ്കര ഒരു എന്താണ് പറയുക, ഒരു സന്തോഷം. അപ്പോഴാണ് കറക്റ്റ് ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറയണമെങ്കിൽ ഈ രണ്ട് സ്ഥലത്തും കൂടെ പോകുമ്പോഴത്തേനും, ഞാൻ ഇതുവരെ പോയിട്ടില്ല ബൈക്കിൽ, അല്ലാതെ പോലും ആൻഡമാനിലും നിക്കോബാറിലും പോയിട്ടില്ല. അപ്പൊ അതുകൂടെ പോവുകയാണെങ്കിൽ എന്താ പറയാ, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ്, ഇതില് ഇവിടെ കൂടെ നമ്മുടെ ബൈക്കിൽ എനിക്ക് ത്രൂ ഷിപ്പ് ആണെങ്കിൽ നമ്മുടെ ബൈക്ക് അവിടെ കൊണ്ട് ഇറക്കി യാത്ര ചെയ്യാൻ പറ്റിയാൽ ആ ഒരു ബക്കറ്റ് ലിസ്റ്റ് ടിക്ക് ചെയ്യാം. ഒരുപാട് ചെറിയ യാത്രകളുണ്ട്, പല പല റൂട്ടുകൾ, പല രാജ്യങ്ങളിൽ കൂടെ വണ്ടി ഓടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് എന്താ ഒരുപാട് പ്രിപ്പറേഷൻസ് വേണം, ഒരുപാട് കാശ് ചിലവുള്ള കാര്യമാണ്. നമ്മളാ ഈ നമ്മുടെ ഒരു രാജ്യത്തൂടെ ട്രാവൽ ചെയ്യണതിൻ്റെ അത്രയും ഈസി ആയിരിക്കത്തില്ല. അതല്ല, ആഗ്രഹങ്ങളുണ്ടല്ലോ, പല ആഗ്രഹം നമുക്കുണ്ട്. പക്ഷെ എന്നാലും ഓൾ ഇന്ത്യ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് പിന്നെ ലക്ഷദ്വീപ് ഇവിടെ രണ്ടിടത്തും കൂടെ നമുക്ക് ബൈക്കിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റും.
1: തീർച്ചയായിട്ടും ആ ഒരു അച്ചീവ്മെന്റിലൂടെ ഉടനെ സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ പരിപാടിയിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പേ ആകാശവാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അങ്ങേക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമോ?
0: ഞാൻ ബേസിക്കലി ഒരു മോഹൻലാൽ ഫാനാണ്, അപ്പോൾ മോഹൻലാൽ പാട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്.

0: പ്രശോഭിന്റെ വിശേഷങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്കും ബൈക്കിലൊരു യാത്ര ചെയ്യണം എന്ന് തോന്നിയോ? നേപ്പാൾ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: ടീം സഞ്ചാരി:
0: മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ലൗഡ് സ്പീക്കർ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും രാഖിയാർനാഥും പാടിയത്. അനിൽ പനച്ചുരന്റെ വരികൾ, ബിജിപാലിന്റെ സംഗീതം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
4: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
3: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
7: ജിൻകെ പാ കോയി ഗാരണ്ടി നഹീ ഹേ, സർക്കാർ ഖുദ് ഉൻകി ഗാരണ്ടർ ബൻ റഹീ ഹേ.
8: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിലേകദേശം 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: മായാമോഹിനി എന്ന ചിത്രത്തിനുവേണ്ടി റിമി ടോമി പാടിയത് വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര ജീവിതം, ജൈവവൈവിധ്യ സംരക്ഷണം എന്നിവയിൽ രാജ്യത്തെ ജനങ്ങൾ പ്രതിബദ്ധത ശക്തിപ്പെടുത്തണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നാഗരിക ജ്ഞാനം വളരെക്കാലമായി പൌരന്മാരെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ ഭൂമി മാതാവിന് ആദരമർപ്പിച്ച് അമ്മമാരുടെ പേരിൽ ഒരു മരമെങ്കിലും നടണമെന്ന് കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വികസനവും പരിസ്ഥിതി സംരക്ഷണവും പരസ്പരം കൈകോർക്കുന്നതാണെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്താൻ മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 1,14,200 രൂപയായി. കോഴിക്കോട് മുണ്ടിക്കൽ താഴം കോട്ടാമ്പറമ്പിന് സമീപം ആംബുലൻസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് രോഗി മരിച്ചു. ജാനകിയാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് അരക്കിണറിൽ MDOയുമായി 2 യുവാക്കൾ പിടിയിൽ. ടി ഡാൻഫാൻസും ബേപ്പൂർ പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ 50.990 ഗ്രാം MDMA ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. കോട്ടയം ജില്ലാ ആശുപത്രി വളപ്പിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. ആശുപത്രിയിലെ ഔഷധ ഉദ്യാനത്തിന് സമീപമാണ് ചെടി കണ്ടെത്തിയത്. ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിന്റെ പ്രചാരണാർത്ഥം ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഫൺ റണ്ണിന് തിരുവനന്തപുരം വേദിയാകും. ഈ മാസം 23 യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിക്കുന്ന ഓട്ടത്തിൽ പ്രമുഖ കായിക താരങ്ങൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചതുർമുഖം എന്ന ചിത്രത്തിനു വേണ്ടി ശ്വേത പാടിയത്, രചന മനു മഞ്ജിത്, സംഗീതം ഡോൺ വിൽസെന്റ്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: മഞ്ജരിയും സംഘവും പാടിയത് ചിത്രം ഹൗ ഓൾഡ് ആർ യു. രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: സിതാര പാടിയത് ചിത്രം ചിത്രശലഭങ്ങളുടെ വീട്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
4: ചിത്ര പാടിയത് ചിത്രം തലപ്പാവ്. ഈ ഗാനത്തിന്റെ രചന ഓൻ വി കുറുപ്പ്, സംഗീതം അലക്സ് പോൾ.

0: മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. ഡാഡി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ചിത്ര പാടിയത് രചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കടേഷ്.

ഇപ്പോൾ തിരയപ്പൂക്കൾ. ഐ എന്ന ചിത്രത്തിനു വേണ്ടി സിദ്ധ ശ്രീറാമും സുനിതാ സാരഥിയും ചേർന്ന് പാടിയ ഗാനമാണ് തിരയപ്പൂക്കളിൽ എന്നാദ്യം.

0: പഠിത്തം കഴിഞ്ഞ നേരെ ജോലി.
1: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ, ഒരു ക്യാമ്പസ് തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.

0: പ്രിയമാന തോഴി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: തിരിയപ്പൂക്കളിൽ ഇനി ഹരിഹരനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം തുള്ളാതെ മരവും തുള്ളും.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട് ലിയർ എറണാകുളം.
3: യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം, ചിത്രം പെൺമനസ്സ്.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

അവിടെ നല്ല നല്ല കൾച്ചർ പ്രോഗ്രാംസ് നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ വന്ന് അവരെ മുന്നിൽ നിന്ന് പാട്ടുകൾ പാടുക എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട് ആ ഒരു ദിവസം.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: തിരയപ്പൂക്കളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. സുജാത പാടിയത്, ചിത്രം പുതിയ മുഖം.

0: സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ നിലനിൽപ്പിന്റെ അടിത്തറ മാത്രമല്ല, ഭാവി തലമുറകളോട് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളി നേരിടുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് സംഭാവന നൽകേണ്ടത് എല്ലാവരുടെയും കടമയാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിച്ചായിരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക പരിസ്ഥിതി ദിനത്തിൽ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഫലവൃക്ഷ തൈകൾ നട്ടതിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗങ്ങളുടെ മൂലകാരണം മാലിന്യമാണെന്നും പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നോട്ടു പോയാൽ മാത്രമേ ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സാധിക്കൂവെന്നും മന്ത്രി കെ മുരളീധരൻ. ദേവാരണ്യം പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പേരൂർ ക്ഷേത്രത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പിഎം സൂര്യാഘാർ പദ്ധതിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച ജില്ലകളുടെ പട്ടികയിൽ എറണാകുളം രാജ്യത്ത് 8-ാം സ്ഥാനം നേടി. ജില്ലയിൽ 42,843 വീടുകളിലാണ് പുരപ്പുര സോളാർ പാനലുകൾ ഘടിപ്പിച്ചത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഒരു മരം അമ്മയ്ക്കായി പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈ നട്ടു. മീൻചന്തയിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ കോഴിക്കോട് സിറ്റി ജില്ലാതല പരിപാടി കമ്മീഷണർ മെറിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലയോള സ്കൂളിലായിരുന്നു ചടങ്ങ്. കോഴിക്കോട് നഗരത്തിൽ പെയ്ത ശക്തമായ മഴ ബീച്ച് റോഡിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമാക്കി. കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്കും പേടുകാർ സംഭവിച്ചു. വൈദ്യുതി തടസ്സവുമുണ്ടായി. 70-ാമത് സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ 23 ഇനങ്ങളിലായി 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500-ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

ഇപ്പോൾ നവമാധുരി. നവമാധുരിയിൽ ആദ്യം വാലാട്ടി എന്ന ചിത്രത്തിലെ ഗാനമാണ്. ആര്യനും ശ്വേതാമോഹനും പാടിയത്. സംഗീതം വരുൺ സുനിൽ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രത്തിന് വേണ്ടി മൃദുലാർ വാര്യർ പാടിയ കാര്യമാണ് ഇനി. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം സച്ചിൻ ബാലു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഒരു വയനാടൻ പ്രണയകഥ എന്ന ചിത്രത്തിനുവേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. സംഗീതം മുരളി ഇലാപത്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം. എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
2: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
1: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ഇനി നമുക്ക് സിതാര പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം എല്ലാം ശരിയാകും. രചന ഹരിനാരായണൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: സാഹസം എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ഹരിശങ്കർ പാടിയ ഗാനമാണ് നവമാധുരിയിൽ ഇനി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ശക്തിശ്രീ ഗോപാലൻ പാടിയത് ചിത്രം സർവമായ. രചന മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

അവിടെ നല്ല നല്ല കൾച്ചറൽ പ്രോഗ്രാംസ് നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ വന്ന് അവരെ മുന്നിൽ നിന്ന് പാട്ടുകൾ പാടുക എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട് ആ ഒരു ദിവസം.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഫുഡ് അലർജി. അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് പോഷകാഹാര വിദഗ്ധ കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു.
1: ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഹാനികരം എന്ന് കരുതി പ്രതികരിക്കുന്നു. ഈ അവസ്ഥയാണ് ഫുഡ് അലർജി. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സാധാരണയായി ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം അവയെ നേരിട്ട് ദഹിപ്പിക്കും. എന്നാൽ ഫുഡ് അലർജി ഉള്ള ആൾക്കാരിൽ ചില ഭക്ഷണങ്ങളെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അതിനെ അപകടം എന്ന് കരുതുന്നു. ഹിസ്റ്റമിൻ പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇതാണ് ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണം. സാധാരണയായി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അലർജി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പാൽ, മുട്ട, നട്ട്സ്, ചില കടൽ ഭക്ഷണങ്ങൾ, ഗോതമ്പ്, സോയ, ബീഫ് എന്നിവയ്ക്കാണ് സാധാരണയായി അലർജി ഉണ്ടാക്കുന്നത്. ലക്ഷണങ്ങൾ: ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, ചർമ്മത്തിലുണ്ടാകുന്ന തടിപ്പ്, മുഖത്തിലോ ചുണ്ടിലോ വീക്കം, വയറുവേദന, ഛർദി, വയറിളക്കം എന്നിവയാണ്. ചിലപ്പോൾ അനാഫിലാക്സിസ് എന്ന ഗുരുതരമായ അവസ്ഥയിലേക്കും മാറാം. ഇത് ജീവന് തന്നെ ഭീഷണിയുണ്ടാവാം. അലർജി വന്നാൽ ശരീരത്തിലെ പല സിസ്റ്റങ്ങളെയും ബാധിക്കാം. ഓരോരുത്തരിലും ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. ചിലർക്ക് ചെറിയ അസ്വസ്ഥത മാത്രമാവും കാണിക്കുക. എന്നാൽ ചിലർക്ക് ഗുരുതര പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ആർക്കാണ് കൂടുതലായി കണ്ടുവരുന്നതെന്ന് നോക്കാം. ചെറുപ്പക്കാരിലും കുട്ടികൾക്കുമാണ് കൂടുതലായി കണ്ടുവരുന്നത്. ഫാമിലി ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും കണ്ടുവരാറുണ്ട്. ആസ്മ ഉള്ളവർക്കും വരാൻ ചാൻസസ് കൂടുതലാണ്. എവിടെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. സ്കിന്നിനെയും ശ്വാസകോശത്തെയും ദഹനത്തെയും ഒക്കെയാണ് കൂടുതലായി ബാധിക്കുന്നത്. ലക്ഷണങ്ങൾ വരുന്നതിനുള്ള സമയം: ചിലപ്പോൾ പെട്ടെന്ന് ലക്ഷണങ്ങൾ കാണിക്കാം, ചിലപ്പോൾ വൈകിയും കാണിക്കാം. കുട്ടികളിൽ വൈകിയാണ് കൂടുതലും കാണിക്കാറുള്ളത്. കുട്ടികളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് എന്ന് പറഞ്ഞിരുന്നുവല്ലോ. എങ്ങനെ പ്രതിരോധിക്കാം എന്നും നമുക്ക് നോക്കാം. കുട്ടികൾക്ക് പുതിയ ഭക്ഷണം കുറച്ചു കുറച്ചായി ഓരോ ദിവസവും നൽകുക, ശുചിത്വം പാലിക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതും നല്ലതാണ്. എന്താണ് ക്രോസ് കണ്ടാമിനേഷൻ? അഥവാ ഒരു ഭക്ഷണത്തിലെ അലർജി ഉണ്ടാക്കുന്ന വസ്തു മറ്റൊരു സുരക്ഷിതമായ ഭക്ഷണത്തിലേക്ക് കലരാതെ നോക്കുക. അതായത് കത്തിയും സ്പൂണും കഴുകി ഉപയോഗിക്കുക. വെജിറ്റബിൾ കട്ട് ചെയ്യാനുള്ള കട്ടിംഗ് ബോർഡും കത്തിയും സെപ്പറേറ്റായി കരുതുക. മാംസ്യം കട്ട് ചെയ്യുന്നതിന് ബോർഡും കത്തിയും സെപ്പറേറ്റായി യൂസ് ചെയ്യുക. വെജിറ്റബിൾ പാകം ചെയ്യാനും മത്സ്യം മാംസം പാകം ചെയ്യാനും വ്യത്യസ്തമായ പാത്രങ്ങൾ ഉപയോഗിക്കുക. കുഞ്ഞുങ്ങളിൽ വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ആദ്യം നമ്മൾ സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീനിങ് സമയത്ത് ഒരു ദിവസം ഒരു ഫുഡ് എന്ന രീതിയിൽ കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഫുഡ് അലർജിയോ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പ്രഗ്നൻസി ടൈമിൽ പുതിയ ആഹാര പരീക്ഷണങ്ങൾ നടത്താതിരിക്കുന്നതാവും ഉത്തമം. അതിന്റെ കാരണവും ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രോൺസ് പോലുള്ള കടൽ മത്സ്യങ്ങളിൽ നിന്നും വളരെ

0: പെട്ടെന്ന് അലർജി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കഴിച്ച് ശീലിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രഗ്നൻസി ടൈമിൽ പരീക്ഷിക്കുന്നത് അത്രയും നല്ലതല്ല. അതുപോലെ മില്ലറ്റ് പോലുള്ള ചെറുധാന്യങ്ങളിലും അലർജി കണ്ടുവരുന്നുണ്ട്. മില്ലറ്റിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ചിലർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അതുവരെ ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്താത്തത് പുതുതായി തുടങ്ങാതിരിക്കുന്നതാവും നല്ലത്. അല്ലെങ്കിൽ ഡോക്ടറിന്റെയോ ഡയറ്റീഷ്യന്റെയോ നിർദ്ദേശപ്രകാരം മാത്രം ആവശ്യമാണെങ്കിൽ ചെറിയ തോതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ പാക്കറ്റ് ഫുഡ് വാങ്ങുമ്പോഴും പിന്നിലെ ലേബിൾ വായിച്ചുകൊണ്ട് മാത്രം വാങ്ങുക. ഉദാഹരണത്തിന് കപ്പലിന്റെ അലർജി ചിലവരിൽ കാണാറുണ്ട്. അങ്ങനെയെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ലേബിൾ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഇനി എന്തൊക്കെയാണ് ചികിത്സ എന്ന് നോക്കാം. ഏറ്റവും നല്ലത് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം ഒഴിവാക്കുക തന്നെയാണ്. അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആന്റിഹിസ്റ്റമിൻ മരുന്നുകൾ എടുക്കേണ്ടതുമുണ്ട്. സിവിയർ ആയാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ഉറപ്പാക്കേണ്ടതുമാണ്. അതുപോലെ ചിലർക്കെങ്കിലും സംശയം വരുന്ന ഒന്നാണ് അലർജിയും ഇൻടോളറൻസും തമ്മിലുള്ള വ്യത്യാസം. ലാക്ടോസ് ഇൻടോളറൻസ് ആണ് സാധാരണ കണ്ടുവരാറുള്ളത്. ലാക്ടോസ് ഇൻടോളറൻസ് എന്നാൽ പാലിലും പാൽ ഉൽപ്പന്നങ്ങളിലുമുള്ള ലാക്ടോസ്, അതായത് സ്വാഭാവിക പഞ്ചസാര, ശരിയായി ദഹിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്ത ഒരു അവസ്ഥയാണ്. ലാക്ടേസ് എന്ന എൻസൈം ശരീരത്തിൽ ആവശ്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദഹനം നടക്കുകയുള്ളൂ. ഈ എൻസൈം കുറവാണെങ്കിൽ പാലിലുള്ള ലാക്ടോസ് ദഹിക്കാതെ തന്നെ കിടക്കുന്നു. ഇതാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന അവസ്ഥ. അലർജി എന്നാൽ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയുടെ പ്രതികരണവും ഇൻടോളറൻസ് എന്നാൽ ദഹനം പൂർണ്ണമാകാത്ത അവസ്ഥയുമാണ്. കൂടുതലായി അലർജിക് റിയാക്ഷൻ കണ്ടുവരുന്നത് അനിമൽ പ്രോട്ടീനിലാണ്, അതായത് ബീഫ്, മുട്ട പോലുള്ള അനിമൽ പ്രോട്ടീൻസ്. മുട്ടയിൽ സാധാരണ മഞ്ഞക്കരുവിനേക്കാളും വെള്ളയാണ് അലർജി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുട്ടയുടെ മഞ്ഞക്കരുവാണ് കൊടുത്തു തുടങ്ങുന്നത്. എന്നാൽ 2 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ മുട്ടയുടെ വെള്ള കുഞ്ഞിന് ദഹനം നടക്കുകയുള്ളൂ. അതുപോലെ കോമണായി കണ്ടുവരുന്നതാണ് ബീഫ് അലർജി. ചിലർ അലർജി പേടിച്ച് ആന്റി അലർജിക് മെഡിസിൻ കഴിച്ചുകൊണ്ട് ബീഫ് കഴിക്കാറുണ്ട്. ഇത് ചിലപ്പോൾ കൂടുതൽ സിവിയർ റിയാക്ഷനിലേക്ക് നയിക്കാം, മരണത്തിൽ വരെ കാരണം ആയേക്കാം. അതുപോലെ ഇപ്പോൾ കുട്ടികൾ പുറം രാജ്യത്ത് പഠനത്തിനും ജോലിക്കുമായി പോകുന്നുണ്ട്. അവിടുത്തെ ഫുഡ് എടുക്കുന്ന സമയത്ത് ബീഫ് അടങ്ങിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് അല്ലെങ്കിൽ റെസ്റ്റോറന്റിൽ നിന്നും ഫുഡ് വാങ്ങുമ്പോൾ അലർജി ഉണ്ടെന്ന് തുറന്നു പറയേണ്ടതുമാണ്. അതുപോലെ മദ്യത്തിന്റെ ഉപയോഗം അലർജി സ്ഥിതി കൂടുതൽ മോശമാക്കാൻ കാരണമാകുന്നു. ഇനി എങ്ങനെ അലർജി ഒഴിവാക്കാൻ സാധിക്കും എന്ന് നോക്കാം. അലർജി ഉണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കുക. പാക്കറ്റ് ഫുഡ് വാങ്ങുമ്പോൾ കഴിക്കുന്നതിന് മുന്നേ ലേബിൾ പരിശോധിക്കുക. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആരോഗ്യകരമായ ഭക്ഷണം, ഉറക്കം, വ്യായാമം എന്നിവ ശീലിക്കുക. അലർജി ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ചികിത്സ തേടുക. അലർജി ഒരു സാധാരണ പ്രശ്നമായാലും ശരിയായ അറിവും മുൻകരുതലുകളും എടുത്താൽ ഇത് നിയന്ത്രിക്കാൻ കഴിയും. എല്ലാവരും ആരോഗ്യകരമായ ജീവിതശൈലി പാലിച്ച് അലർജി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം.
1: ഫുഡ് അലർജി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പോഷകാഹാര വിദഗ്ധ കീർത്തി എൽദാസ്.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷെയ്ഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
3: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞുകളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വയ്ക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിൽ

0: കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
1: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പിക്കറ്റ് 43 എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയത്. സംഗീതം രതീഷ് വേക്കാ.

കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിനു വേണ്ടി സംഗീത പ്രഭു, യാസിൻ നിസാർ, രാഹുൽ രാജ് എന്നിവർ പാടിയത്. രചന വിനായക ശശികുമാർ, സംഗീതം രാഹുൽ രാജ്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 23-ന് 65 പ്രമുഖ വ്യക്തികൾക്ക് പത്മ അവാർഡുകൾ സമ്മാനിക്കും. കഴിഞ്ഞ മാസം രാഷ്ട്രപതി ഭവനിൽ 66 പത്മ അവാർഡുകൾ സമ്മാനിച്ചിരുന്നു. സംസ്ഥാനത്ത് മദ്യനയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി എം ലീജു. ബാറുകളുടെ എണ്ണവും സമയദൈർഘ്യവും കുറയ്ക്കാൻ കഴിയുമോ എന്ന കാര്യം ഇപ്പോൾ പറയാനാകില്ല എന്നും ഇക്കാര്യത്തിൽ UDF തീരുമാനവും പ്രധാനമാണെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. അന്വേഷണം നിയമപരമാണെന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ച തമിഴ്നാട്ടിലെ BJP നേതാവ് കെ അണ്ണാമലയുടെ രാജി പാർട്ടി പ്രസിഡന്റ് നിതിൻ നബിൻ സ്വീകരിച്ചു. ഈയിടെയാണ് അണ്ണാമലൈ രാജി സമർപ്പിച്ചത്. സഹകരണ മേഖലയുടെ നേതൃത്വത്തിൽ കെ ഫ്ലൈറ്റ് വിമാന സർവ്വീസ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായി വിജയകൃഷ്ണൻ അറിയിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഫലത്തിനുശേഷം പരാതി പരിഹാര പ്രക്രിയയിലൂടെ 70,000-ത്തിലധികം അപേക്ഷകൾ ലഭിച്ചു. മാർക്ക് പരിശോധനയ്ക്ക് 7,314 അപേക്ഷകളും പുനർമൂല്യനിർണയത്തിന് 63,000-ത്തിലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യയ്ക്ക് തോൽവി. ജപ്പാനിൽ 1-3 ചൈനയാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഹൃദയസ്പർശിയായ പ്രണയത്തിന്റെ നന്മയും നൈർമല്യവും മധുര സ്മരണകളും മനസ്സിൽ നിറയ്ക്കുന്ന ഒരു പിടി ഗാനങ്ങളുമായി പ്രണയഗീതങ്ങൾ ആരംഭിക്കുന്നു. ആദ്യം ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി, 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ.

0: ഡ്രൈവിംഗ് അക്കാഡമിയിൽ
1: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
0: ഡ്രൈവിംഗ് ഏവിയേഷൻ അക്കാഡമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
2: പ്രണയഗീതങ്ങളിൽ ഇനി നമുക്ക് കേൾക്കാം "നീ എത്ര ധന്യ" എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനം. രചന ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

0: നിനച്ചുപോയി.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഇനി നമുക്ക് തിളക്കം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: പിന്നെ എന്തായാലും എം ആർ ടി ഹോം നീഡ്സിൽ പോണം.
1: എന്താ കാര്യം?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡ്

0: സാധനങ്ങൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
1: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഇനി നമുക്ക് കേൾക്കാം ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന S. രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: സാനിറ്റേഷൻസ്, അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
1: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
2: പ്രണയഗീതങ്ങളിൽ ഇനി നമുക്ക് കേൾക്കാം രസികൻ എന്ന ചിത്രത്തിന് വേണ്ടി ദേവാനന്ദും സുജാതയും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഇനി എന്റെ ഹൃദയത്തിന്റെ ഉടമ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും ബിജു നാരായണനും പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ രചനയും രവീന്ദ്രന്റെ സംഗീതവും.

0: മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനമാണ് പ്രണയഗീതങ്ങളിൽ ഇനി. സംഗീതം രവി ബോംബെ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് പ്രണയഗീതങ്ങളിൽ ഇനി. ചിത്രം വർണ്ണക്കാഴ്ചകൾ. യൂസഫലി കേച്ചേരിയുടെ രചനയും മോഹൻ സിതാരയുടെ സംഗീതവും.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉത്തർപ്രദേശ് ബല്ലിയയിൽ ജയപ്രകാശ് നാരായണൻ പക്ഷി സങ്കേതത്തെ ഇന്ത്യയുടെ 100-ാമത്തെ റാംസർ സൈറ്റായി തെരഞ്ഞെടുത്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു. രാജ്യത്തിന്റെ പ്രകൃതിദത്ത ചുറ്റുപാടുകൾ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത വ്യക്തമായി പ്രതിഫലിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലക്ഷദ്വീപിന്റെ വികസനം ലക്ഷ്യമിട്ട് കടമത്ത് കൽപ്പേനി ദ്വീപുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 പുതിയ തുറമുഖ ജെട്ടികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് തറക്കല്ലിടും. 885 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പദ്ധതിയിലൂടെ യാത്രാ ക്രൂയിസ് കപ്പലുകൾക്ക് വർഷം മുഴുവൻ സുരക്ഷിതമായി അടുക്കാൻ സാധിക്കുമെന്നത് ദ്വീപിലെ മത്സ്യബന്ധന ടൂറിസം മേഖലകൾക്ക് വലിയ സാമ്പത്തിക മുന്നേറ്റം സമ്മാനിക്കും. ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എബോള ലക്ഷണങ്ങളോടെ മറ്റൊരു സുഡാൻ പൌരനെ കൂടി ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. ഇയാളുടെ സമ്പർക്ക പട്ടികയിലെ വ്യക്തിയെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ടെന്നും ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. നീറ്റ് യുജി 2026 പരീക്ഷ റദ്ദാക്കിയത് മുൻനിർത്തി NTA നടത്തുന്ന പരീക്ഷകളിലെ ക്രമക്കേടുകളെയും ചോദ്യപേപ്പർ ചോർച്ചയും കുറിച്ച് സമഗ്രമായ ധവളപത്രം പുറത്തിറക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ്. NTA നടത്തിയ 8 വർഷത്തെ പരീക്ഷാ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തുന്നത് വിശ്വാസ്യത വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന കതിര പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ തുടർ നടപടികൾ വിലയിരുത്താൻ ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഉന്നതതല യോഗം ആരംഭിച്ചു. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് കമ്പനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 70-ാമത് സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ 23 ഇനങ്ങളിലായി 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500-ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായം ആരംഭിക്കുകയായി. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: ജിഷ.
1: എവിടെയാണ് നാട്?
2: ഞാൻ ഇവിടെ വട്ടപ്പാറയില.
1: എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
2: പുസ്തകം വായിക്കും, വരയ്ക്കും.
1: വരെ അങ്ങനെ പെൻസിൽ ഡ്രോയിങ് ആണോ അതോ?
2: അതെ അതെ, പെൻസിൽ ഡ്രോയിങ്.
1: പഠിച്ചിട്ടുണ്ടോ? വരെ
2: ഇല്ല, പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല. അല്ലാതെ സ്വന്തമായിട്ട് ചുമ്മാ ചെയ്ത് നോക്കുന്നു.
1: പഠിക്കാതെ
2: പഠിക്കാൻ അങ്ങനെ പോകാനുള്ള ഒരു ഇത് വന്നില്ല, കിട്ടിയില്ല.
1: നമ്മൾ വെറുതെ വരയ്ക്കതേ ഉള്ളൂ.
2: ആ ഉള്ളു നോക്കി വരയ്ക്കാം. അങ്ങനെ
1: നോക്കൊരു കഴിവൊക്കെ കിട്ടുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് വലിയ നിലയിലൊക്കെ പോകണ്ടേ?
2: അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഹസ്ബൻഡ്. എന്തുണ്ടെങ്കിലും പോവാൻ പറയും. അതും കുക്കിംഗ് ആണെങ്കിലും, കേക്ക് ഉണ്ടാക്കുന്നത്, പിന്നെ അങ്ങനെ പല ഹോബീസ് ഉണ്ട്. എല്ലാം ഇപ്പൊ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത്

0: ഒത്തിരി ആൾക്കാർക്കല്ല, നമുക്കറിയാവുന്ന ആൾക്കാർക്ക് മാത്രം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതുണ്ട്.
1: ഭാവിയിൽ നന്നായിട്ട് ബിസിനസ് വളർന്ന് വലിയൊരു സ്ഥാപനമൊക്കെ ആയിട്ട് അങ്ങനെ പോട്ടെ.
0: ഓക്കെ, താങ്ക് യു.
1: കേക്ക് ഉണ്ടായി കൊടുക്കുമെന്ന് പറഞ്ഞു, അതോടൊപ്പം പാചകം ഒരു ഹോബിയാണെന്ന് പറഞ്ഞു അല്ലെ?
0: അതെ അതെ, പാചകം ഒരു ഹോബിയാണ്.
1: ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന എന്താ?
0: കൂടുതൽ എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, ബിരിയാണി ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. പിന്നെ വെജ് ആയിട്ടുള്ള ആണ്, പിന്നെ ഇങ്ങനെ അല്ലാതുള്ള ഈ പപ്സ്, പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കാൻ.
1: ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം എന്തോ?
0: കഴിക്കാൻ എനിക്ക് മന്തിയാണ് ഇഷ്ടം കൂടുതൽ.
1: നമ്മള് ബിരിയാണി ഉണ്ടാക്കും, മന്തി കഴിക്കും.
0: മന്തി കഴിക്കും.
1: ആരൊക്കെയല്ല വീട്ടില്?
0: ഞാനും ഹസ്ബൻഡും ഉള്ളത്.
1: ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു?
0: കഫെ നടത്തുവാ.
1: അവരുടെ തന്നെ പാചകം പഠിച്ചത്? നമ്മുടെ വീട്ടിൽ നിന്നായാലും ഹസ്ബൻഡിനെ സഹായിക്കുവാണോ?
0: ആ, ഹസ്ബൻഡിനെ സഹായിക്കും. അവന്റെ ബിരിയാണിയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും എല്ലാം.
1: ആ, മൊത്തത്തിൽ പാചകക്കാരാണ്.
0: അതെ അതെ അതെ.
1: നമുക്കൊരു പ്രോഗ്രാം തന്നെ സെറ്റ് ചെയ്യാം.
0: ഓക്കെ.
1: ആ, പാട്ടുകളോടൊക്കെ എങ്ങനെയാ പ്രിയം?
0: ആ, പാട്ടൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്.
1: കുക്കിംഗ് ഒക്കെ ആകുമ്പോ ഒരു സൈഡിൽ പാട്ട് വെച്ച് കേട്ടുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റും അല്ലേ?
0: ആ, ഞാനിപ്പം അടുക്കളയിൽ കുക്കിയാണെങ്കിലും പാട്ട് വെച്ചിട്ട് തന്നെയാ. ചേട്ടനും ഇഷ്ടം തന്നെ
1: പാട്ട് കേൾക്കാൻ സൗകര്യത്തിനുള്ള ജോലിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്.
0: അതെ അതെ അതെ അതെ. എപ്പോ വേണേലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേൾക്കാം.
1: അതെ. അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
0: എനിക്ക് അമ്പലപ്പുഴയിൽ ഉണ്ണിക്കണ്ണനോട് നീ, ആ പാട്ട് ഭയങ്കര ഇഷ്ടം.
1: ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേര് ആ പാട്ട് ഒരുപാട് ഇഷ്ടമാന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാ ആ പാട്ടിന് ഇഷ്ടം തോന്നിയത്?
0: അതെ, എന്റെ ഒരു കസിൻ ഉണ്ട്, അപ്പച്ചിയുടെ മോളാണ്, പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഏറ്റവും കൂടുതൽ പാടി എന്നെ കേൾപ്പിച്ചിട്ടുള്ളതും പാടാൻ ഇഷ്ടമുള്ളതും ഈ പാട്ട്. അങ്ങനെ ഒരുപാട് അങ്ങനെ പാടി കേട്ടിട്ടാ ഈ പാട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം മറ്റൊരു സുഹൃത്തു കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: ഹന്ന.
0: എന്ത് ചെയ്യുന്നു?
1: ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു, ദെൻ പി ജിക്ക് പോകാൻ വേണ്ടി ഇപ്പൊ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് നിൽക്കുന്നു.
0: പേരൊക്കെ പറഞ്ഞപ്പോ എന്തൊരു ആവേശമാണോ? ഹാ വന്നെ മൂക്കിൽ അടിച്ചത്.
1: അതെ, എല്ലാത്തിനും ഭയങ്കര ആവേശമാണ്.
0: അത് ശരി. എവിടെയാ വീട്?
1: അടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്.
0: തിരുവനന്തപുരത്ത് എന്താ ചെയ്യുന്നത്?
1: ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചത്. അപ്പോ അതിനു വേണ്ടിട്ടാണ് ട്രിവാൻഡ്രത്ത് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. പിന്നെ മ്യൂസിയം ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ട്രിവാൻഡ്രം ബേസിക്കലി ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്.
0: പത്തനംതിട്ടക്കാരിയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? അവിടുത്തെ ദേശീയ കലാരൂപം ഏതാണ്?
1: പടയണി.
0: അമ്പട, എന്നെ തപ്പിക്കാൻ നോക്കണ്ട, ഞാൻ തൊക്കൂല.
1: അതെ അതെ,
0: കണ്ടിട്ടുണ്ടോ പടയണി?
1: പടയണി ചെറുതിലേ കണ്ടിട്ടുണ്ട്, നമ്മളെ പക്ഷെ അങ്ങനെ ഓർമ്മയില്ല.
0: ആനക്കുട്ടിലൊക്കെ പോകും അവിടെ കോന്നിയില്?
1: ആ, പിന്നെ പോയിട്ടുണ്ട്. പക്ഷെ പണ്ടത്തെ അത്രയും ആനകൾ അവിടെ ഇല്ല.
0: ആനകളൊക്കെ ജോലി കിട്ടി ദുബായിക്കൊക്കെ പോയി.
1: നമ്മൾ പണ്ട് പോയപ്പോ പിന്നെയും കുറച്ച് ആനകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ എണ്ണത്തില് വളരെ കുറവാണ് അവിടെ.
0: അത് കുറെ പേരൊക്കെ സ്കൂളിലൊക്കെ പോകുന്നായിരിക്കും.
1: ആയിരിക്കും.
0: പിന്നെ വേറെന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
1: ഹോബീസ് ഞാൻ ബേസിക്കലി ഞാനൊരു ഡാൻസർ ആണ്.
0: ആ, അടിപൊളി. ഡാൻസ് കളിച്ചാൽ നമുക്ക് റേഡിയോ കൂടെ ഡാൻസ് കളിക്കാൻ പറ്റോ?
1: ഇല്ല ഇല്ല, അത് അങ്ങനെ കളിക്കേണ്ട ഒരു ഡാൻസ് ഫോം അല്ല. ഞാൻ വളരെ ഡിവോഷണലി കാണുന്ന ഒരു കാര്യമാണ് അത്. ഞാൻ ചെറുപ്പം തൊട്ട് ഡാൻസ് പഠിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ അതിന് എതിരായിട്ട് ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ട്രിഗർ ആവും.
0: അതെ, അതായത് ആത്മാർത്ഥമായിട്ട് കലയെ സ്നേഹിക്കുന്നവർക്ക് അതിനെ വ്യവസായവൽക്കരിക്കുമ്പോഴത്തേക്ക് ഒരു സങ്കടം മനസ്സിൽ തോന്നും. അത് സ്വാഭാവികമാണ്.
1: അതെ, പണ്ടത്തെ കലോത്സവ വേദികൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കല അല്ലെങ്കിൽ കഴിവ് വെച്ചിട്ടാണ് മാർക്ക് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ വന്ന ഞാനൊക്കെ കലോത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് പൈസക്കാണ് അവർ കുറച്ചും കൂടെ ഒരു, അങ്ങനെ നമ്മളൊരു പ്രൈസ് വാങ്ങിച്ചതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. കഴിവുള്ള കുട്ടികൾ പിന്നെ പ്രൈസ് വാങ്ങിക്കുന്നതല്ലോ കല എന്ന് പറയുന്നത്.
0: ഉറപ്പായിട്ടും ഒരു പ്രൈസ് വാങ്ങിച്ച് നമ്മൾ അലമാരയിൽ കൊണ്ട് വയ്ക്കുന്നതിനെക്കാട്ടും നമ്മൾ കലാകാരി അല്ലെങ്കിൽ കലാകാരൻ എന്ന നിലയിൽ അറിയപ്പെടുമ്പോഴത്തേക്ക് അതിനാണ് വില അല്ലെ?
1: അതെ, തീർച്ചയായിട്ടും. ഞാൻ കലോത്സവ വേദികളിൽ ഒരുപാട് പോയിട്ടുള്ള ഒരാളാണ്. ഡിസ്ട്രിക്ട് തലം വരെ പോയിട്ടുണ്ട്. അവിടെ എല്ലാം കുട്ടികൾ ഈ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ആഗ്രഹിച്ച് വരുന്നവരാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത്. അല്ലാതെ തന്റെ കഴിവുകൾ സമൂഹത്തിനെ കാണിക്കണോ അല്ലെങ്കിൽ അതിനെ എൻജോയ് ചെയ്ത് അതിനെ ഇഷ്ടത്തോടെ വരുന്ന, അത് യൂഷ്വലി പേരൻസും അങ്ങനെ തന്നെയാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല.
0: നമുക്കതൊന്നും വേണ്ടേ. എന്തായാലും കലാകാരി വളരട്ടെ, വളർന്ന് ഈ സമൂഹത്തിന് കുറെ നന്മകൾ ഉണ്ടാക്കാൻ പറ്റട്ടെ.
1: അതെ, തീർച്ചയായും. പിന്നെ ഈ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
0: അങ്ങനെ പറഞ്ഞു പൂക്കളല്ലേ, നമുക്കൊരു പാട്ട് കേൾക്കണ്ടേ?
1: പാട്ട്? ഞാൻ പാട്ട് അങ്ങനെ പാടില്ല.
0: അപ്പൊ ചെറുതായിട്ട് പാടും.
1: ചെറുതായിട്ട് പാടും.
0: എന്നാ പിന്നെ ചെറുതായിട്ട് നമുക്ക് പാടാം. പുറത്തുനിന്നാലും കേൾക്കണ്ട.

0: ആ പൂന്തിങ്കൾ ആരായിരുന്നു? വൈകി വന്ന പൂന്തിങ്കൾ
1: മോനിഷ്.
0: ഞാനൊന്നും ചോദിച്ചില്ല,
1: ഞാൻ ആ സിനിമ വെച്ചിട്ട് പറഞ്ഞു. അങ്ങനെ
0: എന്നാ പിന്നെ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, പാട്ട് കേൾക്കാം.
0: താങ്ക് യു.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: അസുമ.
0: ഈ പേര് ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്.
1: എന്റെ വാപ്പുമ്മാട് ഉമ്മാടെ പേര്.
0: ശരി ഉമ്മ, എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ ഗ്രാജുവേറ്റ് ആയി, ബി എസ് സി ജോഗ്രഫി യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു.
0: ഇനി പഠിത്തം എന്താ പരിപാടി?
1: ഇനി ബി എഡിന് പോകണം,
0: ടീച്ചർ ആവണം.
1: അതെ.
0: എന്നിട്ട് കുറെ പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് രക്ഷപ്പെടുത്തണം.
1: അതെ അതെ.
0: എവിടെ വീട്?
1: പൂന്തുറ.
0: എന്നിട്ട് അവിടെ നിന്ന് മീനൊക്കെ കൊണ്ടുവരാൻ?
1: ഫ്രഷ് മീനൊക്കെ കിട്ടും, അത് ഫ്രണ്ട്സിനോട് ഉച്ചയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട്.
0: അതാ ഞാൻ ചോദിച്ചത്, ഇച്ചിരി ഫ്രഷ് മീൻ കൊണ്ടുവരാത്ത എന്തെന്ന് നമുക്ക്?
1: അല്ല, ഇനി ആവട്ടെ.
0: ഇനി വരുമ്പോ കൊണ്ടുവന്നാൽ മതി.
1: ഓക്കെ ഓക്കെ.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടിൽ ഉമ്മ, വാപ്പ, അനിയത്തി.
0: എന്ത് ചെയ്യുന്ന അവരൊക്കെ?
1: ഉമ്മ ഹൗസ് വൈഫ് ആണ്, വാപ്പച്ചി ക്യാമറാമാൻ, അനിയത്തി പ്ലസ് ടു കഴിഞ്ഞു.
0: ക്യാമറാമാൻ എന്ന് വെച്ച് ചാനലിലാണോ അതോ?
1: സീരിയൽ ക്യാമറാമാൻ.
0: എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
1: വായിക്കാറുണ്ട്, അങ്ങനെ വലിയ വായനയൊന്നുമല്ല, പിന്നെ വരയ്ക്കാറുണ്ട്, പിന്നെ എംബ്രോയിഡറി ചെയ്യാറുണ്ട്. അത്രയൊക്കെ തന്നെ.
0: അപ്പൊ മെഡിക്കൽ കുട്ടിയാണ്,
1: പിന്നെ ഹോം ബേക്കർ ആണ്.
0: പിന്നെ അല്ല, അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി ജോലികൾ ചെയ്യുന്ന ആളാണ്.
1: ഇല്ല, അത് മൂടനുസരിച്ച്
0: അങ്ങനെയൊക്കെ ഉണ്ട്.
1: അങ്ങനെയൊക്കെ എന്ന് പറയുമ്പോ ഇത്രയൊക്കെ ഇല്ല, ഇപ്പം ഓരോ സമയങ്ങളിൽ ഓരോന്ന്. ഇപ്പം എല്ലാ ദിവസവും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാറില്ല. ഒരു ദിവസം ചിലപ്പോൾ വരയ്ക്കാറ് മാത്രമായിരിക്കും, ചില ദിവസങ്ങൾ എംബ്രോയിഡറിൽ മാത്രം ചുരുങ്ങും, ചില സമയത്ത് ഒരു കുക്കിംഗ് പരിപാടികളായിട്ട് മുന്നോട്ട് പോകും.
0: അങ്ങനെ തന്നെ എല്ലാവരും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചോറ് ഉണ്ടാകുമ്പോൾ ഒരു സമയം കിട്ടൂല.
1: അതെ അതെ.
0: സിനിമയൊക്കെ കാണാൻ പോകില്ലേ?
1: ഇല്ല, എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇല്ല, എനിക്ക് സിനിമ അത്രയും സമയം ഇരുന്ന് കാണാനുള്ള ക്ഷമയൊന്നും ഇല്ല.
0: ഇങ്ങനെ ഓടിച്ചാടി തുള്ളിച്ചാടി നടക്കണം.
1: കൂടുതൽ എന്റെ അനിയത്തിയാണ് കാണാറുള്ളത്, അവൾ വന്നിട്ട് കഥ പറഞ്ഞുതരും. അത്ര തന്നെ.
0: പാട്ടുകൾ കേൾക്കോ?
1: കുറവാണ്, പക്ഷെ ഇപ്പൊ കേൾക്കാറുണ്ട്.
0: ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ കേൾക്കണം, അപ്പൊ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും.
1: അത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം പാട്ട് കേൾക്കാറുണ്ട്.
0: നല്ല കാര്യം. ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
1: അല്ലിയമ്പൽ കടവീരം മരിക്കു വെള്ളം.
0: ഈ പുതിയ തലമുറ എന്തുകൊണ്ടാണ് ആ പഴയ പാട്ടിന് ഇത്ര ഇഷ്ടപ്പെട്ടത്?
1: കുറച്ചുകൂടെ അർത്ഥവത്തായ വരികൾ പഴയ പാട്ടുകൾക്കുണ്ട്. ഇപ്പോഴത്തെ തലമുറ കുറച്ചുകൂടെ അതിനായിരിക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല, ഇപ്പോഴത്തെ പാട്ടുകൾക്ക് അവര് താളബോധ ഈണോ വരികൾക്ക് അർത്ഥം കൂടുതലും കൊടുക്കാറില്ല.
0: അങ്ങനെയൊക്കെ പുതിയ തലമുറയും പഴമയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്.
1: ഉറപ്പായിട്ടും.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് വിശാഖ്.
0: എവിടെ നാട്?
1: മാർത്താണ്ടായിട്ട് വരും.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ദുബായിലാണ്, ഐടി വർക്ക്.
0: ഇപ്പൊ ലീവിന് നാട്ടിലെത്തിയതാണ്? എത്ര നാളായി ദുബായി പോയിട്ട്?
1: 3 വർഷമായി.
0: മാർത്താണ്ടത്ത് ആയതുകൊണ്ട് തന്നെ കന്യാകുമാരിയിൽ ഇടക്കിടക്ക് വിസിറ്റ് ചെയ്യുന്ന ആളായിരിക്കും അല്ലേ?
1: അതെ അതെ.
0: എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു വൈബ് ഒക്കെ?
1: അവിടെ അടിപൊളിയാ, അപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്. അതുകൊണ്ടാണ് വെക്കേഷനിൽ ഈ ടൈമിൽ വന്നത്. കന്യാകുമാരി ആയാലും ബീച്ച് ആയാലും പത്മനാഭപുരം പാലസ് ആയാലും നല്ല അടിപൊളിയാണ്.

0: അവിടെ നമ്മള് രാവിലെ പുറത്തിറങ്ങും, ബുർജ് ഖലീഫ, അതേപോലെ കഴിക്കാനിറങ്ങും. കരാമെന്ന് പറഞ്ഞ അടിപൊളി സ്ഥലമുണ്ട്, ഫുൾ മലയാളീസ് ആണ്. അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങും, പിന്നെ അത് കുറച്ച് വൈബായിരിക്കും.
1: അവിടെ എന്താ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം?
0: അവിടെ കഴിക്കുന്നത് മന്തിയ.
1: എന്താ അവിടുത്തെ മന്തി ഇവിടുത്തെ മന്തി തമ്മിലൊരു വ്യത്യാസം?
0: അവിടുത്തെ മന്തി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും. ദുബായ് എന്ന് പറഞ്ഞാൽ നമ്മള് ടോട്ടൽ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഇരിക്കും. ഓരോ ഷോപ്പ് ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തുള്ള ആൾക്കാരാണ് ഫുഡ് ഉണ്ടാക്കുന്നതായാലും. അപ്പൊ നല്ല വെറൈറ്റി ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ ആണെങ്കിൽ തിരുവനന്തപുരം ആണെങ്കിൽ നമ്മൾ അവിടുത്തെ സ്പൈസി അങ്ങനത്തെ കാര്യങ്ങൾ, പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും ഉണ്ടാവും, അവരവരെ ഉണ്ടാക്കുന്നത് സെപ്പറേറ്റ് ആയിരിക്കും. ഡിഫറെന്റ് ടേസ്റ്റ് ആണ് ദുബായിൽ.
1: അങ്ങനെ പല രാജ്യങ്ങളുടെ ടേസ്റ്റ് ഒരു രാജ്യത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും.
0: അതെ അതെ, ദുബായ് എന്ന് പറഞ്ഞാൽ എല്ലാ കൺട്രി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ബെസ്റ്റ് സ്ഥലമാണ്.
1: അപ്പൊ അടുത്തേനെ വരുമ്പോഴത്തേക്ക് മൂന്ന് തരം ബിരിയാണി കൂടെ കൊണ്ടുവരണം നമുക്കായിട്ട്.
0: അതെ അതെ,
1: പാട്ടുകൾക്ക് കേൾക്കാൻ ഇഷ്ടമാണോ?
0: അതെ അതെ, പാട്ട് കേൾക്കുന്നുണ്ട്.
1: അങ്ങനെയൊക്കെ ചോദിക്കാൻ കൊള്ളാം, ആർക്ക് പാട്ട് ഇഷ്ടമല്ലാത്ത?
0: അതെ അതെ, തമിഴായാലും മലയാളമായാലും എല്ലാം.
1: അവിടെ മലയാള സിനിമകളൊക്കെ ഒരു കാണാനൊക്കെ പോകാറുണ്ട്?
0: ആ അതെ അതെ, അവിടെ നമ്മൾ സിനിമയൊക്കെ എല്ലാ പുതിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ കാണാറുണ്ട്.
1: ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
0: നരിവേട്ട സിനിമയിൽ മിന്നൽ വിള എന്നുള്ള സാധനം.
1: ടോബിനോ ഫാൻസ് ആണ്?
0: അതെ അതെ.
1: ഇപ്പൊ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ?
0: ഇപ്പൊ കണ്ടില്ല, അതിനുള്ള സമയം കിട്ടിയില്ല.
1: നമ്മൾ വന്നിറങ്ങിയതല്ലേ ഉള്ളൂ അല്ലേ?
0: അതെ അതെ, ഇവിടെ ഇറങ്ങി തീരാൻ നമുക്ക് സമയം കിട്ടുന്നില്ല.
1: ഈ ലീവ് കാലം കൂട്ടുകാരുമായിട്ട് ആഘോഷിച്ച് നല്ല കുറച്ച് ഓർമ്മകളുമായിട്ട് വീണ്ടും ദുബായിലേക്ക് പോകട്ടെ.
0: ഓക്കെ, താങ്ക് യു.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: വിനോദ് കല്ലറ നടത്തിയ വാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദ പ്രിൻസ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. സംഗീതം ദേവ.

ലംഹെ സ്പോൺസേർഡ് പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇന്ന് നമുക്കൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മഴയത്ത് മുംബൈ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇഷ്ടഗാന പരിപാടി ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആനന്ദ നിമിഷങ്ങളാകുന്ന നേരമാണ് ഇനി. ഒപ്പം പ്രിയപ്പെട്ടവരുടെ ഇഷ്ടഗാനങ്ങളും കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും കിട്ടിയിട്ടുള്ള സന്ദേശങ്ങളിൽ ഇന്ന് ആദ്യം ആരുടേതാണെന്ന് നോക്കാം. എന്റെ പേര് ശശികല ജോയ്. ഞാൻ വട്ടിയൂർക്കാവിലെ പാണാങ്കരയിൽ താമസിക്കുന്നു. എന്റെ മകൾ കൃപയുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി May 30. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി May 24. അവൾ ഡോക്ടറാണ്, ഇപ്പോൾ PG പഠിക്കുന്നു. അവളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഭർത്താവിന്റെ പേര് ജോയൽ. അവളെ ഞങ്ങൾ അമ്മു എന്ന് വിളിക്കും. അവൾ നന്നായി പാട്ടുപാടും. വിളിക്കണേ എന്ന് ശശികല ജോയ്.
1: ഹലോ.
0: ഹലോ, ഇത് കൃപയാണോ?
1: അതെ.
0: കൃപ, ഈ കഴിഞ്ഞ ശനിയാഴ്ച ഒരു വലിയ ഇവന്റ് ഒക്കെ നടന്നിട്ട് ഞങ്ങളാരെയും വിളിച്ചില്ലല്ലോ. അതെന്താ നടക്കാത്തത്? ഒരു കേക്ക് കട്ടിങ് പോലും നടന്നില്ല. അതെന്താ കേക്ക് കട്ടിയാത്തത്? അന്നല്ലായിരുന്നു വെഡിങ് ആനിവേഴ്സറി? എല്ലാം കൂടി കൺഫ്യൂഷൻ ആയല്ലോ. ആരായാലും 30-നോ 31-നോ ഒക്കെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു എന്ന് അറിയാന്നുള്ള ഒരാളാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ 31-നുള്ള ആഘോഷത്തിൽ എന്താ വിളിക്കാത്തത്? വളരെ കുറച്ചുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൃപയും ജോയലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ സ്വകാര്യമായി കാര്യങ്ങളങ്ങ് വളരെ ചെലവ് ചുരുക്കി അങ്ങ് ഒപ്പിച്ചു. മോശമല്ലേ അതൊക്കെ? ഞങ്ങളേക്ക് ഞാനൊരു വലിയ ഗംഭീര ട്രീറ്റ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ബ്രൗണിയും ഇച്ചിരി ഐസ്ക്രീമും എങ്കിലും.
1: അയ്യോ, ആര്
0: സംസാരിച്ചാൽ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കിട്ടാൻ സാധ്യതയുള്ള ഒരു ഐസ്ക്രീമും ബ്രൗണിയും പോയി, ഒരു കേക്ക് പോയി, നല്ലൊരു ബിരിയാണി പോയി, എന്തെല്ലാം പോയി. നീ എല്ലാം പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ കൃപയുടെ ഒരു പാട്ടിലാണ് ഒരു പ്രതീക്ഷ. കൃപ ഒരു പാട്ട് പാടാൻ കൃപയുണ്ടാവണം. അത് ശരി, ഇത്രയൊക്കെ തരാതിരുന്നിട്ട് ഒരു പാട്ട് ചോദിച്ചത് അതെങ്കിലും തന്നൂടെ? അതും ഇനി ആരെന്നറിഞ്ഞാലേ പാടുള്ളൂ. വരട്ടെ വരട്ടെ, പാട്ട് പാടിയേ
1: പറഞ്ഞുതരാം.
0: ഓക്കെ, മിടുക്കി. എവിടെ എവിടെയോ അങ്ങ് നിന്നു പോയല്ലോ, കട്ടായി പോയതാണ്. വട്ടിയൂർക്കാവിൽ എന്താണ് വിശേഷങ്ങൾ?
1: വട്ടിയൂർക്കാവിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല.

0: എന്റെ പേരന്റ്സ് ആണ് അവിടെ ഉള്ളത്.
1: ശശികല അമ്മ എന്ത് പറയുന്നു?
0: മമ്മി സുഖായിരിക്കുന്നു.
1: മമ്മി ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. എന്റെ മകൾ കൃപയുടെയും ജോയലിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്, വിളിച്ച് വിഷ് ചെയ്യണമെന്ന് പറഞ്ഞ്. ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, ഇതിലൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം? ശ്രീരാഗമോ തന്നെ വെച്ചാ മതിയോ? പെട്ടെന്ന് അമ്മയുടെ അടുത്ത് പോകുമ്പോ പ്ലാവിലെ പുൻതളികയിൽ പാൽ പായസ ചോറുണ്ടുവാൻ പിന്നെയും പൂ പൈതലായി കൊതി തുള്ളി നിൽക്കുന്നത് എന്തിനൊക്കെ ഓർമ്മ വന്നാ?
0: താങ്ക് യു സോ മച്ച്.
1: എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. പാട്ട് പാടിത്തന്നതിന് നന്ദി. തുടർന്നുള്ള വർഷങ്ങളും ഗംഭീര ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഗംഭീരമായിട്ടുള്ള ദാമ്പത്യം മുന്നോട്ട് പോട്ടെ. ഞങ്ങൾ ചോദിച്ച പാട്ട് ഒ.എൻ.വി.യുടെ വരികൾക്ക് ശരത് ഇണ നൽകി യേശുദാസ് പാടിയതാണ് പവിത്രം എന്ന സിനിമയിലെ പാട്ട്. നമുക്ക് പാട്ട് കേൾക്കാം.
0: താങ്ക് യു.
1: താങ്ക് യു.

0: ഹലോ സന്ദേശഗാനം പരിപാടി. ഞാൻ കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിൽ നിന്നും ഡോക്ടർ ബിജു കെ ആണ്. ഹലോ സന്ദേശഗാനം പരിപാടിയിൽ എന്റെ ഒരു സുഹൃത്തിനെ വിളിക്കാമോ? പിന്നെന്താ, വെറ്റിനറി സയൻസ് പഠിക്കുവാൻ വേണ്ടി കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ 1994 December 30 മണ്ണൂത്തി വെറ്റിനറി കോളേജിൽ ഒത്തുചേർന്നു. അവരെല്ലാം ഇന്ന് രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ജോലി നോക്കുന്നു. നമ്മുടെ 94 ബാച്ചിന്റെ ഗെറ്റ് ടുഗദർ June 6-7 തീയതികളിൽ കൊല്ലത്ത് വെച്ച് നടത്തുന്നു. കാനറീസ് അറ്റ് കൊയിലോൺ എന്നാണ് ഒത്തുചേരലിന് പേര് നൽകിയിരിക്കുന്നത്. 32 അടുത്ത സൗഹൃദമാണ് നമ്മൾ തമ്മിൽ. ഔദ്യോഗികവും വ്യക്തിപരവുമായ സന്തോഷവും പരിഭവങ്ങൾ, ആശങ്കകൾ എന്നിവ പങ്കുവയ്ക്കുന്ന നമ്മുടെ ബാച്ചിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ നെടും തൂണായിട്ടുള്ള എറണാകുളത്തുള്ള ഡോക്ടർ രജിത പിയെ വിളിക്കാമോ? ഡോക്ടർ രജിത കഥകളി ആസ്വാദകയാണ്. ഗ്രൂപ്പിലെ അംഗങ്ങളുടെ ജന്മദിനം, വിവാഹ വാർഷികം എല്ലാം ഓർത്തുവെച്ച് ഗ്രൂപ്പിൽ ആശംസ അറിയിക്കുന്നത് ആളാണ്. ഡോക്ടർ രജിത പി June 6-7 തീയതികളിൽ കൊല്ലത്ത് വെച്ച് നടക്കുന്ന ബാച്ചിന്റെ ഗെറ്റ് ടുഗദറുമായി ബന്ധപ്പെട്ട് ആശംസകൾ അറിയിച്ചാൽ നന്നായിരുന്നു. നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം ആകാശവാണിയുടെ ശ്രോതാവാണ്. 42 എല്ലാ പരിപാടികളും മികച്ച നിലവാരം പുലർത്തുന്നു. സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ ദൃശ്യ നവ സാമൂഹിക മാധ്യമങ്ങളുടെ ഇടയിൽ വേറിട്ട് നിൽക്കുന്ന മാധ്യമമാണ് ആകാശവാണി. അഭിമുഖങ്ങൾ, ഫോണിൻ പ്രോഗ്രാം, പരിപാടികൾ നടത്തുമ്പോൾ അതിഥികളോട് സംസാരിക്കുന്ന രീതി വളരെ മഹത്തരമാണ്. അഭിനന്ദനങ്ങൾ. നമുക്ക് ഡോക്ടർ ബിജുവിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. നമുക്ക് ഡോക്ടർ രജിത പിയെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ഡോക്ടർ രജിതയാണോ? 6-7 പരിപാടികള് എന്തൊക്കെയായി? കൊല്ലത്തെ പരിപാടി എന്തായിന്ന്? ഏ എന്നോ ആദിശേരി എല്ലാ പരിപാടിയും ഏറ്റുവെച്ചിട്ട് ഏ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ നടക്കും കാര്യങ്ങളൊക്കെ? എന്താണ് ഡോക്ടറെ, ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ
1: ഞങ്ങള് 6-7 അടിച്ചുപൊളി വെക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പറഞ്ഞത്.
0: ഡോക്ടർ കാത്തിരുന്നാ പറ്റൂലോ, ഡോക്ടറല്ലേ അതിന്റെ നെടും തൂൺ.
1: അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കൂടിയാണ് അറേഞ്ച് ചെയ്ത്, എല്ലാരും കൂടിയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്.
0: കൊല്ലത്തെ കാനറികൾ, ഈ കാനറീസ് എന്നുള്ള പേര് ആരായിട്ടത്?
1: അത് നടത്തിപ്പുകാരൻ കേട്ടത്. ഒരു യെല്ലോ ബേർഡ് ആണ് അത്. കാരണം ഞങ്ങളുടെ ടീം യെല്ലോ കളർ ആയിട്ട് കാരണം അങ്ങനെ ഇട്ടതാണ്.
0: അല്ല, പൊതുവേ കാനറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുട്ബോൾ 13-ാം തീയതി തുടങ്ങാനിരിക്കുന്നു.
1: ഞങ്ങള് വെറ്റിനറിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബേർഡിനെ ഒക്കെയാണ് ആദ്യം ഓർമ്മ വരിക.
0: അപ്പോ ഡോക്ടറിന് പക്ഷികളും മൃഗങ്ങളുടെ ഒക്കെ അപ്പുറത്ത് കഥകളിയൊക്കെ ഉണ്ടല്ലോ?
1: അത് മിക്കല്ല, എന്റെ ഹസ്ബൻഡിനാണ് താല്പര്യം. ഇങ്ങനെ കഥ പറഞ്ഞിരുന്നു കൂടെ പോകുന്നതിന് മാത്രമേ ഉള്ളൂ.
0: ആണോ? അപ്പോ ഈ അടുത്ത കാലത്ത് കളി കാണാൻ എവിടെ പോയി?
1: അടുത്ത കാലത്ത് പോയത് പെരുമ്പാവൂര്.
0: അന്ന് ഏതായിരുന്നു?
1: അന്ന് മളചരിതം 1-ാം ദിവസമായിരുന്നു.
0: ആരൊക്കെയായിരുന്നു വേദിയില്?
1: അതും 15 മാർച്ചാണായിരുന്നു. എനിക്ക് ആരാ വിളിച്ചതെന്ന് മനസ്സിലായിരുന്നു.
0: അതൊക്കെ പറഞ്ഞുതരാം. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവരുടെയും ബർത്ത്ഡേയും വിവാഹ വാർഷികമൊക്കെ ഓർത്തുവെച്ച് ആശംസിക്കുന്ന ആള് ഈ 6-ാം തീയതി 7-ാം തീയതി എന്തെങ്കിലും സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്.
1: സർപ്രൈസ് എല്ലാം പറയാൻ നടത്തിപ്പിക്കാറില്ലേ ചെയ്യുന്നത്?
0: അല്ല, എന്നാലും പറയാൻ പറ്റൂല. ഈ നടത്തിപ്പുകാർ പറഞ്ഞിട്ടാണോ എല്ലാവരുടെയും ബർത്ത്ഡേയും വിവാഹ വാർഷികമൊക്കെ ഓർത്തുവെച്ച് അവർക്ക് ആശംസിക്കുന്നത്? എന്തോന്ന് ഡോക്ടറെ,
1: അത് സ്ഥിരമായിട്ട് കുറെ കൊല്ലങ്ങളായിട്ട് ചെയ്യാറുള്ളതാണ്.
0: കൂടെ ഉള്ള ആൾക്കാരെ അത്രയും കരുതലോടെ നോക്കുന്ന ഒരാള് അങ്ങനെ ചില സർപ്രൈസുകളൊക്കെ പ്ലാൻ ചെയ്ത് കൂടായികയില്ലല്ലോ?
1: ഇല്ല, അങ്ങനെ സർപ്രൈസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോകണമെന്ന് എല്ലാവരും പേഴ്സണലായിട്ട് വിളിക്കുകയും ചെയ്തു. എല്ലാവരും പറഞ്ഞു, എല്ലാവരും കാണുമ്പോൾ സന്തോഷം.
0: ഡോക്ടർ ബിജുവിനെ വിളിച്ചായിരുന്നോ?
1: ബിജു കെ ആണോ? ബിജു കെ എന്നെ
0: വിളിച്ചിട്ടുണ്ടായിരുന്നു
1: ഇന്നലെ. പരിപാടി എന്തായിരുന്നല്ലോ ചോദിച്ചു.
0: അത് ശരി. പാട്ട് പാടാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ?
1: പാട്ടൊന്നും പാടാറില്ല.
0: പിന്നെ പാട്ട്? അപ്പൊ കൂടെ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഏതാ? എന്നാ ഇപ്പൊ കൂടെ പാടണമെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു പാട്ട് പറഞ്ഞേ. വൈബാവുമ്പോഴത്തേക്ക് പാടുന്ന പാട്ടിനെയാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയില്ലാതെ പിന്നെ എങ്ങനെയാണ് ഉള്ളത്? ആഹാ, അപ്പൊ പിന്നെ ഏത് പാട്ടാണ് എന്നാൽ ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പാട്ട്? നീൽമിഴിപ്പീലിയിൽ നിർമ്മണി തുളുമ്പി നീ എന്നരികിൽ നിന്നു. വചനം സിനിമയിലെ പാട്ടല്ലേ? അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപൂവിൻ തുടിപ്പുകൾ അറിയുന്നു. സിറ്റുവേഷൻ നല്ല ചേരുന്ന വരികളാണല്ലോ. അപ്പോ ഇതേ ഈ പാട്ടെ ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടിയിൽ അങ്ങ് വെക്കട്ടെ. ഇത് ഡോക്ടർ ബിജു ഞങ്ങൾക്കൊരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ രജിതയെ വിളിക്കണം, ആശംസകൾ പറയണം. 6-ാം തീയതി 7-ാം തീയതി നടക്കുന്ന ഇവന്റിനും ആശംസകൾ പറയണമെന്ന് പറഞ്ഞ് ഡോക്ടർ ബിജു ഞങ്ങൾക്ക് ഒരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചതാണ്. അപ്പൊ ഇത്രയും ആയുസ്ഥിതിക്ക് രണ്ടുപേരും പാടാല്ലേ? അതിന് വെച്ച വെള്ളമൊക്കെ വാങ്ങി വെച്ചിരുന്നാ മതി, ഞാൻ പാടിയിട്ട് നിങ്ങൾ കേട്ടു. അപ്പൊ എന്തായാലും സന്തോഷം. ഓ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഇണം നൽകി. യേശുദാസ് പാടിയ പാട്ടാണ് വചനം എന്ന സിനിമയിലെ. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കേ, താങ്ക് യു.
0: താങ്ക് യു.

0: പ്രിയപ്പെട്ട ആകാശവാണി, എന്റെ പേര് ഐശ്വര്യ എന്നാണ്. ഞാൻ ബിടെക്കിന് പഠിക്കുന്നു. എന്റെ മാമനെ വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ മെസ്സേജ് ഇടുന്നത്. മാമന് പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. മാമന്റെ പേർ അരുൺകുമാർ എന്നാണ്. ഞാൻ കുട്ടൻ മാമൻ എന്നാണ് വിളിക്കുന്നത്. മാമൻ കവിയൂർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് മാമനാണ്. എന്നെ അമ്മു എന്നാണ് വിളിക്കുന്നത്. പിള്ളേരുടെ ഇഷ്ടത്തിനൊത്ത് നിൽക്കുന്ന ആളാണ് മാമൻ. മാമനെ വിളിച്ച് സംസാരിക്കുമോ? ജോലിയിലാണെങ്കിൽ ചിലപ്പോൾ സംസാരിക്കുമോ എന്ന് അറിയില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമോ? സ്നേഹപൂർവം, ഐശ്വര്യ. നമുക്ക് വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ, അരുൺ സാറാണോ? അരുൺ സാറ് തിരക്കിലാണോ? എന്നാലും ആ തിരക്കിനിടയിൽ ഇഷ്ടമുള്ളൊരു പാട്ട് പാടാനും പറയാനും ഒക്കെ സമയമുണ്ടാവും അല്ലേ?
1: അയ്യോ, പാട്ട് പാടുന്ന ആളല്ലല്ലോ ഞാൻ. ആരാ ഇതൊക്കെ പറഞ്ഞേ?
0: ആ, ഐശ്വര്യ എന്ന് പറഞ്ഞ ഒരാളെ എന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞത്.
1: ഐശ്വര്യ? ആ, അവളല്ലേ വേണ്ടാത്തതൊക്കെ
0: പറയത്തുള്ളൂ. അതെന്താ, അവള് മിടുക്കി കുട്ടിയല്ലേ?
1: അവള് മിടുക്കിയാണ്, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്.
0: ആണ്. പക്ഷേ മാമൻ ഇഷ്ടമുള്ള ഏതൊരു പാട്ട് ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിൽ കൂടി പോയി.
1: ഏത് പാട്ടാ പറഞ്ഞേ?
0: അവളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അരുൺമാമൻ ഒരുപാട് പാട്ട്, കുട്ടമാമന് ഒരുപാട് പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു.
1: അതാണ്.
0: അപ്പൊ കുട്ടമാമൻ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ട് പറഞ്ഞാൽ ഞാൻ വെച്ചിട്ട് പൊക്കോളാം.
1: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ഉള്ളടക്കത്തിനകത്ത് അന്തിവയിൽ പുനതിരിനുള്ള പാട്ട് ഒത്തിരി ഇഷ്ടമാണ്.
0: ഏതെൻ സ്വപ്നവുമായി അല്ലേ? ഹൈദപ്രത്തിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.
1: അതെ അതെ.
0: പാട്ട് തുടങ്ങുന്നതിനുള്ള ബെൽസ് നമ്മുടെ ഓർമ്മയിൽ വരുമല്ലേ, ആ പാട്ടിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോ.
1: അതെ അതെ അതെ.
0: ഇതൊക്കെ ആരുടെ പറഞ്ഞോണ്ടിരിക്കുന്നത്?
1: എനിക്കൊരു ക്ലൂ കിട്ടിയായിരുന്നു. കാരണം എനിക്ക് ഇതിനു മുമ്പ് രണ്ട് കോള് വന്നാലും എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഇങ്ങനെ സംശയം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ രണ്ട് കോള് വന്ന് ട്രൂ കോളിൽ നോക്കിയപ്പോ ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ട്രൂ കോളിനകത്ത് എനിക്ക് പേര് കാണിച്ചായിരുന്നേ.
0: ഏത് പേര്?
1: എന്നെ അന്ന് അത് കാണിച്ചിരിക്കുന്ന ആകാശവാണി എന്നൊരു പേരാണ് തന്നെ കാണിച്ചിരിക്കുന്നത് ട്രൂ കോളിനകത്ത്.
0: ഇപ്പൊ ആരെങ്കിലും പേര് എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്ത് നോക്കിയാലും അതങ്ങനെ കാണിക്കൂലേ?
1: ആ, ആയിരിക്കാം. പക്ഷെ എനിക്ക് ഇങ്ങനെ ഡൗട്ട് ഉള്ളത് ഞാൻ അതിങ്ങനെ അവരെ പറ്റി പറഞ്ഞു. ഇങ്ങനെ കോള് വന്നിട്ടുണ്ട്, രണ്ട് കോള് വന്നു, എവിടെ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അയ്യോ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആരാ നിങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ രണ്ടു മൂന്ന് മെസ്സേജ് അവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, വിളിക്കുന്ന കരുതിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സസ്പെൻസ് പൊളിഞ്ഞിട്ടുണ്ട്.
0: എന്തായാലും താങ്കളുടെ തിരക്കിനിടയിൽ നമ്മളടുത്ത് സംസാരിക്കാൻ സമയം കണ്ടെത്തിയല്ലോ, അത് വലിയ സന്തോഷം.
1: അതെ അതെ, എന്നെ വിളിച്ചത് വളരെ സന്തോഷം. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നതിൽ അതിലും സന്തോഷം.
0: ഓക്കെ. അപ്പോ ഐശ്വര്യയുടെ കുട്ടമാമൻ ഇഷ്ടപ്പെട്ട അന്തിവയിൽ പൊന്നുതിരും ഏതെൻ സ്വപ്നവുമായി എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. സംസാരിച്ചതിൽ വലിയ സന്തോഷം.
1: താങ്ക് യു.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है।
1: കഴിഞ്ഞ ആറു വർഷത്തിനിടെ പി എം സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. പി എം സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: ഹലോ ആകാശവാണി, ഹലോ സന്ദേശഗാനം. ഞാൻ തണ്ണീർമുക്കം സ്കൂൾ കവലയിൽ നിന്നുമാണ് ഈ കത്തെഴുതുന്നത്. എന്റെ മകൾ ഐശ്വര്യ തിരുവനന്തപുരത്ത് കമ്പനി സെക്രട്ടറിക്ക് പഠിക്കുന്നു. May 16 മോളുടെ പിറന്നാളാണ്. അവൾക്കൊരു പിറന്നാൾ ആശംസ അറിയിക്കണം. ചെറുതായി പാടാൻ കഴിയും. ആകാശവാണിയിലൂടെ ഒരു 4 വരി പാടാൻ പറയണം. ആശംസകളോടെ നിർത്തുന്നു. മോളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സ്കൂൾ കവലയിൽ നിന്ന് എഴുതിയിരിക്കുന്നത് രേവമ്മ ആണ്, കരിക്കാട് നിന്ന്. നമുക്ക് ഐശ്വര്യയെ വിളിച്ച് വൈകിയാണെങ്കിലും പിറന്നാൾ ആശംസകൾ പറയാൻ പറ്റുമോ നോക്കാം. ഹലോ, ഇത് ഐശ്വര്യയാണോ? ഐശ്വര്യ ഐശ്വര്യമായി പാടും എന്ന് കേട്ടിട്ട് അറിഞ്ഞിട്ട് വിളിച്ചതാണ്. ആരാന്ന് പറയാം, പക്ഷെ പഠിത്തമൊക്കെ ഏതുവരെയായി? പരീക്ഷയ്ക്കൊക്കെ വളരെ പഠിച്ച് അതിന്റെ ടെൻഷനിൽ ഇരിക്കുന്നോണ്ടാണോ ഇത്രയും ഇതാരാ ഇതാരാ എന്ന് ഒരു ചോദ്യം നിരന്തരം വന്നോണ്ടിരിക്കുന്നത്?
3: എനിക്ക് ഇങ്ങനെ ആരോടും അറിയാൻ വയ്യാത്ത ആൾക്കാരോട് സംസാരിക്കാൻ തീരെ താല്പര്യം. ആരാന്ന് പറ.
2: ഞാൻ ആരാന്ന് പറയാം, അറിയാവുന്ന ആളാ ഐശ്വര്യ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അപ്പോഴേക്കും എന്റെ അടുത്ത് ചൂടാവുന്നു, പിന്നെ ഞാൻ എങ്ങനെ പറയും? ഐശ്വര്യ, കുറച്ച് വൈകിയാണെങ്കിലും ഐശ്വര്യക്ക് പിറന്നാൾ ആശംസകൾ.
3: താങ്ക് യു.
2: ആ, അത് സ്വീകരിക്കാൻ അറിയാം അല്ലേ? എന്നാലും എന്റെ അടുത്ത് ചൂടാവുന്നത് വിടരുത്. പറയാം, ഞാന് ഇത്രയും എന്താണ് ഓർത്തിരുന്ന് പിറന്നാളൊക്കെ ആശംസിച്ചതല്ലേ. ഈ പാട്ട് പാടുന്ന ആൾക്കൊരു പാട്ട് പാടി തന്നൂടെ. ഹലോ,
3: ഹലോ
2: ഐശ്വര്യ, തണ്ണീർമുക്കം സ്കൂൾ കവലയിൽ ഒരു രേവമ്മ അറിയാമോ? ആരാ? ആരാ? ആ അമ്മ പറഞ്ഞിട്ടാ വിളിക്കുന്നേ. അതെന്തിനാ സോറി? അതെന്തിനാ പാനിക്കാവുന്നത്? സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് അത് റൂട്ട് മാറി പോകുന്നു തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ വെച്ചിട്ട് പോടോ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോണം.
3: അതെ അതെ അതെ.
2: അപ്പൊ ഞാൻ റൂട്ട് മാറിപ്പോയോ?

0: ഇത്രയും ഓഫായിട്ട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് ആരാന്ന് വിളിയിട്ടില്ല.
1: അതും പ്രശ്നമാണ്,
0: ഇനിയെങ്കിലും ഒന്ന് പറയോ? അത് അമ്മ പറഞ്ഞിട്ടാണ് മനസ്സിലായി.
1: എടുത്ത് ഇത്രയും ചൂടായതല്ലേ, അപ്പൊ ഒരു പാട്ട് പാടി തന്നാലേ പറയുള്ളൂ ഞാൻ ആരാന്ന്.
0: എനിക്ക് പനിയാണ്.
1: അപ്പൊ ഒരു പനിപ്പാട്ട് പാടിയാ മതി, നല്ല പനിയുടെ ചൂടുള്ള ഒരു പാട്ട്, അടിപൊളി.
0: അയ്യോ, എനിക്കിപ്പോ പാടാൻ തീരെ നിവൃത്തിയില്ല, ചുമ തന്നെയാണ്.
1: ചുമ്മാ നോക്കുന്നേ, ഈ പാട്ടുകാരോടെല്ലാം പറയുമ്പോഴെല്ലാം ഈ പാട്ടുകാരുടെ ഒരു തരം ജാടയാണ്, പാടാൻ പറയുമ്പോ തൊണ്ടവേദനയാണെന്ന് പറയും, മൂക്കുലിപ്പ്, ജലദോഷം, തലവേദന, ഇനി വേറെ വല്ല അസുഖങ്ങളും ഉണ്ടോ?
0: ഇപ്പൊ പാടാൻ തീരെ പറ്റില്ല, ശരിക്കും ശബ്ദം അടഞ്ഞു പോയിരിക്കും, ചുമക്കും ഞാൻ.
1: ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന മധുരമായ ശബ്ദത്തിന് ഒരു കുഴപ്പവും എനിക്ക് തോന്നുന്നില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിലും ഇത് പാടാൻ പറ്റുന്ന ഒരു ശബ്ദമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ട ആ ചിരിയിൽ പോലും ഉണ്ട് ആ ഒരു പാട്ട്. ഇനി എന്തു വേണം? ആ ഈ അനുമോദനങ്ങളെല്ലാം ഇങ്ങനെ വാരി കൂട്ടി വെക്കാതെ ഇങ്ങോട്ടൊരു പാട്ടും കൂടി പാട്. ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ, പാട്ട് പാടി കഴിയുന്നത് ഞാൻ പറയും സത്യമായിട്ടും. തണ്ണീർമുക്കം സ്കൂൾ കവലയിലെ രേവമ്മയാണ് സത്യം.
0: ഇത്രയ്ക്കും പറയണ്ട, ആരുമാണ്?
1: ആ അതെ, ആരോ ആണ് അമ്മയുടെ. അതുകൊണ്ട് പെട്ടെന്ന് പാടി. ഈ സംശയങ്ങളൊക്കെ നമുക്ക് പിന്നെ ദൂരീകരിക്കാന്നേ, ഈ പാട്ട് രണ്ടുപേരും എപ്പോഴേ പാടാമായിരുന്നു. ആ കണ്ട, ശ്രുതിയൊക്കെ പിടിച്ച് കറക്റ്റ് പോരട്ടെ പാട്ട്. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെയൊക്കെ ഇടയില് ഒരു ബ്രേക്ക് എടുക്കുമ്പോഴൊക്കെ മൂളികി നടക്കുന്ന പാട്ട് ഏതാ?
0: അയ്യോ, ഞാൻ ഒത്തിരി പാട്ട് പാടാറുണ്ട്, പക്ഷെ ഇങ്ങനെ പാടാൻ പറയുമ്പോ പാടാൻ വരില്ല.
1: ആ അതാണ്. എന്നാലും സ്ഥിരമായിട്ട് അമ്മയ്ക്കൊക്കെ പാടിക്കൊടുക്കാറുള്ള പാട്ട്, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ചുമ്മാ
0: പാടിക്കൊടുക്കുന്ന പാട്ടൊന്നും പറയാതിരിക്കുന്നത്.
1: അതേത് പാട്ടാ? എന്നാ പിന്നെ ആ പാട്ട് പാടിയാ മതി.
0: തങ്ങളെ കിട്ടിയ സ്ത്രീധന സുഖത്തെ
1: അത് വേണ്ട, അത് വേണ്ട. അത് നിങ്ങള് അമ്മയും മോളും തമ്മിൽ തീർത്തുണ്ടാ മതി സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ. നമുക്കൊരു പാട്ട് പാടി.
0: ഞാനത് ചുമ്മാ അമ്മയ്ക്ക് ഇങ്ങനെ പാടിക്കൊടുക്കും, അമ്മ ജോലിയും.
1: അപ്പം അത്രയും സന്തോഷമുള്ള ഒരു പാട്ട് വരട്ടെ.

0: മതി മതി മതി
1: ആർക്ക് മതി?
0: എനിക്ക് മതി എനിക്ക് മതി.
1: ഈ വയ്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അത് കിളിവന്ന് കൊഞ്ചിയ ജാലകവാതിൽ കളിയായ ചാരിയധാരയിൽ തുടങ്ങി ആ ചരണം സ്കിപ്പ് ചെയ്ത് അവളുടെ കവിളിൽ തൊടുവിരലാലെ കവിതകൾ എഴുതിയത് ആരെ, മുകുളിതയാക്കിയതാരെ, അവളെ പ്രണയിനിയാക്കിയതാരെ എന്ന് ജമ്പ് ചെയ്ത് അവസാനത്തിലേക്ക് പോയ ആ ഒരു ടെക്നിക്ക് എന്തായാലും ഗംഭീരമായി.
0: അതെന്താന്ന് വെച്ചാൽ എനിക്ക് ക്ലാസ് ഇല്ല, അപ്പൊ പിന്നെ എത്തിക്കണ്ടേ എവിടെങ്കിലൊക്കെ.
1: അങ്ങനെ
0: എന്റെ സൗണ്ട് തല്ല അടഞ്ഞിരിക്കുക.
1: എന്നാലും സന്തോഷായില്ലേ, ആരോ അറിയാത്ത ആരോ ഒരാൾ വിളിച്ച് ജന്മദിനം നേരുന്നു, അയാൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കൊടുക്കുന്നു.
0: എന്റെ ബർത്ത്ഡേ കഴിഞ്ഞു.
1: അതെ, അതല്ലേ ഞാൻ വൈകിയാണെങ്കിലും ബർത്ത്ഡേ ആശംസ എന്ന് പറഞ്ഞത്. ഇവിടെ എങ്ങും അല്ലേ, പഠിച്ച് പഠിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പോയോ? ഇത്രയും നേരം നമ്മൾ വർത്താനം പറഞ്ഞിട്ട് ഇനി എന്നെ സ്ട്രേഞ്ചർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അകറ്റി നിർത്തുകയാണ്. ഞാൻ പോണ്, ടാറ്റ, ബൈ ബൈ. ഇല്ല, പറ്റൂല, എന്നെ വീണ്ടും സ്ട്രേഞ്ചർ എന്ന് വിളിച്ചോണ്ട് ഇനി അങ്ങനെ സ്ട്രേഞ്ചർ ആയിട്ടിരിക്കട്ടെ.

0: അവിടെ തണ്ണീർമുക്കം കവലയിൽ ഒരാളുണ്ടല്ലോ, വിളിച്ചു ചോദിച്ചാൽ മതി ആരാന്ന്.
1: എനിക്ക് സ്ട്രേഞ്ചേഴ്സിന്റെ കോൾ വന്നാൽ ഞാൻ ഭയങ്കര റൂഡായിട്ട് പെരുമാറുമെന്ന്. അമ്മയ്ക്ക് അറിയാവുന്നതായതുകൊണ്ടേ, അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കല്ലോ.
0: അപ്പൊ ഇനി അങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് എന്നെ സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞു, എന്തൊരു ദുഷ്ടയാണ്.
1: അല്ല, ഇനി എന്റെ പരിചയത്തില് ഈ ഒരു സൗണ്ട് ഉള്ള ആളില്ല.
0: ഇപ്പൊ പരിചയമായില്ലേ?
1: എനിക്ക് ഏജും ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല സൗണ്ട് കേട്ടിട്ട്. ഇത് ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള ആളാണെന്ന് മനസ്സിലാവുന്നില്ല.
0: എന്തായാലും ഇയാളുടെ ഇരട്ടി പ്രായം ഉണ്ടാവും. അത് അങ്ങനെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടി കേട്ടാ മതി.
1: റേഡിയോ അഡിക്റ്റ് ആണ്.
0: റേഡിയോ
1: എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു.
0: ചുമ്മാ അവിടെ കണ്ട നിന്നെ ഉരുളണ്ട. എന്നെ പറയാവുന്നതെല്ലാം എന്താണ് നിന്നാ വാക്കുകൾ കൊണ്ട് എന്നെ അപമാനിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അറിയാമായിരുന്നു തോന്നുന്നുണ്ടായിരുന്നു. പോടുന്നു,
1: ഞാൻ പഠിക്കാൻ ഇങ്ങോട്ട് മാറി കഴിഞ്ഞാണ് റേഡിയോ കേൾക്കാതായത്. ഒരു 10th വരെയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 6th ലോ 7th ലോ ഞാൻ പഠിക്കുന്ന സമയത്ത് UP ലളിതഗാന മത്സരത്തിന് റേഡിയോയിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞാൻ പാട്ട് പാടിയത്.
0: അതേത് പാട്ടായിരുന്നു?
1: റേഡിയോയിൽ ഓണനിലാവേ പൂനിലാവേ ഓടിപ്പോവരുത് എന്ന് പറഞ്ഞൊരു പാട്ട് അമ്മയത് എഴുതിയെടുക്കും. അങ്ങനെ
0: പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പൊ വെറുതെ വിടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ മൊത്തം പാടിച്ചേനെ.
1: അതെന്റെ ഫേവറേറ്റ് പാട്ടാണ്. ജില്ല വരെ ഞാൻ ചെന്നത് അത് പാടി.
0: സൂപ്പർ, അടിപൊളി. അതെ, ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, വരമഞ്ഞളാടിയ വെച്ചാ മതിയോ?
1: അല്ല,
0: പിന്നെ ഏത് വെക്കണം?
1: എനിക്ക് എന്നെ അമ്മേ മതി.
0: എത്ര നാളായി കൊതിക്കുന്നുണ്ടോ?
1: അല്ല, ഞാൻ ആക്ച്വലി പാടാൻ ചോദിച്ചപ്പോഴും അതാണ് എന്റെ മനസ്സിൽ, പക്ഷെ അത് എത്തില്ല, എന്നെ കൊണ്ട് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത് പാടിയത്.
0: അപ്പൊ എന്തായാലും വീണ്ടും പിറന്നാൾ ആശംസകൾ. നമുക്ക് ഐശ്വര്യ ചോദിച്ച പാട്ട് കേൾക്കാം. നമ്മൾ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. അപ്പോ എല്ലാ ആശംസകളും. ഐശ്വര്യയുടെ പേര് പോലെ വളരെ ഐശ്വര്യമായ വർഷങ്ങൾ വീണ്ടും വീണ്ടും വരട്ടെ.
1: താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

ഒരറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 8 രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321. മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8 രാവിലെ 11:02 മുതൽ 12 വരെ.

0: ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ റേഡിയോ ഹെൽത്ത്.
1: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് June 5, ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഈ ദിനാചരണത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നാണ്. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യന് മാത്രം ഇവിടെ സുഖമായി ജീവിക്കുവാൻ സാധിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.

0: പരിസ്ഥിതിയുടെ ആരോഗ്യം തന്നെയല്ലേ മനുഷ്യന്റെയും ആരോഗ്യത്തിന് നിദാനമാകുന്നത്? മാറി മാറി വരുന്ന കാലാവസ്ഥയും വർദ്ധിച്ചു വരുന്ന മലിനീകരണവും ഇന്ന് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ്. നാം ശ്വസിക്കുന്ന വായുവും കഴിക്കുന്ന ഭക്ഷണവും കുടിവെള്ളവുമെല്ലാം തന്നെ പ്രകൃതിയുടെ വരദാനങ്ങളാണ്. എന്നാൽ ഇവയെല്ലാം മലീമസമായാലോ അത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവും എന്നത് സുനിശ്ചിതമാണ്. ഈ ദിനാചരണത്തിന്റെ പ്രമേയത്തെ ആസ്പദമാക്കി ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
1: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കായി ഭാവിക്കായി പ്രയത്നിക്കാം എന്നതാണ് 2026 ലോക പരിസ്ഥിതി ദിന പ്രമേയം. June 5 ആണ് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ അത് കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകും. കാലാവസ്ഥാ മാറ്റമുണ്ടായാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, അതിനെ ചെറുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥാ മാറ്റം എന്താണ്? ഭൂമിയുടെ താപനില ഉയരുകയും മഴ, കാറ്റ്, കാലാവസ്ഥാ രീതികൾ എന്നിവയിൽ ദീർഘകാല മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാലാവസ്ഥാ മാറ്റം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച്. ലോകമെമ്പാടുമുള്ള അതിശക്തമായ ചൂടിന്റെയും ഉഷ്ണതരംഗങ്ങളുടെയും ദൈർഘ്യവും തീവ്രതയും വർദ്ധിക്കുന്നതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാരണം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്നതിനും മഴയുടെ അളവ് വ്യത്യാസപ്പെടുന്നതിനും മഴക്കാലവും വേനൽക്കാലവും മുറുതെറ്റി വരുന്നതിനും കാരണമാകുന്നു. ഇത്തരം വ്യത്യാസങ്ങൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു. ആദ്യമായിട്ട് അമിതമായ ചൂട് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഗോള താപനില ഉയരുമ്പോൾ മനുഷ്യ ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്ന സംവിധാനം കൂടുതൽ കൂടുതൽ പ്രവർത്തനരഹിതമാവുകയും ഗുരുതരവും അപ്രതീക്ഷിതവുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വിയർപ്പ് അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ വികാസം വഴി ശരീരത്തിന് സ്വയം തണുപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കൂടുതൽ വഷളാകുന്നു. ആദ്യം തന്നെ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. അത് കഴിയുമ്പോഴേക്കും ചൂടുകൊണ്ടുള്ള ക്ഷീണം, അമിതമായ വിയർപ്പ്, തലകറക്കം, ക്ഷീണം, പോക്കാനം, വേഗത്തിലുള്ള നാഡിമിടിപ്പ് എന്നിവയാണ് ഇതിന്റെ സവിശേഷതകൾ. വീണ്ടും ചൂട് സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഹീറ്റ് ബേൺസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചൂടുകൊണ്ടുള്ള പൊള്ളൽ. വീണ്ടും കൂടിയ ചൂട് ഏൽക്കുകയാണെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് തന്നെ ഉണ്ടാകാം. ഏറ്റവും കഠിനമായ താപസംബന്ധമായ അസുഖമാണിത്. ശരീരത്തിന്റെ താപനില നിയന്ത്രണം പൂർണ്ണമായും പരാജയപ്പെടുന്നതിനാൽ ശരീരത്തിന്റെ താപനില 105°C കവിയാൻ കാരണമാകും. ജീവൻ അപകടപ്പെടുത്തുന്ന ഒരവസ്ഥയാണിത്. ഇത് അബോധാവസ്ഥ, ആശയക്കുഴപ്പം, അപസ്മാരം, അവയവങ്ങളുടെ പരാജയം എന്നിവയിലേക്ക് നയിച്ചേക്കാം. മരണവും സംഭവിക്കാം. ഇതിനു പുറമെ ജീവിതശൈലീ രോഗങ്ങളുടെ സങ്കീർണമാകലും ഇതുമൂലം ഉണ്ടാകാം. അമിതമായ ചൂട് ഹൃദയത്തെയും വൃക്കകളെയും ബുദ്ധിമുട്ടിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, പ്രമേഹം, ഗുരുതരമായ വൃക്ക തകരാറുകൾ തുടങ്ങി വിട്ടുമാറാത്ത പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അപകട സാധ്യത കൂടുതലുള്ളവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ വയോജനങ്ങൾ, കുട്ടികൾ, ഗർഭിണികൾ, ദീർഘകാല രോഗമുള്ളവർ, പുറം ജോലിക്കാർ എന്നിവരാണവർ. ഇനി പൊതുജനങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന് നോക്കാം. ആദ്യമായിട്ട് ചൂടിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക. ദിവസത്തിലെ ഏറ്റവും ചൂട് കൂടിയ സമയത്ത് പുറത്തു പോകുന്നതും കഠിനമായ ജോലികൾ ചെയ്യുന്നതും ഒഴിവാക്കുക. അതായത് ഉച്ചയ്ക്ക് 11 മുതൽ ഉച്ച കഴിഞ്ഞ് 3-4 വരെ ചൂട് കൂടുതലാണ്, ആ സമയം ഒഴിവാക്കുക. ഈ സമയത്ത് തണലിൽ നിൽക്കാൻ ശ്രദ്ധിക്കാം. സൂര്യപ്രകാശത്തിന്റെ താപനില 10-15 വരെ ചിലപ്പോൾ കൂടുതലാകാം. അപ്പോൾ പകൽ സമയത്ത് 2-3 നേരം വരെ തണലത്ത് നിൽക്കുന്നത് നല്ലതാണ്. ഔദ്യോഗിക ചൂട് മുന്നറിയിപ്പുകൾ അറിഞ്ഞിരിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത് വീട് തണുപ്പുള്ളതായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ ഇരുട്ടിന് ശേഷം പുറത്തെ താപനില വീടിനുള്ളിലുള്ളതിനേക്കാൾ കുറവായിരിക്കുമല്ലോ. ആ സമയത്ത് ജനാലകൾ തുറന്ന് പുറത്തുള്ള വായു അകത്തോട്ട് കടത്തിവിടുക. അങ്ങനെ വീട് തണുപ്പിക്കുക. എന്നാൽ കൊതുകുകൾ കയറാതിരിക്കാൻ മുൻകരുതലുകളെടുക്കുക. പകൽ സമയത്ത് പുറത്തെ താപനില വീടിനുള്ളിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ ജനാലകൾ അടച്ച് നേരിട്ട് സൂര്യപ്രകാശം കയറുന്നത് തടയുക. കഴിയുന്നത്ര വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. എന്നാൽ താപനില 40°C താഴെയാകുമ്പോൾ മാത്രം വൈദ്യുതി ഫാനുകൾ ഉപയോഗിക്കാം. 40°C മുകളിലുള്ള താപനിലയിൽ ഫാനുകൾ

0: ശരീരത്തെ ചൂടാക്കും, അതുകൊണ്ട് അത്ര നല്ലതല്ല. എയർ കണ്ടീഷനിങ് ഉപയോഗിക്കുകയാണെങ്കിൽ താപനില 27 ഡിഗ്രി സെൽഷ്യസ് ആയി സജ്ജീകരിക്കുക. ഇതിനോടൊപ്പം ഒരു ഇലക്ട്രിക് ഫാൻ കൂടി ഓൺ ആക്കുക. ഇത് മുറി 4 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ളതായി തോന്നിപ്പിക്കും, വൈദ്യുതി ബിൽ ലാഭിക്കുകയും ചെയ്യാം. ഇനി അടുത്തത് ശരീരം തണുത്തിരിക്കാനും ജലാംശമുള്ളതായിരിക്കാനും ശ്രദ്ധിക്കണം. അയഞ്ഞതും നേരിയതുമായ വസ്ത്രങ്ങളും കിടക്കവിരികളും ഉപയോഗിക്കുക. തണുത്ത വെള്ളം കുളിക്കുക. നനഞ്ഞ തുണി ഉപയോഗിച്ച് ചർമ്മം നനയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നിവ സഹായകരമായിരിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്നവരും 65 വയസ്സിന് മുകളിലുള്ളവരും ഹൃദയം, ശ്വാസകോശം അല്ലെങ്കിൽ വൃക്കരോഗങ്ങളുള്ളവരും പതിവായി വൈദ്യപരിശോധന നടത്തുന്നതും നല്ലതാണ്. ഇനി അടുത്തത് വായുമലിനീകരണമാണ് മറ്റൊന്ന്. കാലാവസ്ഥാ മാറ്റം എങ്ങനെയാണ് വായുമലിനീകരണം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വായുമലിനീകരണം എന്നാൽ വായുവിൽ മനുഷ്യർക്കും പരിസ്ഥിതിക്കും ദോഷകരമായ വാതകങ്ങൾ, പുക, പൊടി, രാസവസ്തുക്കൾ എന്നിവയുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ഉയർന്ന താപനില വായുവിലെ ഓസോൺ പോലുള്ള മലിനീകരണ വസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. വായുമലിനീകരണത്തിന് വേറെയും കാരണങ്ങളുണ്ട്. വാഹനങ്ങളിൽ നിന്നുയരുന്ന പുക, പാചകത്തിന് വിറക്, ചാണകം എന്നിവ കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക, മാലിന്യം കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക, കാട്ടുതീ മൂലമുണ്ടാകുന്ന പുക എന്നിവ നമുക്ക് ചുറ്റും നിത്യേന സംഭവിക്കുന്ന കാരണങ്ങളാണ് ഈ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതിനും വായുമലിനീകരണത്തിനും കാരണമാകുന്നു. ഇതിനു പുറമെ വൈദ്യുതി ഉൽപ്പാദനം, വ്യവസായങ്ങൾ, കൺസ്ട്രക്ഷൻ വർക്ക് എന്നിവയും വായുമലിനീകരണവും ആഗോള താപനിലയും വർദ്ധിപ്പിക്കുന്നു. വായുമലിനീകരണവും കാലാവസ്ഥാ മാറ്റവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് പ്രധാന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ്. വായുമലിനീകരണം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തൊക്കെയാണ്? ആഗോള താപനില, മഴയുടെ രീതി, ആവാസ വ്യവസ്ഥ എന്നിവയെ മാറ്റിമറിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം പകർച്ചവ്യാധികളുടെ വ്യാപനത്തെ വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന താപനിലയും മഴയിലെ മാറ്റവും പ്രാണികളുടെ ആവാസ വ്യവസ്ഥകൾ വികസിപ്പിക്കുന്നു. കൊതുകുകൾ, ചെള്ളുകൾ തുടങ്ങിയ പ്രാണികൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇതുവഴി മലമ്പനിയുടെ അണുക്കളും ഡെങ്കിപ്പനിയുടെ വൈറസുകളും വർദ്ധിക്കുന്നു. അങ്ങനെ പ്രാണിജന്യ രോഗങ്ങളായ മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയപ്പനി കൂടുതൽ പുതിയ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടും. ഏതൊക്കെ പകർച്ചവ്യാധികളാണെന്ന് ചോദിച്ചാൽ മലേറിയ, ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക, ഇതിനു പുറമെ ലൈം ഡിസീസ്, വെസ്റ്റ്നൈൽ വൈറസ് എന്നിവയും ഫീവർ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ വനനശീകരണം, ജൈവ വൈവിധ്യ നഷ്ടം തുടങ്ങിയ ആവാസ വ്യവസ്ഥയുടെ ഘടനകളിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാക്കുന്ന മാറ്റങ്ങൾ വന്യജീവികളെയും മനുഷ്യരെയും കൂടുതൽ അടുപ്പത്തിലേക്ക് നയിക്കുന്നു. ഈ ആവാസ വ്യവസ്ഥയുടെ വിഘടനം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗങ്ങൾ പകരാൻ ഇടയാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇനിയും നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയ രോഗങ്ങൾ, പുതിയ പനികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് പുറമെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ജീവിതശൈലി രോഗങ്ങളും വായുമലിനീകരണങ്ങൾ മൂലം കൂടുതലായി കണ്ടുവരുന്നു. വായുവിൽ പറന്നടക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയ പുക, മൺതരികൾ, വിവിധ തരത്തിലുള്ള പൊടികൾ എന്നിവ അലർജി, തുമ്മൽ, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇതിനു പുറമെ ആസ്മ, COPD, ശ്വാസം മുട്ടൽ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ കണികകൾ ശ്വാസകോശത്തിൽ നിന്ന് രക്തപ്രവാഹത്തിൽ കയറുകയും അത് വിവിധ അവയവങ്ങളിലെത്തി ശ്വാസകോശ ക്യാൻസർ, ഹൃദ്രോഗം, പക്ഷാഘാതം, അവയവങ്ങളുടെ പ്രവർത്തന ശേഷിയിലുള്ള കുറവ് എന്നിവയും ഉണ്ടാക്കാൻ കാരണമാകുന്നു. മരണങ്ങളും വർദ്ധിക്കാൻ കാരണമാകും. വായുമലിനീകരണം കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? വായുമലിനീകരണം കുറയ്ക്കുന്നത് വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സർക്കാരിന്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. വ്യക്തിഗതമായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാഹന ഉപയോഗം കുറയ്ക്കുക, നടക്കുക അല്ലെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ പൊതുഗതാഗതം ഉപയോഗിക്കുക. വാഹനങ്ങൾ നന്നായി പരിപാലിക്കേണ്ടതുണ്ട്. വാഹനങ്ങളുടെ എമിഷൻ പരിശോധന നടത്തുക. പുക കൂടുതലായി പുറന്തള്ളുന്ന വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കാതിരിക്കുക. ഊർജം ലാഭിക്കുകയാണ് മറ്റൊരു കാര്യം. ആവശ്യമില്ലാത്ത ലൈറ്റുകളും ഉപകരണങ്ങളും ഓഫ് ചെയ്യുക. ഊർജം ലാഭിക്കുന്ന ഉപകരണങ്ങൾ 5-സ്റ്റാർ രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. സൗരോർജം പോലുള്ള ശുദ്ധ ഊർജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കുക. മാലിന്യങ്ങൾ കത്തിക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്ലാസ്റ്റിക്, ഇലകൾ, മാലിന്യങ്ങൾ എന്നിവ തുറസായ സ്ഥലങ്ങളിൽ കത്തിക്കരുത്. ശരിയായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുക. അടുക്കളയിൽ ഗ്യാസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മറ്റ് വിറകുകളും ചാണകവുമൊക്കെ കത്തിക്കുന്നത് ഒഴിവാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മരങ്ങൾ നട്ടുപിടിപ്പിക്കലാണ്. വൃക്ഷങ്ങൾ വായുവിലെ മലിനീകരണ കണങ്ങളും കാർബൺ ഡയോക്സൈഡും ആഗിരണം ചെയ്യുന്നു. വീടുകളിലും സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് വായുമലിനീകരണം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി കാലാവസ്ഥാ മാറ്റവും ജലജന്യ രോഗങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. അതിരൂക്ഷമായ കാലാവസ്ഥ, വെള്ളപ്പൊക്കം, പേമാരി, സമുദ്ര താപനിലയിലെ വർധനവ് എന്നിവ ജലത്തിന്റെ ഗുണനിലവാരത്തെയും സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയെയും സാരമായി ബാധിക്കുന്നു. അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും മൂലം കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നു. കൂടാതെ മലിനജലവും ശുദ്ധജലവും തമ്മിൽ കലരുന്നു. കടൽ നിരപ്പ് ഉയരാൻ കാരണം തീരപ്രദേശങ്ങളിലെ കിണറുകളിലും ഭൂഗർഭ ജലത്തിലും ഉപ്പുവെള്ളം കലരുന്നു. ഇതും ശുദ്ധജലത്തിന്റെ ലഭ്യതയെ ബാധിക്കുന്നു, ജലജന്യ രോഗങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഉയർന്ന താപനില ബാക്ടീരിയ, വൈറസ്, പരാദജീവികൾ എന്നിവയുടെ വളർച്ച വേഗത്തിലാക്കുന്നു. ഇത് ജലസ്രോതസ്സുകളിലെ രോഗാണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. വരൾച്ചയും ജലക്ഷാമവും സുരക്ഷിതമല്ലാത്ത ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാൻ ആൾക്കാരെ നിർബന്ധിതരാക്കുന്നു. ശുചിത്വ പ്രവർത്തനങ്ങൾ കുറയുന്നു. ഇതെല്ലാം തന്നെ ജലജന്യ രോഗങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ വർദ്ധിക്കാൻ സാധ്യതയുടെ ഉള്ള ജലജന്യ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വയറിളക്കം, കോളറ, ഷിഗല്ല, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, എലിപ്പനി എന്നിവയാണ്. ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തിളപ്പിച്ചതോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം കുടിക്കുക, കൈകൾ സോപ്പിട്ട് കഴുകുക, പ്രത്യേകിച്ച് മലമൂത്ര വിസർജനത്തിന് ശേഷം, ശൗചാലയങ്ങൾ ശരിയായി ഉപയോഗിക്കുക, ശരിയായി പരിപാലിക്കുക, വെള്ളപ്പൊക്കത്തിന് ശേഷം ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, സുരക്ഷിത കുടിവെള്ള വിതരണവും മലിനജല സംസ്കരണവും പഞ്ചായത്തുകളും നഗരസഭകളും ഉറപ്പാക്കേണ്ടതുണ്ട്, കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള മറ്റ് നടപടികളും സ്വീകരിക്കുന്നത് ആവശ്യമാണ്. കാലാവസ്ഥാ മാറ്റം ഭക്ഷ്യസുരക്ഷയെ എങ്ങനെ ബാധിക്കുന്നു? കാലാവസ്ഥാ മാറ്റം ഭക്ഷ്യ ഉൽപാദനം, ഭക്ഷണ ലഭ്യത, ഭക്ഷണത്തിന്റെ ഗുണനിലവാരം, പോഷകമൂല്യം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷകാഹാര ലഭ്യതയ്ക്കും വലിയ വെല്ലുവിളിയാണ്. താപനില വർധനവും വരൾച്ചയും വിളകളുടെ വളർച്ചയും ഉൽപാദനവും കുറയ്ക്കുന്നു. ചില വിളകൾ നശിക്കുകയോ വിളവ് കുറയുകയോ ചെയ്യുന്നു. അസാധാരണ മഴയും വെള്ളപ്പൊക്കവും മൂലം കൃഷിഭൂമികൾ നശിക്കാനും വിളനാശം സംഭവിക്കാനും ഇടയാകുന്നു. കടൽ നിരപ്പ് ഉയരുന്നത് മൂലം തീരപ്രദേശങ്ങളിലെ കൃഷിഭൂമികളിൽ ഉപ്പുരസം വർദ്ധിക്കുകയും കൃഷിയോഗ്യമായ ഭൂമി കുറയുകയും ചെയ്യുന്നു. കീടബാധ കൂടുന്നത് കാരണം വിളകൾക്ക് കൂടുതൽ നാശനഷ്ടം സംഭവിക്കുന്നു. മാത്രമല്ല കീടനാശിനികളുടെ ഉപയോഗം വർദ്ധിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഇത് കാരണം ഭക്ഷണത്തിന്റെ ലഭ്യത കുറയുക മാത്രമല്ല പോഷക ഗുണം കുറയുകയും ചെയ്യുന്നു. ചില ധാന്യങ്ങളിലെ പ്രോട്ടീൻ, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ അളവ് കുറയുകയും ചെയ്യാം. ആരോഗ്യപരമായ പ്രത്യാഖ്യാതങ്ങൾ എന്തൊക്കെയാണ്? പോഷകാഹാരക്കുറവ്, വരൾച്ച, മുരടിപ്പ്, ശരീരം ഭാരം കുറയിൽ, വേസ്റ്റിംഗ്, അനീമിയ, രോഗപ്രതിരോധ ശേഷി കുറയിൽ, രോഗസാധ്യത വർദ്ധിക്കൽ എന്നിവ ഉണ്ടാകുന്നുണ്ട്. ഇനി മാനസിക ആരോഗ്യം, അതും കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ, കുടിയൊഴിപ്പിക്കൽ എന്നിവ മൂലം മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദരോഗം, ഡിപ്രഷൻ എന്നിവയും ഉണ്ടാകുന്നുണ്ട്. അവസാനമായി കാലാവസ്ഥയെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മുടെയും നാട്ടുകാരുടെയും ആരോഗ്യം സംരക്ഷിക്കൂ എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു.
2: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി. ഇപ്പോൾ മഴവില്ലേ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: മഴവില്ലിൽ ഇനിയൊരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. മിൻസാര കനവ് എന്ന ചിത്രത്തിനു വേണ്ടി സുജാതയും എം വാസുദേവനും പാടിയത്.

0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇനി നമുക്കൊരു മലയാള ആൽബം ഗാനം കേൾക്കാം, സുജാത പാടിയത്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂറിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ഇനി ഒരു ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം സിംഗ് ഈസ് കിങ്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ 4 തുറമുഖ പദ്ധതികളുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. കേരളത്തെ 2050 കാർബൺ ന്യൂട്രൽ സംസ്ഥാനമായി മാറ്റുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28-ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്തെ ശുചിത്വ അടിസ്ഥാന സൌകര്യ വികസനവും മാലിന്യ പരിപാലന പ്രവർത്തനങ്ങളും കൂടുതൽ വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി K.M. ഷാജി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ സംവിധാനമായ ഇമേജ് രാജ്യത്തിന് തന്നെ മാതൃകയെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം

കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് 9-ാം റൌണ്ടിൽ ലോക ചാമ്പ്യൻ ഗുകേഷ് ദൊമ്മരാജുവിനെ പരാജയപ്പെടുത്തി പ്രജ്ഞാനന്ദ രമേശ് ബാബു. കിരീടത്തിനായി ശേഷിക്കുന്നത് ഇനി ഒരു റൌണ്ട് മാത്രം. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടുന്നു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി ആറ്. ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: നമ്മൾ എന്ന ചിത്രത്തിൽ സുനിൽ, ബാലു, ഗോപൻ, പുഷ്പവതി എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: അടുത്ത ഗാനം പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം യേശുദാസ്. ഈ ഗാനത്തിന്റെ രചന ബിജു തിരുമല, സംഗീതം ഇളയരാജ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
1: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
0: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
6: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: കനകസിംഹാസനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് സുജാത.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: സിജു തുറവൂരിന്റെ വരികൾക്ക് ഋത്വിക് മുരളീധർ സംഗീതം നൽകി. കപിൽ കപിലൻ, സംഗീത ശ്രീകാന്ത് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പീറ്റർ.

0: മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസും സുജാതയും പാടിയ ഗാനം, ചിത്രം തട്ടകം.

0: സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
2: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
3: സമ്മർ പാലസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം വേണി ഇഗ്നേഷ്യസ്, പാടിയത് വേണുഗോപാൽ ചിത്ര.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: രാജീവ് നായർ വരികളെഴുതി, മനോജ് ജോർജ് സംഗീതം നൽകി. ഫ്രാങ്കോയും സംഘവും പാടിയത് ചിത്രം വാത്യാർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
0: നഗരപുരാണം.
3: ഗ്രന്ഥശാലയും ഗ്രന്ഥകാരനും ഗ്രന്ഥക്കെട്ടും മലയാളത്തിലെ ജനകീയ പദങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗ്രന്ഥവരി ഒരു ശരാശരി മലയാളിക്ക് അത്ര പരിചിതമല്ല. യൂറോപ്യന്മാരിൽ നിന്ന് പരിശീലിച്ച് ഇപ്പോൾ കേരളീയർ പഠിച്ചു വരുന്ന തരത്തിലുള്ള ചരിത്രം നമുക്ക് പരിചിതമായിരുന്നില്ല. ക്രോഡീകൃതമായ ചരിത്ര രചനാ സമ്പ്രദായം അന്യമായിരുന്നെങ്കിലും അപൂർവമായി പുരാവൃത്ത സംഭവങ്ങളെ ആലേഖനം ചെയ്ത് സൂക്ഷിക്കുന്ന പതിവ് ഇവിടെ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനമാണ് ഗ്രന്ഥവരികൾ. കേട്ടറിവുകൾ, ഐതിഹ്യങ്ങൾ, അനുഭവങ്ങൾ എന്നിവ ഇടകലർത്തി തങ്ങളുടെ ലോകബോധ്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്ന ഏടുകളാണിവ. ഗ്രന്ഥവരിയുടെ ഉദ്ഭവം ഗ്രന്ഥത്തിൽ നിന്നാണ്. ഗ്രന്ഥം സംസ്കൃത പദമാണ്. 8 അക്ഷരം വീതമുള്ള 4 വരി പദ്യത്തിനാണ് പ്രാചീന കാലത്ത് ഗ്രന്ഥം എന്ന് പറഞ്ഞിരുന്നത്. ലക്ഷം ഗ്രന്ഥമത്രേ എന്നാണ് മഹാഭാരതത്തെക്കുറിച്ച് പറയാറുള്ളത്. ഗ്രന്ഥത്തിന് പുസ്തകമെന്ന വിശേഷാർത്ഥം ഉണ്ടായി വന്നത് വളരെ പിന്നീടാണ്. അതറിയണമെങ്കിൽ മലയാളത്തിന്റെ ലിപിചരിത്രം പരിശോധിക്കണം. അക്കാലത്ത്

0: കേരളത്തിൽ മൂന്ന് തരം ലിപി സമ്പ്രദായങ്ങൾ നിലവിലിരുന്നു. വട്ടെഴുത്ത്, കോലെഴുത്ത്, മലയാഴ്മ. 27 നൂറ്റാണ്ട് പഴക്കം കൽപ്പിക്കുന്ന ബ്രാഹ്മി ലിപിയുടെ തെക്കൻ രൂപമാണ് വട്ടെഴുത്ത് എന്ന് കരുതുന്നു. കേരളത്തിലെ ശിലാലിഖിതങ്ങളും പട്ടയങ്ങളും ഏറെക്കുറെ വട്ടെഴുത്തിലാണ്. കൊച്ചി മലബാർ പ്രദേശങ്ങളിൽ പ്രചരിച്ചിരുന്ന ലിപി സമ്പ്രദായമാണ് കോലെഴുത്ത്. വട്ടെഴുത്തിന്റെ ഒരു വകഭേദമാണിത്. മധ്യകാലഘട്ടത്തിലെ താളിയൂല ലിഖിതങ്ങളിലേറെയും കോലെഴുത്തിലാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ പൂർവ്വരൂപമായ കേരള രാമം ഇട്ടി അച്യുതൻ രചിച്ചിരിക്കുന്നത് കോലെഴുത്തിലാണ്. വട്ടെഴുത്തിന്റെ തെക്കൻ കൈയെഴുത്ത് രൂപമാണ് മലയാഴ്മ. തെക്കൻ പാട്ടുകളിൽ പലതും കുറിച്ചിട്ടിരിക്കുന്നത് മലയാഴ്മയിലാണ്. പല പല കാരണങ്ങളാൽ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റം ശക്തമാവുകയും സംസ്കൃതം സാഹിത്യഭാഷയായി പരിണമിക്കുകയും ചെയ്യുന്നതോടുകൂടി സംസ്കൃത പദങ്ങൾ രേഖപ്പെടുത്താൻ വട്ടെഴുത്തും കോലെഴുത്തുമൊക്കെ പോരാതെ വന്നു. തുടർന്ന് ആദ്യ എഴുത്ത് അഥവാ ഗ്രന്ഥലിപിയെ ദത്തെടുക്കേണ്ടി വന്നു. കേരളത്തിൽ മധ്യകാലത്ത് എഴുതപ്പെട്ട രേഖകളിൽ സംസ്കൃത പദങ്ങൾ ഗ്രന്ഥ അക്ഷരത്തിലും ദ്രാവിഡ പദങ്ങൾ വട്ടെഴുത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ആയിരാജ്യരേഖയായ പാലിയും ചെപ്പേടിൽ ഈ രീതിയാണ് സ്വീകരിച്ചു കാണുന്നത്. ക്രമേണ മലയാളത്തിൽ സംസ്കൃത പദബാഹുല്യം കൂടി വരികയും മണിപ്രവാള ഭാഷ സവർണ സാഹിത്യ ഭാഷയായി പ്രതിഷ്ഠാപിതമാവുകയും ചെയ്യുന്നതോടുകൂടി ഗ്രന്ഥലിപി മലയാളത്തിന്റെ തനത് ലിപിയായി മാറാനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ആധുനിക മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ ആര്യലിപിയെ പരിഷ്കരിച്ചുപയോഗിച്ചതോടുകൂടി ഗ്രന്ഥാക്ഷരങ്ങൾ മലയാളിയുടെ സ്വന്തം ലിപിയായി മാറി. മലയാളം അച്ചടി സംഗീതത്തിൽ എത്തിയതോടുകൂടി അക്ഷരങ്ങൾക്ക് നിശ്ചിത രൂപം കൈവന്നു. കാലത്തിന്റെ പരിണാമദശയിൽ എവിടെയോ വെച്ച് ഗ്രന്ഥത്തിന് അർത്ഥവ്യതിയാനം സംഭവിച്ചു. നാലുവരി പദ്യം എന്ന പ്രാചീന അർത്ഥത്തെ പട്ടടയിൽ വെച്ചുകൊണ്ട് ഗ്രന്ഥത്തിന് പുസ്തകമെന്ന അർത്ഥകൽപ്പനയുണ്ടായി. ഇക്കാലത്താവണം മഠങ്ങളിലും മനകളിലും കോവിലുകളിലും കോവിലകങ്ങളിലും പനയോലയിൽ കോറിയിട്ടിരുന്ന ഐതിഹ്യ അധിഷ്ഠിതവും എന്നാൽ പാരമ്പര്യത്തിന്റെ ചില നേരറിവുകൾ ഉൾക്കൊള്ളുന്നതുമായ താളിയോല കെട്ടുകൾക്കും ചെമ്പുപട്ടയങ്ങൾക്കും ഗ്രന്ഥവരികൾ എന്ന് വിളിപ്പേരുണ്ടായത്. ചിറക്കൽ ഗ്രന്ഥവരി ഉത്തരമലബാറിലെ കോലത്തുനാടിന്റെ ചരിത്രം പേറുന്നവയാണ്. പെരുമ്പടപ്പ് ഗ്രന്ഥവരി കൊച്ചി രാജപരമ്പരയുടെ പുരാവൃത്തമാണ്. മതിലകം ഗ്രന്ഥവരികൾ പലതുണ്ട്. മഹാക്ഷേത്രങ്ങൾക്കാണ് മതിലകമെന്ന് പറയപ്പെടുന്നത്. നിരണം ഗ്രന്ഥവരി മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടവക ചരിത്രം പറയുന്നവയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരു സ്വദേശി സഭയായി ശക്തിപ്പെട്ടു വരുന്ന കാലഘട്ടത്തിലെ, അതായത് 1770 മുതൽ 1830 വരെയുള്ള ചരിത്ര സംഭവങ്ങൾ ഇതിൽ വിവരിക്കുന്നു. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ
3: പണ്ട് പണ്ട്
4: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണല്ലോ കൂട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിനിടയിൽ പാരീസ് രാജകുമാരനും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ട്രോജൻ യുദ്ധമാകട്ടെ അതിന്റെ അവസാനത്തോടടുക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക എന്ന് കൂട്ടുകാർക്കറിയണ്ടേ? നമുക്ക് കേൾക്കാം. ഇന്ന് കൂട്ടുകാർക്ക് കഥ പറഞ്ഞു തരുന്നത് റൂബി ബാബു.
5: അങ്ങനെ വില്ലാളി വീരനും ബുദ്ധിമാനുമായ ഒഡീസിയൂസ് എങ്ങനെയാണ് ട്രോയ് നഗരത്തെ കീഴടക്കുവാൻ കഴിയുന്നതെന്ന ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ യാദൃച്ഛികമായി ഒരു മനുഷ്യനെ കണ്ടു. അയാളോടുള്ള സംഭാഷണത്തിൽ നിന്ന് ചില രഹസ്യങ്ങൾ ഒഡീസിയൂസിന് വെളിപ്പെട്ടു. എന്താണെന്നല്ലേ? അഥീനി ദേവിയുടെ ഒരു പ്രതിമ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ പ്രതിമ ട്രോയിലുണ്ടായിരിക്കുന്ന കാലമെല്ലാം ട്രോയി നഗരം സുരക്ഷിതമായിരിക്കും. അത്രേ, ഒരു ശത്രുവിനും അതിനെ കീഴടക്കാനാവില്ല. ഇതായിരുന്നു അപരിചിതനിൽ നിന്ന് ഒഡീസിയൂസ് മനസ്സിലാക്കിയ വൃത്താന്തം.

പ്രതിമ കൈവശപ്പെടുത്തുവാൻ തന്നെ ഒഡീസിയൂസ് നിശ്ചയിച്ചു. കൂട്ടുകാരനായ ഡയോമീസിനെയും തന്നോടൊപ്പം ചേർത്തു. ഒഡീസിയൂസ് എന്താ ചെയ്തതെന്നറിയാമോ? ഒഡീസിയൂസ് ഒരു യാചകന്റെ വേഷം കെട്ടി. കോട്ടയ്ക്കുള്ളിൽ ഒരു സുരക്ഷിത സ്ഥാനത്ത് ഡയോമീസിനെ നിർത്തിയിട്ട് രഹസ്യ സംഗീതത്തിലേക്ക് ഒഡീസിയൂസ് നടന്നു. ഒഡീസിയൂസ് ഒരു യാചകനാണെന്ന് കരുതി ആരും ശ്രദ്ധിച്ചതുമില്ല. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെ അദ്ദേഹം നടന്നു. ഹെലൻ താമസിക്കുന്ന കൊട്ടാരത്തിൽ അദ്ദേഹം പ്രവേശിച്ചു. ഹെലൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവൾ ഒഡീസിയൂസിനെ തിരിച്ചറിഞ്ഞു. അത്ഭുത പരതന്ത്രയായ ഹെലൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒഡീസിയൂസ്, താങ്കൾ എങ്ങനെ ഇവിടെ പ്രവേശിച്ചു? എന്ത് അപകടകരമാണിത്! എങ്ങനെയാണ് ഗ്രീക്കുകാർ ട്രോയ് നഗരം കീഴടക്കാൻ പോകുന്നതെന്ന് പറയൂ. ഗ്രീക്ക് സൈന്യം കോട്ട കീഴടക്കിയാൽ എന്നെ അവർ കൊല്ലോ? മെനലാവൂസ് വീണ്ടും എന്നെ സ്വീകരിക്കോ? ട്രോയിൽ വെച്ച് മരണമടയുന്നതാണ് എനിക്ക് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെലൻ പൊട്ടിക്കരയുകയായിരുന്നു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒഡീസിയൂസ് പറഞ്ഞു, ഹെലൻ കരയാതിരിക്കൂ. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള അഥീനീ ദേവിയുടെ പ്രതിമ അവിടെ ഉള്ളിടത്തോളം കാലം ഗ്രീക്കുകാർക്ക് കോട്ട കീഴടക്കാൻ സാധ്യമല്ല. സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിമയാണത്. ആ പ്രതിമ കൈവശപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ കപടവേഷം ധരിച്ച് എത്തിയിട്ടുള്ളത്. എന്റെ ആത്മസുഹൃത്തായ ഡയോമിസ് വഴിയിൽ കാത്തുനിൽപ്പുണ്ട്. ഗ്രീസിന്റെ അഭിമാനഭാചനമായ ഹെലൻ, നീ സഹായിച്ചാൽ പ്രതിമ ഞങ്ങൾ സമ്പാദിക്കും. എങ്ങനെയും ഈ കാര്യം ഞങ്ങൾക്ക് സാധിച്ചു തരണം. ഹെലൻ കണ്ണുനീർ തുടച്ചു. ഒഡീസിയൂസിന്റെ ധൈര്യവും ബുദ്ധിയും ഓർത്ത് അവൾ ഉള്ളിൽ സന്തോഷം പൂണ്ടു. കൂട്ടുകാരെ, നിങ്ങൾക്കും സന്തോഷമായില്ലേ? അല്പനേരം ആലോചനയിൽ മുഴുകിയ ശേഷം അവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിവേകശൂന്യമായി പെരുമാറി. ഈ അവസ്ഥയിൽ ഇവിടെ എനിക്ക് വരാൻ ഇടവരാതിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം അജ്ഞേയമായ വിധിയുടെ പ്രേരണ കൊണ്ട് സംഭവിച്ചു. സ്പാർട്ടയിലെ സൗഭാഗ്യപൂർണമായ ദിവസങ്ങളെല്ലാം ഒരു സ്മരണ മാത്രം. പാരീസ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു പോന്നപ്പോൾ ഞാനൊരു ഭ്രാന്തിയെപ്പോലെയായിരുന്നു. വരും വരായികകളെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഇനി ഗ്രീക്കുകാർ ട്രോയ് നശിപ്പിക്കുകയാണെങ്കിൽ എനിക്കെന്താണ് സംഭവിക്കുകയെന്നത് ഒരു മനുഷ്യനും പറയാനാവില്ല. എന്തു തന്നെയായാലും താങ്കളൊരു ഗ്രീക്കുകാരനാണ്, ഞാൻ ഗ്രീസിന്റെ പുത്രിയാണ്. താങ്കൾ ആവശ്യപ്പെട്ട കാര്യം ചെയ്യേണ്ടത് എന്റെ കടമയായി ഞാൻ കാണുന്നു. ഒഡീസിയൂസ്, താങ്കൾ എന്നോടൊപ്പം വരൂ. പ്രതിമയെടുക്കുവാൻ ഞാൻ സഹായിക്കാം. അങ്ങനെ അന്തപുരത്തിന്റെ പിൻവാതിലിലൂടെ ക്ഷേത്രത്തിലേക്കുള്ള വഴി കാണിച്ചുകൊണ്ട് ഹെലൻ നടന്നു. പിന്നാലെ ഒഡീസിയൂസും. ഡയോമീസിനെ ആംഗ്യം കാണിച്ചുകൊണ്ട് ഒഡീസിയൂസ് വിളിച്ചു. അദ്ദേഹവും കൂടെ വന്നു. ഹെലൻ അവരെ രണ്ടുപേരെയും ക്ഷേത്രത്തിന്റെ ഉള്ളറയിൽ എത്തിച്ചിട്ട് അതിവേഗം കൊട്ടാരത്തിലേക്കു പോയി. ഡയോമീസും ഒഡീസിയൂസും ക്ഷേത്രത്തിലെ ഇരുളടഞ്ഞ വഴികളിലൂടെ നടന്നു. അഥീനീ ദേവിയുടെ പ്രതിമയുടെ സമീപത്തെത്തി. അവിടെ കാവൽക്കാരിയായി ഒരു പുരോഹിത നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഒഡീസിയൂസ് അവിടെയൊരു കൌശലപ്രയോഗം നടത്തി. അഥീനീ ദേവിയുടെ പ്രതിമ അങ്ങനെ ഒഡീസിയൂസ് കൈവശപ്പെടുത്തി. പകരം ഒരു കളിമൺ പ്രതിമയും തൽസ്ഥാനത്ത് വെച്ചു. ഒഡീസിയൂസും ഡയോമിയൂസും അതിവേഗം പ്രതിമയും കൊണ്ട് ഓടി. കോട്ടയുടെ കവാടം കടന്ന് ഗ്രീക്ക് താവളത്തിലെത്തി. ഗ്രീക്കുകാരുടെ നടുവിലെത്തിയ ഒഡീസിയൂസ് തന്റെ ഭാണ്ഡമഴിച്ചു. ഇതാ, ട്രോജൻകാരുടെ ഭാഗ്യം ഞാൻ അപഹരിച്ചിരിക്കുന്നു. ഗ്രീക്കുകാർ നോക്കി. അഥീനീ ദേവിയുടെ പ്രതിമ! യുദ്ധത്തിൽ വിജയം വരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണമായി അവർ കാത്തു സൂക്ഷിച്ച പ്രതിമ! അഥീനി ഇനി മേലിൽ തങ്ങളോടൊപ്പമാണെന്നറിഞ്ഞപ്പോൾ അവരെല്ലാം മതിമറന്നാഹ്ലാദിച്ചു. ട്രോയിയുടെ ഭാഗ്യം അപഹരിച്ച ഒഡീസിയൂസിനെ അവർ ഉള്ളഴിഞ്ഞ് അഭിനന്ദിച്ചു. എന്നാൽ ട്രോജൻകാരോ? തങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച പ്രതിമ നഷ്ടപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ ട്രോജൻകാർ ദുഃഖിതരും നിരാശരുമായിത്തീർന്നു. ഗ്രീക്കുതാവളങ്ങളിൽ വിജയാരവം മുഴങ്ങുകയായിരുന്നു അപ്പോൾ. യാചകന്റെ വേഷത്തിൽ കോട്ടയ്ക്കുള്ളിൽ കടന്നത് ഒഡീസിയൂസ് ആയിരുന്നുവെന്ന് ട്രോജൻകാർ ഊഹിച്ചു. പക്ഷെ ഇപ്പോഴതൂഹിച്ചിട്ട് എന്ത് കാര്യം? അഥീനീ ദേവിയുടെ പ്രതിമ നഷ്ടപ്പെട്ടിരിക്കുന്നു. പോയ ബുദ്ധി, ആന പിടിച്ചാ കിട്ടുമോ? ഫൈലോക്രിട്ടസിന്റെ വിഷശരമേറ്റ് പാരീസ് മരണമടഞ്ഞു. ട്രോയിയുടെ നാശകാരണമായ ആ തീക്കൊള്ളി അപ്രത്യക്ഷമായിട്ടും ചാരത്തിൽ തീ ഉറഞ്ഞുകിടന്നു. ട്രോജന്മാർ കീഴടങ്ങാൻ പക്ഷെ തയ്യാറായില്ല കേട്ടോ. പാരീസിന്റെ സഹോദരനായ ഡിയോഫോബസ് ഹെലനെ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അവശേഷിച്ച ട്രോജന്മാരിൽ കരുത്തനും പരാക്രമശാലിയുമായ ഏക വ്യക്തി ഡിയോഫോബസ് ആയിരുന്നു. ട്രോയി നഗരം തകർക്കുകയെന്ന

സാക്ഷാത്കരിക്കാത്തതിൽ ഗ്രീക്കുകാർക്ക് കോപവും താപവും ഉണ്ടായി. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഗ്രീക്കുകാർ ഉപദേശം തേടുന്നത് കാൽക്കസ് എന്ന പ്രവാചകനോടാണ്. ഇത്തവണയും ഗ്രീക്കുകാർ അദ്ദേഹത്തോട് പോം വഴികൾ അന്വേഷിച്ചു. ദീർഘസമയത്തെ മൗനത്തിനു ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഒരു പ്രാപ്പിടിയൻ പ്രാവിനെ പിന്തുടരുകയായിരുന്നു. പ്രാവ് പാറയ്ക്കിടയിലുള്ള ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും പ്രാവ് പുറത്തു വന്നില്ല. പിന്നീട് പ്രാപ്പിടിയൻ മറ്റൊരിടത്തു പോയി ഒളിച്ചിരുന്നു. പ്രാവ് ഗുഹ വിട്ട് പുറത്തിറങ്ങി. പൊടുന്നനെ പ്രാപ്പിടിയൻ ആ പ്രാവിന്റെ മേൽ ചാടി വീണ് അതിനെ കൊന്നു. കാൽക്കസ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ഒഡീസിയോസ് മനസ്സിലാക്കി. കൂട്ടുകാർക്ക് മനസ്സിലായോ? എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഒഡീസിയോസ് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ശുഭശകുനമെന്നോണം കാൽക്കസിന്റെ വലതുഭാഗത്തായി രണ്ടു പക്ഷികൾ പറക്കുന്നത് കണ്ടു. ഗ്രീക്ക് സൈന്യത്തിൽ ഉണർവും പ്രതീക്ഷയും ഉളവായി. നിയോട്ടോളമിസ് പറഞ്ഞു, നമുക്ക് നേരിട്ടൊരാക്രമണം കൂടി നടത്താം. ഉപായങ്ങളൊന്നും വേണ്ട. എന്നാൽ ഒഡീസിയോസ് പറഞ്ഞു, നിങ്ങൾ പറയുന്നതുപോലെയല്ല കാര്യങ്ങൾ. വില്ലാളി വീരനും പുരുഷ സിംഹവുമായ അക്കിലസിന് പോലും ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തന്നെ നിർദ്ദേശിക്കാം. എല്ലാവരും എന്നെ അനുസരിച്ചാൽ വേണ്ടത് ഞാൻ തന്നെ ചെയ്തുകൊള്ളാം. ഗ്രീക്ക് സമൂഹത്തിലെ ഏറ്റവും നല്ല മരപ്പണിക്കാരനായ APSനെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ ഒഡീസിയോസ് നൽകി. പിറ്റേ ദിവസം ഗ്രീക്ക് പടയാളികൾ ഒരുമിച്ച് ഒഡീസിയോസിന്റെ നേതൃത്വത്തിൽ ഐഡാമലകളിലേക്ക് പോയി. അവർ നല്ല വൃക്ഷങ്ങൾ മുറിച്ച് തടികൾ താവളത്തിലേക്ക് കൊണ്ടുവന്നു. പണികൾക്ക് സൂത്രധാരത്വം നൽകിയത് ഒഡീസിയോസ് ആണ്. പലകകൾ അറുത്തുമുറിച്ച് പണികൾ തുടങ്ങി. 3 ദിവസം ഇടതടവില്ലാതെ അവർ പണികളിലേർപ്പെട്ടു. ഐഡാമലയിലെ തടികൾ ഒരു പുതിയ രൂപം കൈക്കൊണ്ടു. ഒരു മരക്കുതിര. കാണാൻ ചന്തവും കൗതുകവും ഇല്ലാത്തതെങ്കിലും ആരും വിസ്മയിക്കുന്ന രൂപം അതിനുണ്ടായിരുന്നു കേട്ടോ. കുതിരയുടെ അകം പൊള്ളയായിരുന്നു. അതിന്റെ ഒരു വശത്തായി ഒരു വാതിലുമുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനാണെന്ന് ഗ്രീക്ക് സുഹൃത്തുക്കൾക്ക് സംശയം തോന്നിയിരുന്നു. നിങ്ങൾക്കും തോന്നുന്നില്ലേ? എങ്കിലും മഹാബുദ്ധിമാനായ ഒഡീസിയോസാണ് പണികൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നതുകൊണ്ട് ആരും വിപരീതമായ അഭിപ്രായം പറഞ്ഞില്ല. ഒഡീസിയോസ് ഗ്രീക്ക് സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇതാ നമുക്കാവശ്യമായ മരക്കുതിരയുടെ പണി 3 ദിവസം കൊണ്ട് നാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ കുതിരയുടെ ഉള്ളിൽ കയറാൻ താൽപ്പര്യവും ധൈര്യവുമുള്ളവർ മുന്നോട്ട് വരട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഏത് കഷ്ടപ്പാടും സഹിച്ചിവിടെ തനിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു ധീരനെ കൂടി വേണം. ആരാണ് അതിന് തയ്യാറുള്ളത്? രംഗം നിശബ്ദമായി. കഠിനമായ പരീക്ഷണം. ശത്രുക്കളുടെ ഇടയിൽ ഒറ്റയ്ക്ക് കഴിയണം പോലും. ധീരന്മാർ പോലും ചകിതരായി. എന്നാൽ ഒരു യുവാവ് മുന്നോട്ടു വന്നു, ഞാൻ നിന്നുകൊള്ളാം. ട്രോജന്മാർ എന്നെ ജീവനോടെ ചുട്ടെരിച്ചാലും ഞാൻ ധൈര്യസമേതം എന്റെ കർത്തവ്യം ചെയ്യും. എല്ലാവരും വിസ്മയിച്ചു. അന്നുവരെ അയാളെക്കുറിച്ച് ആരും അധികമായി മനസ്സിലാക്കിയിരുന്നില്ല. മിണ്ടാപൂച്ചയും നാണം കുണിങ്ങിയുമായ യുവാവെന്നാണ് അയാളെക്കുറിച്ച് മറ്റുള്ളവർ ധരിച്ചിരുന്നത്. ആ ചെറുപ്പക്കാരന്റെ പേരെന്താണെന്നോ? സിനോൺ. വീരന്മാർ പോലും ശങ്കിച്ചു നിന്ന കാര്യത്തിന് തന്റെ അടുത്തോടെ മുന്നോട്ടു വന്ന സിനോണെ വിളിച്ചു മാറ്റി നിർത്തി അയാൾ നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒഡീസിയോസ് വിശദമായ നിർദ്ദേശങ്ങൾ നൽകി. വയോവൃദ്ധനായ നെസ്റ്റർ മരക്കുതിരയ്ക്കുള്ളിൽ കയറാൻ മുന്നോട്ടു വന്നു. നിയോട്ടോളമിസ് അദ്ദേഹത്തെ കളിയാക്കിയെങ്കിലും അദ്ദേഹം അത് ഗൗനിച്ചില്ല. എന്നാൽ ഒഡീസിയോസിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം മാറി നിന്നു. ട്രോയ് നഗരം വിട്ടുപോകുന്നതിനേക്കാൾ നന്ന് മരിക്കുകയാണെന്ന് പറഞ്ഞ വീരശൂരനായ നിയോട്ടോളമിസ് കുതിരയ്ക്കുള്ളിൽ കയറി. യുദ്ധക്കോപ്പുകൾ ഭാണ്ഡത്തിലാക്കി അദ്ദേഹം എടുത്തിരുന്നു. ഫെലോക്രിറ്റസും ഡയോമേസും ത്രേസിമിഡിസും ഇഡോമിനസും പിന്നാലെ മരക്കുതിരയ്ക്കുള്ളിൽ പ്രവേശിച്ചു. കുതിരയ്ക്കുള്ളിലേക്ക് കടക്കുവാൻ മെനലാവൂസ് ഒരുങ്ങി. ഒഡീസിയോസ് അദ്ദേഹത്തെ വിളിച്ച് മാറ്റി നിർത്തി. അവർ രണ്ടുപേരും മാത്രമായപ്പോൾ മെനലാവൂസ് പറഞ്ഞു, ബുദ്ധിമാനായ ഒഡീസിയോസേ, ഗ്രീക്ക് സൈന്യം ട്രോയ് നഗരം പിടിച്ചടക്കുന്നുവെങ്കിൽ അതിന്റെ എല്ലാ ബഹുമതിയും താങ്കൾക്കുള്ളതാണ്. ഗ്രീസിൽ മടങ്ങിയെത്തുമ്പോൾ ഒരു നഗരം തന്നെ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കും. നമ്മൾ തമ്മിൽ ഒടുങ്ങാത്ത സഖ്യം ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു. ഒഡീസിയോസ് പുഞ്ചിരി തൂകിക്കൊണ്ട് മെനലാവൂസിനോട് പറഞ്ഞു, മെനലാവൂസേ, താങ്കൾക്ക് നന്ദി. പക്ഷെ എനിക്ക് ഇഥാക രാജ്യമല്ലാതെ മറ്റൊരു രാജ്യവും വേണ്ട. അവിടെ നിന്ന് ഞാൻ പോകയില്ല. നാം രണ്ടുപേരും ഈ രാത്രിക്ക് ശേഷം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അങ്ങേക്ക് യാതൊരു നഷ്ടവും വരാത്തൊരു സമ്മാനം ഞാൻ ചോദിക്കുന്നതാണ്.

0: സമ്മാനം എനിക്ക് നൽകിയാൽ മതിയാകും. ഒഡീസിയൂസും മെനലാവൂസും വികാരപരവശരായി അന്യോന്യം ആലിംഗനം ചെയ്തു. ഉടൻ തന്നെ ആയുധങ്ങളുമായി അവർ മൈതാനിയിൽ നിർത്തിയിട്ടുള്ള മരക്കുതിരയ്ക്കുള്ളിൽ പ്രവേശിച്ചു. ആയുധങ്ങൾ തുണിയുറകളിൽ പൊതിഞ്ഞാണ് ശബ്ദമുണ്ടാകാതിരിക്കാൻ അവർ സൂക്ഷിച്ചത്. ഭീമൻ കുതിരയുടെ ഉദരത്തിൽ അവസാനമായി കയറിയത് ശില്പിയായ ഏപ്പിയസ് ആണ്. അദ്ദേഹം കയറിയ ഉടനെ പ്രവേശനദ്വാരം അടഞ്ഞു. വൃദ്ധനായ നെസ്റ്ററും അഗമെംനോണും അവശേഷിച്ച ഗ്രീക്ക് സൈന്യത്തെ നയിക്കാനായി താവളത്തിലെത്തി. സമ്പത്തെല്ലാം കപ്പലിൽ കയറ്റിയ ശേഷം അവർ തങ്ങൾ താമസിച്ചിരുന്ന കുടിലുകൾക്ക് തീ കൊളുത്തി. ഗ്രീക്ക് കപ്പലുകൾ ട്രോയിയുടെ തീരം വിട്ടകന്നു. മൈതാനിയിൽ ഉയർത്തി നിർത്തിയിട്ടുള്ള ഭീമൻ മരക്കുതിരയുടെ സമീപം സിനോൺ എന്ന ഗ്രീക്കുകാരൻ മാത്രം നിലകൊണ്ടു.
1: ഗ്രീക്ക് ട്രോയ് യുദ്ധത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കൊച്ചുകൂട്ടുകാർക്കറിയണ്ടേ? അപ്പോൾ പണ്ട് പണ്ടിന്റെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.
2: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ട്രോജൻ യുദ്ധത്തിന്റെ കഥ കൂട്ടുകാർക്ക് ഇന്ന് പറഞ്ഞു തന്നത് റൂബി ബാബു.
3: പണ്ട്

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

അവിടെ നല്ല നല്ല കൾച്ചർ പ്രോഗ്രാംസ് നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ വന്ന് അവരെ മുന്നിൽ നിന്ന് പാട്ടുകൾ പാടുക എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട് ആ ഒരു ദിവസം.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആകാശവാണി അനന്തപുരി FM 101.9.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ലോകം അഭൂതപൂർവമായ വെല്ലുവിളികളെ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ 140 കോടി ഇന്ത്യക്കാരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഏക് പേഡ് മാക്കേ നാം ക്യാമ്പയിനിൽ പങ്കുചേരാൻ ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് കൂടുതൽ ഹരിതവും സുസ്ഥിരവുമായ ഭാവി സൃഷ്ടിക്കുന്നതിൽ പങ്കാളികളാകാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ട് ഹോംസ്റ്റേയും സർവീസ് വില്ലകളും പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശം. കാസർഗോഡ് ജില്ലയിൽ നാളെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്നവർ സമൂഹത്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോട്ടയം ഇല്ലിക്കൽ ചിന്മയ വിദ്യാലയത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. എറണാകുളം മലയിടം തുരുത്തിലെ പരിയത്തുകാവ് ഉന്നതി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ നടപടിയായെന്ന് മന്ത്രി റോജി എം ജോൺ. മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സംസ്ഥാന സർക്കാരും കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളും ചേർന്ന് നടപ്പാക്കുന്ന ദേവാരണ്യം പദ്ധതിക്ക് തുടക്കമായി. തിരുവിതാംകൂർ, കൊച്ചി, ഗുരുവായൂർ, മലബാർ, കൂടൽമാണിക്യം ദേവസ്വം ബോർഡുകൾക്ക് കീഴിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും പൂജാസസ്യങ്ങളും വെച്ചുപിടിക്കുന്നതാണ് ഈ പദ്ധതി. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി രാത്രി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവനെ സംരക്ഷിക്കുക. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭാമിനി എലൻ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്രഗാനങ്ങൾ, 9:00 മെഹ്ഫിൽ, 9:30 സംഗീത സുധ, നെടുങ്കുന്നം വാസുദേവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിഷാ സുരഭി, 11:00 സുഭാഷിതം, ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ചത്, 11:05 വിവിധ് ഭാരതി റിലേ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം പള്ളിക്കൽ സുനിൽ അവതരിപ്പിക്കുന്നു. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകുന്നേരം 5:00, 6:00, രാത്രി 8:00 ഈ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഉഷമലരി, ഉള്ളൂർ എഴുതിയ ഭൂതക്കണ്ണാടി എന്ന കവിത, ആലാപനം പി സുശീലാദേവി, ഉദയഗീതം ജയവിജയ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്കു ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 40. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം, 12:00 പുത്തൻ പാട്ടുകൾ, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം പുത്തൻ പാട്ടുകൾ തുടരും. 11:02 ഗാന കൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, രുക്മിണി ഭായി തമ്പുരാട്ടി കൃതികൾ. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാര, ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം, ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ, 1:02 ഈണപ്പൂക്കൂട, 2:02 നേർമൊഴി. ഭാരതത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ ശിവരാമൻ എയുമായി അഭിമുഖം. 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി, 3:00 തിരൈപ്പൂക്കൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ, 5:02 ചലച്ചിത്രഗാനങ്ങൾ, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ഞണ്ടു വളർത്തൽ അറിയേണ്ടതെല്ലാം ഡോക്ടർ പി എ വികാസ് സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്രഗാനങ്ങൾ, 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീത സുധ, സി എസ് അനുരൂപ് വയലിനിൽ വായിച്ച കൃതികൾ, 10:30 നിഷാ സുരഭി, 11:00 സുഭാഷിതം പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ചത്, 11:05 വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇന്നും നാളെയും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4°C, കുറഞ്ഞ താപനില 24°C, പെയ്ത മഴ 0.2 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6°C, കുറഞ്ഞ താപനില 25.2°C, പെയ്ത മഴ 0.5 mm. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിൽ അരുന്ധതി പാടിയ ഗാനമാണ്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ശ്യാംജി ആറാട്ടുപുഴയുടെ സംഗീതം, MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം ആഘോഷം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:20 തുടർന്ന് കേൾക്കാം.
1: ഇന്ന് എന്തായാലും എം ആർ ടി ഹോം നീഡ്സിൽ പോണം.
2: എന്താ കാര്യം പറ?
1: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
3: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ വരികൾക്ക് TS രാധാകൃഷ്ണൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം

0: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
2: സൂഫിയും സുജാതയും എന്ന ചിത്രത്തിൽ സുദീപ് പലനാട്, അമൃത സുരേഷ് എന്നിവർ പാടിയത്. ഈ ഗാനത്തിന്റെ രചന ഹരിനാരായണൻ, സംഗീതം സുദീപ് പലനാട്.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ഹരിത ഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഹരിത ഭാവിയിലേക്ക് ലോകമൊന്നടങ്കം മുന്നേറുകയാണെന്നും ഇന്ത്യ സുപ്രധാന സംഭാവനകളാണ് ഈ ലക്ഷ്യത്തിൽ

0: ായി നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ദമനിൽ 2,970 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ലക്ഷദ്വീപിന്റെ തുറമുഖ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കടമത്ത് കൽപ്പേനി ദ്വീപുകളിലെ 4 തുറമുഖ ജെട്ടികളുടെ നിർമ്മാണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തറക്കല്ലിടും. ദമനിൽ നടക്കുന്ന പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: കൽപ്പേനി ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 273 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 172 കോടി രൂപയും വകയിരുത്തുമ്പോൾ കടമത്ത് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുക വികസനങ്ങൾക്കായി 295 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 145 കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രസ്തുത 4 ബഹുമുഖ ജെട്ടികളുടെ വികസനങ്ങൾ വഴി 300 മീറ്റർ വരെ നീളമുള്ള വലിയ യാത്രാ കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും വർഷം മുഴുവൻ സുരക്ഷിതമായ ദ്വീപുകളിലേക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കും. യാത്രക്കാരുടെയും ചരക്കുകളുടെയും സുരക്ഷിതവും കാര്യക്ഷമവുമായ കൈകാര്യം ചെയ്യൽ, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത സംസ്കരണവും കൈമാറ്റവും, ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സൌകര്യങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാകും.
0: ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ പരിസ്ഥിതി ദിനാശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരും. ഇതിനായി പ്രത്യേക ഇന്റലിജൻസ് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച രഹസ്യവിവരങ്ങൾ നൽകാൻ 3 നമ്പറുകളും പുറത്തിറക്കി. രഹസ്യവിവരങ്ങൾ നൽകുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി.
2: ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ തുഫാൻ ഇന്റലിജൻസ് എന്നൊരു പദ്ധതി മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി മാത്രമായി നിയോഗിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പോലീസിന് കൈമാറാൻ കഴിയുന്നതാണ്. ആദ്യത്തെ നമ്പർ 94 97 97 97 94. രണ്ടാമത്തെ നമ്പർ 94 97 92 77 97. അതിന് ഒരു വാട്സാപ്പ് നമ്പറിലൂടെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. 999 56 66 6. അപ്പൊ ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്ന ആളുകളുടെ ഐഡന്റിറ്റി പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി പോലീസ് വെക്കുന്നതാണ്, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതല്ല.
0: കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് UBMC സ്കൂളിന് സമീപമുള്ള വലിയ മതിൽ ഇന്ന് ഉച്ചയോടെ ഇടിഞ്ഞു വീണു. അപകടസമയത്ത് പരിസരവാസികൾ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബീച്ച് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. വീശിയടിച്ച കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണെങ്കിലും ആളപായമുണ്ടായില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമായി. ജില്ലയിൽ ഇന്ന് പരക്കെ മഴ അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: രാവിലെ 7:30 കൂടിയാണ് ജില്ലയിൽ കനത്ത മഴ ആരംഭിച്ചത്. 1 മണിക്ക്

0: മണിക്കൂറോളം മഴ നീണ്ടുനിന്നു. ജില്ലയിൽ പരക്കെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. മലയോരങ്ങളിലും മഴ ശക്തമാണ്. നാളെ ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പഴശ്ശി ഡാമിന്റെ ജലവിതാനം ക്രമീകരിക്കുന്നതിനായി ഇന്നലെ ഷട്ടറുകൾ തുറന്നിരുന്നു. ഇന്ന് 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ വിപണിയിലെ മത്സ്യക്ഷാമം പരിഹരിക്കാൻ ഫിഷറീസ് വകുപ്പും മത്സ്യകർഷകരും ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
1: മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൌരോർജ്ജ വേലികൾ പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനോടൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലികളും 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളം മലയിടം തുരുത്തിലെ പര്യത്തുകാവ് ഭൂമി തർക്കത്തിൽ ജൂൺ 16 പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി റോജി എം ജോൺ. ഇരുവിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്നും ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മന്ത്രി അറിയിച്ചു. പ്രദേശത്ത് തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഉന്നതി നിവാസികൾ ആവശ്യപ്പെട്ടു. സമീപ പ്രദേശത്ത് ഇവർക്കാവശ്യമായ സ്ഥലം നൽകാമെന്ന് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ച കുടുംബം വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ H1N1 സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പനി, ചുമ, തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം ചികിത്സ തേടി വിശ്രമിക്കുകയും മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുകയും വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. ഗർഭിണികൾ, അനുബന്ധ രോഗങ്ങളുള്ളവർ, ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർ, 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ എന്നിവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഹരിത ഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം.

0: സന്ധ്യാഗീതം സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, സത്യവും സത്യസന്ധതയും ചിലപ്പോൾ ഫലശൂന്യമായി തോന്നിയേക്കാം. പക്ഷേ അവ ഒരു കോട്ട പോലെ നിങ്ങളുടെ പിന്നിൽ കാവൽ നിൽക്കും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രഭാഷണം, ഗാനം, നിങ്ങൾക്കറിയാമോ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പ്രസവശേഷം പന്നിക്കുഞ്ഞുങ്ങളുടെ സൂചിപ്പല്ല് അഥവാ നീഡിൽ ടീത്ത് നീക്കം ചെയ്യുന്നത് എപ്പോഴാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ജൂൺ മാസത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ജൂണിലാണ് സ്കൂൾ തുറക്കുന്നത്, ഇടവപ്പാതി വരുന്നതും ജൂണിലാണ്. മഴയോടൊപ്പമുള്ള സ്കൂൾ തുറക്കൽ വളരെ പഴയ ഓർമ്മയാണ്. മഴ നനഞ്ഞ് സ്കൂളിലേക്കുള്ള യാത്ര എത്ര രസകരമായിരുന്നു. കാലം കുറേ കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വന്നു. സ്കൂൾ തുറന്നാലും മഴ പെയ്യാതെയായി. വളരെ വൈകിയാവും മഴ പെയ്യുക, ചിലപ്പോൾ പെയ്യുകയില്ല. മാസങ്ങളോളം നീണ്ടുനിന്ന വേനൽ നമ്മളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി. കർഷകരുടെ കാര്യവും കഷ്ടത്തിലായി. അസ്ഥിരമായ കാലാവസ്ഥ നമ്മളെ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മഴ വിചാരിക്കാതിരിക്കുമ്പോൾ പ്രളയമായി മാറുന്നു. വേനൽ കഠിനമായ ഉഷ്ണമായി മാറി അകവും പുറവും പൊള്ളിക്കുന്നു. ഫാൻ കൊണ്ടൊന്നും ചൂടിനെ അതിജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. കുളിർകാറ്റ് ഉഷ്ണക്കാറ്റിന് വഴിമാറി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പ്രകൃതിക്ഷോഭങ്ങൾ എന്തുകൊണ്ട് ഇടയ്ക്കിടെ ഉണ്ടാകുന്നു? ഇത്തരം ആലോചനകൾക്കിടയിലാണ് ലോക പരിസ്ഥിതി ദിനം കടന്നുവരുന്നത്. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. കൃത്യമായ ഇടവേളകളിൽ മഴയും മഞ്ഞും വേനലും ഒക്കെ വന്നിരുന്ന ആ നല്ല കാലത്തെ തിരിച്ചുപിടിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം എന്നാലോചിക്കാൻ ഈ ദിവസം ഉപയോഗിക്കാം. ലോക പരിസ്ഥിതി ദിനത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നത് മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ഭാമിനി എല്ലൻ ആണ്.
3: എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. ഓരോ വർഷവും ഇതിനായി ഒരു സെൻട്രൽ തീമും സ്ലോഗനും നിർവചിക്കാറുണ്ട്. ഈ വർഷം, അതായത് 2026 ജൂൺ 5, തീം ക്ലൈമറ്റ് ആക്ഷൻ വിത്ത് എ സ്ലോഗൺ ആണ്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. അതായത് പ്രകൃതി എങ്ങനെ കാലാവസ്ഥയെ നിയന്ത്രിക്കും നമ്മുടെ ഭാവിക്ക് വേണ്ടി. ഒരു പുനർചിന്തനം ചെയ്യുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ, അതായത് ഗുഡ് ഓൾഡൻ ഡേയ്സ് എന്ന് പറയും, നമ്മൾ മൺ ഭിത്തികളുള്ള വീടുകളിൽ താമസിച്ചു. ഇന്നാവട്ടെ എല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളായി മാറി. അതുപോലെ വെള്ളം, നമ്മൾ ഫ്രിഡ്ജിൻ്റെ യൂസും AC യൂസും കൂട്ടി. പണ്ട് അങ്ങനല്ല, മൺപാനകളിലായിരുന്നു വെള്ളം വെച്ചത്. അത് പിടിച്ചു കുടിക്കുമ്പോൾ നല്ല ശീതളമായ ജലം ഉപയോഗിച്ചു പോന്നിരുന്നു. ഇനിയൊരു തിരിഞ്ഞുപോക്ക് നമുക്ക് അനിവാര്യമാണ്. പക്ഷേ നാം ഓവറായിട്ടുള്ള യൂസേജ്, അതായത് ഫ്രിഡ്ജിൻ്റെയും AC ഒക്കെ അധികമായ യൂസേജ് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. രണ്ട് പ്രതിഭാസങ്ങളാണ് അത് ഉണ്ടാക്കുന്നത്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രൈമറി ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ് എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ. ഇതിൻ്റെ മലയാള പദം ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ആഗോള താപനമാണ്. അതായത് മൊത്തത്തിൽ ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടി വരികയാണ്. ഇതെല്ലാം നമ്മുടെ ഓരോ പ്രവൃത്തികളുടെയും സൈഡ് ഇഫക്റ്റായിട്ടാണ് ഇത് വരുന്നത്. സോ പ്രകൃതിയെ നമ്മൾ, ഒരമ്മ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ താലോലിച്ച് നർച്ചർ ചെയ്ത് വളർത്തുന്നത്, അതുപോലെ പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു അമ്മയാണ്. ആ അമ്മയെ നമ്മൾ നല്ലവണ്ണം പരിചരിച്ച് സംരക്ഷിച്ചു വന്നാൽ തിരികെയും ആ അമ്മ നമുക്ക് എല്ലാ പ്രകൃതി വിഭവങ്ങളും നല്ല ശുദ്ധമായി തന്നെ നൽകും. നമ്മൾ ശ്വസിക്കുന്ന വായു ആകട്ടെ, കുടിക്കുന്ന ജലമാവട്ടെ, ഈവൻ നമ്മൾ മണ്ണിൽ നിന്നാണല്ലോ പൊന്നുണ്ടാക്കുന്നത്, പൊന്ന് മീൻസ് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസസ് ഉണ്ടാക്കുന്നത്, അതിനൊക്കെ ഒരു ഫലഭൂയിഷ്ഠമായ നല്ല ആരോഗ്യമുള്ള മണ്ണുണ്ടായാലേ അതിൽ നിന്ന് ആരോഗ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുള്ളൂ. ആ ആരോഗ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഭക്ഷിക്കുമ്പോഴാണ് നമുക്ക് നല്ല ആരോഗ്യം വരുന്നത്. ആരോഗ്യം എന്ന് പറയുമ്പോൾ അത് ഫിസിക്കലാവാം, മെന്റലും ആവാം. അതായത് നമുക്ക് ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും വേണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനെ രൂപപ്പെടുത്തുവാൻ. അപ്പൊ ഇതെല്ലാം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭക്ഷണത്തിൽ നിന്നാണ്. ആയുർവേദം അനുശാസിക്കുന്നത് ഭക്ഷണമാണ് ഔഷധം എന്നാണ്. ആ ഔഷധം നമ്മൾ കൃത്യ അളവിൽ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് ബാലൻസ്ഡ് ഡയറ്റായിട്ട് എടുക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യമുള്ളാവുള്ളൂ. നല്ല ആരോഗ്യമുണ്ടെങ്കിലേ തലച്ചോറ് നന്നായി പ്രവർത്തിച്ച് നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാകുകയും, ഒരു ടീച്ചറാണെങ്കിൽ കുട്ടികൾക്ക് നല്ല വിദ്യ പറഞ്ഞു കൊടുക്കാം, ഡാൻസ് ടീച്ചറാണെങ്കിൽ അങ്ങനെ, മ്യൂസിക് ടീച്ചറാണെങ്കിൽ അങ്ങനെ, ഇല്ല രക്ഷകർത്താക്കൾക്ക് തന്നെ ഒരു റോൾ മോഡൽ കുഞ്ഞുങ്ങൾക്കാവണമെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് റോൾ മോഡൽ ഗൃഹത്തിൽ എപ്പോഴും രക്ഷകർത്താക്കളാണ്. 3 വയസ്സ് കഴിഞ്ഞേ അവർ പുറം ലോകത്ത് ടീച്ചറിനെ ആശ്രയിക്കുന്നുള്ളൂ വിദ്യയുടെ കാര്യത്തിൽ. അപ്പോൾ നമ്മളൊരു ഗൃഹത്തിൽ തന്നെ ഒരു നല്ല ചുറ്റുപാട് ഉണ്ടാക്കിയെടുത്ത് പിള്ളേർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. പ്രകൃതി വിഭവങ്ങളെ നമ്മൾ സംരക്ഷിക്കണം, എന്നാലേ നമുക്കും വരും തലമുറയ്ക്കും ഇവ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഏറെ നമ്മൾ കണ്ടുവരുന്നത് പല പൊതുസ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന ഒരു സ്വഭാവമാണ്. എത്രയോ ബോധവൽക്കരണം നമ്മൾ കൊടുക്കുന്നു, എന്നാലും കുട്ടികൾ മറ്റു കുട്ടികളായിട്ട് ചേർന്ന് കളിച്ച് പാർക്കിൽ പോകുമ്പം ചോക്ലേറ്റ്

0: ചിന്റെ കവറും ചിപ്സിന്റെ കവറും ഒക്കെ അവരിങ്ങനെ കാറ്റിപ്പുറത്തേക്കാണ്. കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമല്ല, നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലുള്ള ആമയിഴഞ്ഞാൻ തോട് പോലും ഫുള്ളി കവറും മിനറൽ വാട്ടറിന്റെ ബോട്ടില് ശീതള പാനീയങ്ങളുടെ ബോട്ടിൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതെന്ത് പറ്റും, മഴ സമയത്ത് ഡ്രെയിനേജ് ബ്ലോക്കായി അത് കാരണം പല പ്രശ്നങ്ങളും വരും. പിന്നെ ഇതിൽ ബാക്ടീരിയ യൂട്രിഫിക്കേഷൻ കാരണം പെരുകി പെരുകി പെരുകി അതിൽ ഈച്ചയിരുന്ന് അത് അടുത്തുള്ള ഹോട്ടലിലുള്ള ഫുഡിലോ ചായക്കടയിലുള്ള വടയുടെ പുറത്തോ എല്ലാം പോയി ഇരിക്കുവാണെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമുക്കും ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ വ്യക്തിശുചിത്വം പാലിക്കുന്നത് അതുപോലെ നമ്മുടെ പരിസരവും ശുചിയായിട്ട് വച്ചിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വിദ്യാധനമുണ്ട്, ആരോഗ്യം ഒരു ധനമാണ്. പണ്ടൊരു ചൊല്ലുണ്ട്, അതായത് നമുക്ക് ഇച്ചിരി വെൽത്ത് സമ്പത്ത് കുറഞ്ഞു പോയാൽ വളരെ കുറച്ച് കാലമേ പോയുള്ളൂ, അതേസമയം ഹെൽത്ത് പോയാൽ കുറേ എന്തോ നഷ്ടപ്പെട്ടതായി നമുക്ക് തോന്നും. ക്യാരക്ടർ പോയാൽ എല്ലാം പോയി, നമുക്കൊരു ഗുണം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഹെൽത്ത് നന്നായിട്ട് നോക്കണമെങ്കിൽ മണ്ണിന് മലിനീകരണം പാടില്ല, ജലാശയങ്ങളിൽ മലിനീകരണം പാടില്ല, ഇത് രണ്ടുമാണ് ഇൻപുട്ട്. എന്തിനാ, ക്രോപ്സ് വളരാൻ, വിളകൾ വളരാൻ ഇത് രണ്ടും വേണം. പിന്നെ രാസവളപ്രയോഗം, നമ്മൾ ബ്ലാങ്കറ്റ് റെക്കമെൻഡേഷനിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നു പണ്ട്. ഇപ്പോഴാണ് കർഷകരെല്ലാവരും സയന്റിസ്റ്റ്മാർ നൽകുന്ന ശുപാർശ പ്രകാരം വളമിടാൻ തുടങ്ങിയത്. അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ രാസവളങ്ങൾ വാങ്ങുന്നതിനുള്ള ചെലവും കുറയ്ക്കാം, അന്തരീക്ഷ മലിനീകരണവും കുറയ്ക്കാം. ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഭൂമിയുടെ ശരാശരി താപനില ഉയരുന്ന അവസ്ഥയാണ് ആഗോള താപനം എന്ന് പറയുന്നത്. മാനുഷിക പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റു പ്രകൃതിയിലുള്ള കാരണങ്ങൾ കൊണ്ടും ഹരിതഗൃഹവാതകങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയവ അന്തരീക്ഷത്തിലുള്ള അളവ് വർദ്ധിച്ചു വരുന്നു. ഇത് കാരണമാണ് കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുന്നത്. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഇത്രയും ഡിഗ്രി കൂടി വേനലാവുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണം ഹരിതഗൃഹവാതകങ്ങൾ കൂടുതലായിട്ട് അന്തരീക്ഷത്തിൽ വരുന്നത് കൊണ്ടാണ്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന ചൂടിന്റെ പ്രതിഫലനത്തെ ഈ വാതകങ്ങൾ തടയുകയും ഭൂമിയിലെ താപനില വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത്. ലോകമെമ്പാടും നോക്കിക്കാണുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ ആഗോള താപനം. അപ്പം ഇതിനെല്ലാം കാരണം നമ്മുടെ ഓരോ ചെയ്യുകകൾ തന്നെയാണ്. അപ്പം നമ്മൾ കുട്ടികളെ മാത്രമല്ല, നാം തന്നെ ഒന്നുകൂടി നമ്മളെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യണം. നമ്മൾ സ്വയം നമ്മളെ പരിശോധിക്കണം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാണോ. പ്രകൃതിയെ വികൃതമാക്കുന്ന ഒരു പരിപാടിയിലും ഏർപ്പെടരുത്. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നോക്കി നോക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്കും വരും തലമുറയ്ക്കും പ്രകൃതി വിഭവങ്ങൾ നന്നായി തന്നെ കിട്ടുകയും ചെയ്യും. ഒരു രണ്ട് ഇംഗ്ലീഷ് പ്രോവേർബ്സ് കൂടി ഞാനിവിടെ പറഞ്ഞോട്ടെ. വി കോണ്ട് കമാൻഡ് നേച്ചർ എക്സെപ്റ്റ് ബൈ ഒബേയിങ് ഹർ. നമുക്ക് പ്രകൃതിയെ അങ്ങോട്ട് കമാൻഡ് ചെയ്യാൻ പറ്റൂല. മഴ ഇപ്പോൾ വന്നാൽ മതി, പ്രളയം ഇപ്പോൾ വന്നാൽ മതി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഒബേ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ, അനുസരിക്കാനേ പറ്റുള്ളൂ. ഇത് പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസിസ് ബെക്കൻ എന്ന് പറഞ്ഞ ഒരു ജിയോളജിസ്റ്റ് ആണ്. ഇനി വേറൊരു കാര്യം കൂടെ ഭൂമിയെ പറ്റി പറയുകയാണെങ്കിൽ, വി അബ്യൂസ് ലാൻഡ് ബിക്കോസ് വി റിഗാർഡ് ഇറ്റ് ആസ് എ കമോഡിറ്റി ബിലോങ്ങിങ് ടു അസ്. നമുക്കുള്ള ഒരു സാധനം, വാങ്ങിക്കുന്ന സാധനം എന്നാണ് നമ്മൾ ഭൂമിയെ കരുതിയിരിക്കുന്നത്. ബട്ട് വെൻ വി സീ ലാൻഡ് ആസ് എ കമോഡിറ്റി ടു വിച്ച് വി ബിലോങ് വി മേ ബിഗിൻ ടു യൂസ് ഇറ്റ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്. നമ്മൾ അടങ്ങുന്ന ഒരു സമൂഹത്തിലെ വസ്തുവാണ് എന്ന് കരുതുകയാണെങ്കിൽ നമ്മൾ അതിനെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും തുടങ്ങും. കൃഷിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വേനൽക്കാലമാകുമ്പം ജലലഭ്യത കുറവാണ്. അപ്പോൾ മണ്ണിൻ്റെ ഉപരിതലത്തിൽ നിന്നും നീരാവിയായി ജലാംശം പോകും. അത് തടയാൻ വേണ്ടി പുതയിടണം. ഇതൊക്കെ പഴയ കൾച്ചറൽ പ്രോഗ്രാംസ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ മോഡേൺ ടെക്നിക്ക്, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ഇതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ പഴയ പല കാര്യങ്ങളും ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ മുതൽക്കൂട്ട് വളരെ വലുതാണ്. ഇപ്പം കേരളം എന്ന് പേര് വന്നത് തന്നെ കേരം തിങ്ങി നിൽക്കുന്ന നാടായതുകൊണ്ടല്ലേ. അപ്പം തെങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഓല വീഴും, ക്ലാഞ്ഞില് വീഴും, തേങ്ങ പൊതിച്ചെടുക്കുമ്പം അതിൻ്റെ ഹസ്കുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, തെങ്ങും തടങ്ങളിൽ പുതയിടലായിട്ട് വച്ചു കഴിഞ്ഞാൽ ഉപരിതലത്തിൽ നിന്ന് ജലം നീരാവിയായി ഇവാപറേറ്റ് ചെയ്ത് പോകാതിരിക്കും. അപ്പം നനവ് എപ്പോഴും നിൽക്കും. ഒരു ഇറിഗേഷന്റെ ചെലവും അതിനുവേണ്ട സമയവും എനർജിയും കൂടെ നമുക്ക് ലാഭിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ. പിന്നെ അമിതമായി കീടനാശിനികളാകട്ടെ രാസവളങ്ങളാകട്ടെ ഉപയോഗിക്കാൻ പാടില്ല. കൂടുതലിട്ടാൽ കൂടുതൽ കിട്ടും എന്നുള്ള ആ ഒരു മെന്റാലിറ്റി മാറ്റിയിട്ട് ആവശ്യത്തിന് മാത്രം കൊടുത്ത് വേണ്ട പ്രൊഡക്ടിവിറ്റി പീസ് ഓഫ് ലാൻഡിലിരുന്ന് എടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ച് നമ്മുടെ ജീവനെയും സംരക്ഷിക്കുക, വരും തലമുറയ്ക്കും വേണ്ടി ശുദ്ധമായ പ്രകൃതി വിഭവങ്ങൾ, അതായത് മണ്ണ്, വായു, ജലം, ഇവ അവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോവാൻ നമ്മൾ കടമപ്പെട്ടിരിക്കുന്നു. മുതിർന്ന തലമുറയിലുള്ളവർ പിൻഗാമികൾക്കായി പ്രകൃതി വിഭവങ്ങൾ ബാക്കി വെച്ചിട്ട് വേണം പോവാൻ. നമ്മുടെ മുൻഗാമികൾ നന്നായി പ്രകൃതിയെ പരിചരിച്ചത് കൊണ്ടാണ് നാം ഇപ്പോഴും നല്ല ശുദ്ധമായ എയറും വായുവും ശുദ്ധമായ ജലവും നമുക്ക് കിട്ടുന്നത്. ഭൂമിയുടെ അധിപർ എന്നതിനേക്കാൾ ഭൂമിയുടെ പരിപാലകരാകാനാണ് നാം ശ്രമിക്കേണ്ടത്. ഈ ഒരു ഉദ്ദേശ ശുദ്ധിയോടുകൂടി നമുക്ക് കൈകോർക്കാം.
1: ലോക പരിസ്ഥിതി ദിനം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നും എന്തൊക്കെ മുൻകരുതലുകളാണ് നാം കൈക്കൊള്ളേണ്ടത് എന്നും മനസ്സിലായി കാണുമല്ലോ. മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ഭാമിനി എല്ലൻ ആണ് ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത്. ശ്രീമതി ഭാമിനിയുടെ ഫോൺ നമ്പർ 9600 5315

0: നിങ്ങൾക്കറിയാമോ? പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
1: മുരിങ്ങ. കേരളത്തിൽ ഗൃഹപരിസരങ്ങളിൽ മുരിങ്ങ ഒരു അനിവാര്യ വൃക്ഷമായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. മുരിങ്ങയിലയും പൂവും കായും നമുക്കേറെ പ്രിയപ്പെട്ടതാണ്. ഒരു കപ്പ് മുരിങ്ങയില സൂപ്പിൽ 80 കപ്പ് പാലിനും 16 കിലോഗ്രാം ആട്ടിറച്ചിക്കും തുല്യമായ വൈറ്റമിൻ എയും 20 മാമ്പഴത്തിനും 2.5 കിലോ മുന്തിരിക്കും 6 ഓറഞ്ചിനും തുല്യമായ വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ 20 കോഴിമുട്ടയ്ക്ക് തുല്യമായ കാൽസ്യം 100 ഗ്രാം ആട്ടിറച്ചിക്കും 100 ഗ്രാം കോഴിയിറച്ചിക്കും 120 ഗ്രാം മത്സ്യത്തിനും 2.5 കപ്പ് പാലിനും 2 മുട്ടയ്ക്കും തുല്യമായ പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു. ആന്റി ഓക്സിഡന്റുകളുടെ ഒരു കലവറയാണ് മുരിങ്ങയില. 1 കിലോ മുരിങ്ങയില, 1 ലിറ്റർ വെള്ളം, 1 ഗ്രാം ഉപ്പ്, 1 ഗ്രാം വാളൻപുളി എന്നിവ ചേർത്ത മിശ്രിതം 8-10 ദിവസങ്ങൾ കഴിഞ്ഞ് അരിച്ചെടുത്ത് പച്ചക്കറി കൃഷികളുടെ ഇലയിലും ചുവട്ടിലും തളിച്ചുകൊടുത്താൽ വിളകൾക്ക് കായികക്ഷമതയും ഉൽപാദനശേഷിയും വർദ്ധിക്കുന്നതാണ്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർ വിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
1: നെല്ലിന്റെ വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് 1.5 മണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാവുന്നതിനെ പ്രതിരോധിക്കാം. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. പച്ചക്കറികൾ നടാനുള്ള സമയമാണിത്. കുഴികളെടുത്ത് സെന്റിന് 2.5 കിലോ കുമ്മായമിട്ട് 1 ആഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചില, ചാരം, വിവിധ തരം പിണ്ണാക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും നൽകാം. സെന്റൊന്നിന് 1 കിലോഗ്രാം യൂറിയ, 1.25 കിലോഗ്രാം മസൂറിഫോസ്, 500 ഗ്രാം പൊട്ടാഷ് ഇവ പല തവണകളായി ചേർത്തുകൊടുക്കാം. നേർവളങ്ങൾക്കു പകരം പച്ചക്കറി വിളകൾക്കായുള്ള മിശ്രിതവും ചേർക്കാം. നൈട്രജൻ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗകീടങ്ങൾക്ക് വഴിയൊരുക്കും.

0: ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. തെങ്ങിലെ കൂമ്പ് ചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷെ 2 ഗ്രാം ഒരു പാക്കറ്റിൽ 3 എണ്ണം ഒരു തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം 1 സെന്റിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണാസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. 4 മുതൽ 5 ദിവസത്തിനിടയിൽ 1 ഇളക്കിക്കൊടുക്കണം. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിൻ തൈകൾ ഈ മാസത്തിലും നടാം. നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപ്പാദനശേഷി കൂടിയ ഇനങ്ങളാണ്. കുമിൾ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചുകൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി രോഗം ബാധിച്ച ഇലകൾ വെട്ടിമാറ്റി നശിപ്പിച്ച ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചുകൊടുക്കണം. അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന അറിയിപ്പുകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കാർഷിക പ്രസിദ്ധീകരണങ്ങളും കൽപ്പധേനു എന്ന കാർഷിക സർവകലാശാലയുടെ ത്രൈമാസിക പ്രസിദ്ധീകരണവും വിൽപ്പനയ്ക്കുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773 0487237773. കേരള കാർഷിക സർവകലാശാലയുടെ പബ്ലിക്കേഷനുകൾ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയും ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന ഭക്ഷ്യ സംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 8547070773.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, പ്രസവശേഷം പന്നിക്കുഞ്ഞുങ്ങളുടെ സൂചിപ്പല്ല് അഥവാ നീഡിൽ ടീത്ത് നീക്കം ചെയ്യുന്നത് എപ്പോഴാണ്? ഉത്തരം, പ്രസവം കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ സൂചിപ്പല്ല് അഥവാ നീഡിൽ ടീത്ത് നീക്കം ചെയ്യേണ്ടതാണ്.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 6950014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 8 രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ താഴെ പറയുന്നു: 9495 9643 21, 9496 55 63 21. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 9496 59 63 21. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8 രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി പി വി പ്രീത പാടിയ ഗാനം, ചിത്രം മഹാസമുദ്രം.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है।
1: കഴിഞ്ഞ ആറു വർഷത്തിനിടെ പി എം സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. പി എം സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: കുറിഞ്ഞു പോകുന്ന നേരത്ത് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന തങ്കപ്പൻ നായർ, സംഗീതം കണ്ണൂർ രാജൻ, ആലാപനം യേശുദാസ്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: അടുത്ത ഗാനം ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിന്റെ വരികൾ കാവാലം നാരായണ പണിക്കർ, സംഗീതം ശ്യാം, പാടിയത് എസ് ജാനകി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:02 തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ഷിസിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണി 23% വളർച്ച കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിച്ചുവരുന്നതായും കേന്ദ്രമന്ത്രി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരുമെന്നും മന്ത്രി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കില്ല. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഒരേ മുഖം എന്ന ചിത്രത്തിൽ യാസിൻ നിസാർ പാടിയ ഗാനം. ഗാനരചന ലാൽജി കട്ടിപ്പറമ്പൻ, സംഗീതം ബിജിപാൽ.

ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാറും ഗായത്രി വർമ്മയും. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

നടൻ എന്ന ചിത്രത്തിൽ ജി ശ്രീറാമും മൃദുല വാര്യരും പാടിയ ഗാനം. ഗാനരചന ഡോക്ടർ മധു വാസുദേവൻ. സംഗീതം ഔസേപ്പച്ചൻ.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 10:30 നിശാസുരഭിയിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി.
1: പ്രണയവും വിരഹവും ഏകാന്തതയും സംഗീതത്തിൽ ചാലിച്ച് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പെയ്തിറങ്ങുന്ന ഗസലുകളുടെ ലോകത്തേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുകയും താളം കൊണ്ട് ആത്മാവിനെ തലോടുകയും ചെയ്യുന്ന ഗാനങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്യാറുണ്ട് ഇല്ലേ? അത്തരത്തിലുള്ള ചില ഗാനങ്ങളിലൂടെ ഇനി നമുക്ക് സഞ്ചരിക്കാം. മേരി ജേസേ ബൻ ജാഓഗേ, ജീവിതാനുഭവങ്ങളുടെ തീക്ഷ്ണത എത്ര ലളിതമായാണ് ജഗ്ജീത് സിംഗും ചിത്ര സിംഗും പാടിയിരിക്കുന്നത്. ഒരിക്കൽ നീയും എന്നെ പോലെയാകും, അന്ന് നീ ഓർക്കും എന്ന് തുടങ്ങുന്ന വരികൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു നൊമ്പരമുണരും. ജഗ്ജീത് സിംഗിന്റെ ഗാംഭീര്യമുള്ള ശബ്ദവും ചിത്ര സിംഗിന്റെ മധുരമയും ഒത്തുചേരുമ്പോൾ അതൊരു സംഗീതാനുഭവം മാത്രമല്ല, ഒരു തിരിച്ചറിവ് കൂടിയായി മാറുന്നു. സ്നേഹത്തിന്റെ ആഴമളക്കാൻ കഴിയാത്തവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ.

ഉടഞ്ഞ കണ്ണാടി ചില്ലുകൾ പോലെ ചിതറിക്കിടക്കുന്ന സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഈ ഗാനം സംസാരിക്കുന്നത്. ഹരിഹരന് തനതായ ഹർക്കത്തുകളും ശബ്ദത്തിലെ ആർദ്രതയും ഓരോ വരിയെയും ജീവസുറ്റതാക്കുന്നു. ഉള്ളിൽ എന്തോ തകർന്നടിയുന്ന വേദന അനുഭവിക്കുന്ന ഒരാൾക്ക് ഈ ഗാനം ഒരു ആശ്വാസമാണ്. അല്ലെങ്കിൽ സ്വന്തം വേദനയെ മറ്റൊരാൾ സംഗീതത്തിലൂടെ ആവിഷ്കരിക്കുന്നത് കേൾക്കുമ്പോഴുള്ള ഒരു ആത്മബന്ധവും ഇതിലൂടെ

ചിലപ്പോൾ കണ്ണീരായും ചിലപ്പോൾ സുഗന്ധമായും പടരുന്ന ഓർമ്മകളുടെ ഒരു സമാഹാരം. കഭി ആസു കഭി ഖുഷ്ബു, ഗസലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവ നമ്മുടെ ഏകാന്തതയിൽ നമുക്ക് കൂട്ടിരിക്കാറുണ്ട് എന്നതാണ്. ഈ ഗാനത്തിലെ വരികൾ പ്രണയത്തിന്റെ മനോഹാരിതയും അത് ബാക്കി വെച്ചു പോകുന്ന ശൂന്യതയെയും ഒരേപോലെ അടയാളപ്പെടുത്തുന്നു. നൈസർഗികമായ ആ സംഗീതം നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആലാപനം ശ്രേയാ ഘോഷാണ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഗസലുകൾ വെറും പാട്ടുകളല്ലെന്ന് നമുക്കറിയാം. നമ്മുടെ ഉള്ളിലെ വികാരങ്ങളുടെ പ്രതിഫലനമാണ് അത്. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴോ, മഴ നോക്കിയിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ പഴയകാല ഓർമ്മകളിൽ മുഴുകിയിരിക്കുമ്പോഴൊക്കെ ഈ ഗാനങ്ങളൊന്ന് കേട്ടു നോക്കൂ. ജഗ്ജീത് സിംഗും ഹരിഹരനും ശ്രേയാ ഘോഷാലും ഒക്കെ പകർന്നു നൽകുന്ന ആ സംഗീത ലഹരി നിങ്ങളെ പൊതിയാതിരിക്കില്ല, തീർച്ചയായും.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

അവിടെ നല്ല നല്ല കൾച്ചർ പ്രോഗ്രാംസ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ വന്ന് അവരെ മുന്നിൽ നിന്ന് പാട്ടുകൾ പാടുക എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട് ആ ഒരു ദിവസം.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇപ്പോൾ നെടുങ്കുന്നം വാസുദേവൻ പാടിയ കൃതികൾ കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, പാലക്കാട് കെ എസ് മഹേഷ് കുമാർ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. ആദ്യം നാട്ടരാഗത്തിൽ മഹാഗണപതിം മനസാ സ്മരാമി എന്ന് ആരംഭിക്കുന്നു ആദ്യതാളം. മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നെടുങ്കുന്നം വാസുദേവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ സി എസ് അനുരൂപ് വയലിൻ, ശ്രീ പാലക്കാട് കെ എസ് മഹേഷ് കുമാർ മൃദംഗം, ശ്രീ പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശംഖ്.
1: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഒരു യമണ്ടൻ പ്രേമകഥ എന്ന ചിത്രത്തിൽ നജീം ഇർഷാദ് പാടിയ ഗാനം, രചന ഹരിനാരായണൻ, സംഗീതം നാദിർഷ.

അടുത്ത ഗാനം പാടിയിരിക്കുന്നത് രവിശങ്കറും ശ്വേതയും. ചിത്രം ഇന്നാണ് ആ കല്യാണം. രചന വയലാർ ശരസ്ചന്ദ്രവർമ്മ, സംഗീതം ബിജിപാൽ.

എസ് രമേശൻ നായരുടെ വരികൾക്ക് മുരളി എ ബി സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയത് ചിത്രം നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും.

ഒരു ഗാനം കൂടി. ക്യൂൻ എന്ന ചിത്രത്തിൽ ഹരിശങ്കർ, സൂരജ് സന്തോഷ്, സിയ ഉൽ ഹഖ്, അജയ് എന്നിവർ പാടിയത്. ജ്യോതിഷ് ടി കാശിയുടെ വരികൾ, ജേക്സ് ബിജോയുടെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ചത്. പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയും ജീവന്റെ താളവും. 1972 June 5 മുതൽ 16 വരെ സ്റ്റോക്ക്ഹോമിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിലെടുത്ത തീരുമാനപ്രകാരം 1973 June 5 മുതൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു വരുന്നു. പ്രപഞ്ചത്താളമെല്ലാം തെറ്റി ജീവന്റെ നിലനിൽപ്പ് തന്നെയും അപകടത്തിലായി മാറുന്ന സാഹചര്യത്തിലും നമ്മൾ വിവേകമില്ലാതെ സ്വാർത്ഥമോഹവുമായി കഴിയുന്നതിനെതിരെയും ശക്തമായ ഇടപെടലുകളുമായി നമുക്ക് പങ്കുചേരേണ്ടിയിരിക്കുന്നു. പ്രപഞ്ചത്തിലെ ജീവന്റെ ആദ്യത്തെ തുടിപ്പ് മുതൽ നിലനിന്നു വരുന്ന സന്തുലിതാവസ്ഥ അപ്പാടെ മാറ്റിമറിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. സമസ്ത ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആവശ്യമായവയെല്ലാം പ്രകൃതി നമുക്ക് ചുറ്റും ഒരുക്കിയിരിക്കുന്നു. എന്നാൽ ഓരോ മനുഷ്യന്റെയും സ്വാർത്ഥമോഹത്താൽ ജീവജാലങ്ങളെല്ലാം തമ്മിലുള്ള പാരസ്പര്യവും സഹായവും ആവശ്യാനുസരണമുള്ള അടുപ്പവും അകൽച്ചയുമെല്ലാം സമന്വയിപ്പിച്ച് നടപ്പിലാക്കി വരുന്ന സന്തുലിതാവസ്ഥ ഇല്ലാതാവുന്നു. ഫലമോ, അന്തരീക്ഷ താപനം ക്രമാതീതമായി ഉയരുകയും അതിവർഷമുണ്ടാകുകയും തൽഫലമായി പ്രകൃതി ദുരന്തങ്ങൾ തുടർക്കഥയായി മാറുകയും ചെയ്യുന്നു. ശാസ്ത്രസാങ്കേതിക വിദ്യകൾ വികാസം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ നിലനിന്നു വന്ന പ്രകൃതി നിയമങ്ങളെല്ലാം മനുഷ്യൻ തിരസ്കരിക്കപ്പെട്ടപ്പോൾ ദുരന്തങ്ങൾ ഒന്നൊന്നായി വന്നു തുടങ്ങി. മനുഷ്യരൊഴിച്ച് ബാക്കി എല്ലാ ജീവജാലങ്ങളും പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായി വളർന്നപ്പോൾ മനുഷ്യൻ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും തങ്ങൾക്ക് മാത്രമാണെന്ന ചിന്തയിൽ യഥേഷ്ടം സഞ്ചരിച്ച് എല്ലാം വെട്ടിപ്പിടിക്കുവാൻ ശ്രമിച്ചതുകൊണ്ടുണ്ടായ ദുരന്തങ്ങൾ ആർക്കും അഥവാ പ്രകൃതിക്ക് തന്നെയും തടയാൻ കഴിയാത്ത വിധമായി. നമുക്ക് ചുറ്റുമായി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ മനുഷ്യന്റെ നിസാരത പെട്ടെന്ന് ബോധ്യപ്പെടും. വംശപരമ്പരകളുടെ തുടർച്ചയ്ക്ക് പ്രത്യുൽപാദനമെന്ന വിശിഷ്ടമായ പ്രക്രിയയ്ക്കായി ചെടികളിൽ കാണുന്ന പരാഗണം ലളിതമായി ക്രമീകരിച്ചിരിക്കുന്ന എത്ര കുറ്റമറ്റതാണെന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇടനിലക്കാരനായി ഒരു വണ്ടിനെ നിയോഗിച്ച് അവയെ ആകർഷിക്കുന്നതിന് പൂക്കൾക്ക് നിറവും മണവും നൽകി പൂവിനുള്ളിൽ തേൻ നിറച്ച് കാത്തിരിക്കുന്ന പൂവിലേക്ക് വണ്ടു വന്ന് തേൻ കുടിക്കുമ്പോൾ അവയുടെ തലയിലും കൊമ്പിലും പറ്റിപ്പിടിക്കുന്ന പരാഗണപ്പൊടി അടുത്ത പൂവിൽ നിക്ഷേപിച്ച് തൻ്റെ ദൗത്യം താൻ പോലും അറിയാതെ പൂർത്തീകരിക്കുന്ന വണ്ടിൻ്റെ നിയോഗം എത്ര ലളിതമായാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. ഇതുതന്നെയാണ് പ്രകൃതിയുടെ ഓരോ പ്രവർത്തനങ്ങളും. ഇത്തരത്തിൽ എല്ലാ ജീവജാലങ്ങളും സ്വീകരിക്കുന്ന വിവിധ രീതികളെല്ലാം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന തരത്തിലാണ്. അന്തരീക്ഷവായുവിലെ ഓക്സിജന്റെയും മറ്റു വാതകങ്ങളുടെയും ബാലൻസ് ക്രമീകരിക്കുന്നതിനായി മനുഷ്യൻ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അധിക ശേഖരം ഒഴിവാക്കാനായി വൃക്ഷലതാദികൾ അവയെ ഉപയോഗിക്കുന്നത് എത്ര ശാസ്ത്രീയമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മനുഷ്യർ ഒഴികെ എല്ലാ ജീവജാലങ്ങളിലും പ്രകൃതി സൗഹൃദമായി ജീവിക്കുമ്പോൾ വിവേകി എന്ന ധാർഢ്യത്താൽ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നു മനുഷ്യൻ. വനനശീകരണവും അശാസ്ത്രീയമായ നിർമ്മിതികളും നിലനികത്തലും ജലസ്രോതസ്സുകളുടെ മലിനീകരണവും കാർഷിക മേഖലയിൽ നിന്നുള്ള പിൻപോക്കും പ്രകൃതി സൗഹൃദമല്ലാത്ത വ്യാവസായിക വ്യാപനവും ഫോസൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗവും നിയന്ത്രിച്ചാൽ മനുഷ്യർ നേർപാതയിലായി എന്ന് നമുക്ക് വിലയിരുത്താം. ഉപരിതലത്തിലുള്ള ജലസ്രോതസ്സുകൾ ശുദ്ധമായി സംരക്ഷിച്ച് ആവശ്യാനുസരണം ഉപയോഗിച്ച് കുഴൽക്കിണറുകളുടെ നിർമ്മിതി പരിമിതപ്പെടുത്തേണ്ടിയിരുന്നത് അത്യാവശ്യമായി കണ്ട് ഇത്തരം പ്രധാന കാര്യങ്ങൾ നിയമപരമായി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയാൽ മാനവരാശി നേരിടുന്ന ഗുരുതരമായ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയും. അതിനായി നമുക്ക് പ്രതിജ്ഞയെടുക്കാം. പരിസ്ഥിതി സംരക്ഷണം നമുക്ക് ദിനചര്യയാക്കാം. കവി ശ്രീ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എഴുതിയ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇതാണ് മാനവരാശിയോടുള്ള ചോദ്യം. നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. പരിസ്ഥിതി ആശംസകൾ.
0: ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.

ഇന്നും നാളെയും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് സമാപിക്കുന്നു. സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 58 സെക്കൻഡും. ഇനി നാളെ രാവിലെ 5:48 വരെ തുടർന്ന് കേൾക്കാം വിവിധ് ഭാരതി റിലേ.

है और जान इश्क है, इश्क सरमद इश्क ही मंसूर है।

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।